ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ആഷാഢം 7. മലയാള വർഷം 1201, മിഥുനം 14. 2026 ജൂൺ 28 തീയതി ഞായറാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹിറ്റ്സിലും FM 100

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി ആർ രവിനമ്പ്യാർ, കുമരനല്ലൂർ.
1: ആ അനാഥാലയത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഒരു ദിവസം ഒരാൾ വന്ന് എല്ലാ കുട്ടികൾക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. സാധാരണ ഭക്ഷണത്തിൽ കവിഞ്ഞ് തങ്ങൾക്ക് പ്രിയപ്പെട്ട മധുര പലഹാരങ്ങൾ ലഭിച്ചപ്പോൾ കുട്ടികളെല്ലാം സന്തോഷവാന്മാരായി. എന്നാൽ അതിൽ ഒരു കുട്ടിക്ക് പനി പിടിച്ച് കിടപ്പിലായതിനാൽ മധുരമൊന്നും കഴിക്കാൻ സാധിച്ചില്ല. അവന് സങ്കടം തോന്നി. തനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് കരയുകയും ചെയ്തു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അസുഖം മാറി. അന്നേരം അന്തേവാസികളായ കുട്ടികൾ ഒരു പൊതി അവന് നൽകി. അത് തുറന്നു നോക്കിയപ്പോൾ മധുര പലഹാരങ്ങളായിരുന്നു പൊതി നിറയെ. അവൻ കിടപ്പിലായപ്പോൾ തങ്ങൾക്ക് ലഭിച്ചതിൽ നിന്ന് കൂട്ടുകാരന് കരുതി വെച്ചവയായിരുന്നു അസുഖം മാറിയപ്പോൾ അവർ അവനു നൽകിയത്. അവന് ഏറെ സന്തോഷം തോന്നി. സംതൃപ്തിയോടെ കഴിയുന്ന പലർക്കും ഇല്ലാത്തവരുടെയും നിസ്സഹായരായവരുടെയും വേദന തിരിച്ചറിയില്ല. തിക്ത അനുഭവങ്ങളിലൂടെ അല്പമെങ്കിലും കടന്നുപോയവർക്കേ വേദനിക്കുന്നതിൻ്റെ വേദാന്തം മനസ്സിലാവൂ. ഉള്ളതിൽ മിച്ചമുള്ളത് അവരന് നൽകുന്നവർ യഥാർത്ഥത്തിൽ സഹായിക്കുകയല്ല, കടമ തീർക്കുകയാണ്, അല്ലെങ്കിൽ ഉപചാരം അനുഷ്ഠിക്കുകയാണ്. ഇക്കൂട്ടർ അവരൻ്റെ അവസ്ഥകളെ യഥാവിധി ഉൾക്കൊണ്ട് അവരിലേക്ക് പ്രവേശിക്കുന്നവരല്ല. ഇവർക്ക് അവസരം നഷ്ടപ്പെട്ട് പിറകിൽ കഴിയുന്നവരെ ശ്രദ്ധിക്കാനുള്ള മനസ്സുണ്ടാവണമെന്നില്ല. മാത്രവുമല്ല, എന്തുകൊണ്ടിവർ പിറകിലായി എന്ന് കണ്ടെത്താനുള്ള വ്യഗ്രതയാവും ഉണ്ടാവുക. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കണമെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ തുല്യമായാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇക്കൂട്ടർ ഇല്ലാത്തവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, ആൾക്കൂട്ടത്തിൽ ഇല്ലാത്തവനെ തൻ്റെ ഒപ്പമെത്തിക്കാൻ എന്തെങ്കിലും നൽകിയാൽ അതിൻ്റെ മേനി വിളിച്ചു പറയുകയും ചെയ്യും. ഇതിൽ പരം ഒരു അവഹേളനമില്ല. അവനവൻ്റെ മേനി പറച്ചിൽ മറ്റൊരാളെ ഇകഴ്ത്തിയോ അവരുടെ ആത്മാഭിമാനത്തെ ഹനിച്ചോ ആണെങ്കിൽ അതൊരു തരം സ്വഭാവ വൈകൃതം അല്ലാതെ എന്താണ്? ഉള്ളതിൽ നിന്നുള്ള പങ്കുവയ്പ്പിനെ യഥാർത്ഥ സഹായം എന്ന് വിളിക്കാനാവില്ല. അത് ദൈന്യനുള്ള മനസ്സറിഞ്ഞ ദാനവുമല്ല. വയറു നിറഞ്ഞിരിക്കുമ്പോഴും അരവയർ നിറയുമ്പോഴും മറ്റുള്ളവൻ്റെ വിശപ്പറിഞ്ഞ് ഒരുപോലെ സഹായിക്കുന്നവനാണ് വിശുദ്ധൻ. വിശപ്പ് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വില മനസ്സിലാവൂ. എല്ലാമുള്ളവന് എത്ര ലഭിച്ചാലും സംതൃപ്തി വരില്ല. മറ്റുള്ളവൻ്റെ ഇല്ലായ്മയെ യഥാവിധി തിരിച്ചറിയാനും കഴിയില്ല. ഇല്ലായ്മയിൽ കഴിയുന്നവരെല്ലാം മറ്റുള്ളവരോട് സഹായാഭ്യർത്ഥന നടത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടുതന്നെ ഇല്ലാത്തവരെ കണ്ടെത്തി അവരിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മനുഷ്യത്വം മാതൃകയാവുന്നത്. ഇനി മറ്റൊരു കൂട്ടരെ നോക്കൂ. ഇവർ ഒരുതരം തിരസ്കരണ മനോഭാവം പുലർത്തുന്നവരാണ്. കണ്ണുണ്ടായിട്ടും കണ്ടില്ലെന്നു നടിക്കുന്നവർ. ഇതൊന്നുമല്ലെങ്കിൽ അടുത്തിടപഴകിയാൽ തങ്ങൾക്ക് ബാധ്യതയാവുമോ എന്നു കരുതുന്നവരാണിക്കൂട്ടർ. തങ്ങൾ ഒപ്പമുണ്ടെന്ന് വരുത്തിത്തീർക്കാൻ ചില കുശലാന്വേഷണം ഇവർ നടത്തും. സഹായം ആവശ്യമുള്ളവരോട് സഹതപിക്കും. അതിലപ്പുറം ഒന്നും ക്രിയാത്മകമായി ചെയ്യില്ല. എല്ലാവരെയും എല്ലാവർക്കും സഹായിക്കാനായി എന്നു വരില്ല. ഒരാളെ എക്കാലത്തും മറ്റൊരാൾക്ക് സഹായിക്കാനായി എന്നും വരില്ല. എന്നാൽ ആവശ്യമുള്ള നേരത്ത് ഒഴികഴിവുകളില്ലാതെ ഒപ്പം സഞ്ചരിച്ച് തന്നാലാവുന്നതിൻ്റെ പരമാവധി എത്തിച്ചു നൽകുന്നവരാണ് യഥാർത്ഥ പുണ്യം ചെയ്യുന്നവർ. സഹാനുഭൂതിയും സന്നദ്ധതയും സദാ സന്നിവേശിപ്പിക്കപ്പെട്ട ജന്മങ്ങൾ എന്ന് ഇത്തരക്കാരെ വിശേഷിപ്പിക്കാം. ഏതൊരു സഹായം

0: നൽകുന്നതും പൊതുവേദിയിൽ വെച്ച് വേണം എന്നാഗ്രഹിക്കുന്നവരാണ് അധികവും. താൻ നൽകുന്നത് നാലാൾ അറിയണം എന്ന ചിന്തയാണ് ഇതിനു പിന്നിൽ. ഇതിൽ തെറ്റൊന്നുമില്ല. ഈ കാഴ്ച മറ്റു പലരിലും സഹായ മനോഭാവം വളർത്തുമെന്നും പറയാം. എന്നാൽ ഇതിൽ നാം കാണാതെ പോകുന്ന വസ്തുതയുമുണ്ട്. അത് സഹായം ലഭിക്കുന്നവൻ്റെ മാനസിക നിലയാണ്. തൻ്റെ ദൈന്യത മറ്റുള്ളവർ അറിയുന്നതിലെ പ്രയാസമാണിവരെ വ്രണിതരാക്കുന്നത്. ഒരു കൈ നൽകുന്നത് മറുകൈ പോലും അറിയരുതെന്ന പൊതുതത്വം ഇവിടെ അപ്രസക്തമാവുകയും ചെയ്യുന്നു. അവനവൻ്റെ വേദനയും വിശപ്പും നിസ്സഹായാവസ്ഥയും നാലാൾ അറിയുമ്പോഴുള്ള മാനഹാനി ഏതൊരു മനുഷ്യനാണില്ലാതിരിക്കുക. സഹായവും സഹാനുഭൂതിയുമെല്ലാം നിസ്വാർത്ഥമാവണമെങ്കിൽ അത് ഫലേച്ഛ കൂടാതെയുള്ള കർമ്മമാവണം.
1: സി ആർ രവിനമ്പ്യാർ കുമരനല്ലൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: 그렇지 많이.
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് കുമാരനാശാന്റെ കവിത മിന്നാമിനുങ്ങ് പാരായണം ചെയ്യുന്നത് പി. സുശീലാദേവി.

0: permit and visas for China. It said citizens are advised not to commence their journey from India until all required travel documents have been obtained for undertaking the complete journey. Union Ministers of State for Health and Family Welfare Anupriya Patel has said that India had made significant progress in healthcare over the past 12 years and is working toward the broader goal of universal health coverage, ensuring accessible, affordable and quality healthcare for every citizen. Speaking at the 9th edition of the Doctors' Day conclave of a private media channel program, Ms. Patel highlighted Ayushman Bharat Pradhan Mantri Jan Arogya Yojana as one of the world's largest health assurance programs covering around 62 crore people and said it is helping families access treatment with financial protection. Delhi Chief Minister Rekha Gupta warned that coaching centres which fail to comply with mandatory safety norms will no longer be permitted to operate in Delhi. In a video message, Gupta said the Delhi government will soon introduce a robust regulatory law to ensure stricter oversight, greater accountability and enhance students' safety. Maharashtra Chief Minister Devendra Fadnavis has ordered the formation of a special investigation team to be headed by Thane Joint Commissioner of Police Punjab Rao Ugle to investigate the Maharashtra Teacher Eligibility Test or TET paper leak case. The move comes after Bhiwandi Police foiled a major paper leak a day before the scheduled TET examination by arresting three alleged members of the racket. Following the incident, the Maharashtra State Council of Examination postponed today's TET examination. A revised date for the test will be announced later. The death toll in Venezuela's earthquakes has risen to 1,430. The latest figures were released as rescuers continued the search for survivors of the 1-2 punch of 7.2 and 7.5 magnitude earthquakes that devastated the South American nation on Wednesday. Families have reported at least 68,900 people missing. Goa's 14-year-old international master, Ethan Waz, has become India's 96th chess grandmaster after securing his third and final grandmaster nom at the Sarajevo GM mixed tournament in Bosnia and Herzegovina. In the FIFA World Cup, England defeated Panama 2-0 in their Group L match at New Jersey Stadium in the United States this morning. Jude Bellingham and Harry Kane scored a goal each as England secured the top spot of Group L. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ സുദീപ് കുമാറും സംഘവും പാടിയത്. 6:35 വിളംബരം, ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 അക്ഷര കേരളം പ്രഭാഷണം. ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ആകാശവാണിയുടെ മുദ്ര. അവതരിപ്പിക്കുന്നത് ശ്രീ കെ എ മുരളീധരൻ, റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആകാശവാണി. കവിത പാഴ് സിദ്ധാന്തം, രചന അബ്ദുൾ അസീസ് കുറാഞ്ചേരി, ചൊല്ലുന്നത് തൃശൂർ രവിവർമ്മ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് ഡോക്ടർ കെ ജയകൃഷ്ണൻ. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 ചലച്ചിത്രഗാനങ്ങൾ. 9:30 അതിഥിയോടൊപ്പം എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ പി പത്മരാജന്റെ മകനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു. 10:00 ലളിത സംഗീത പാഠം, രചന ഡോക്ടർ പി സിന്ധുമോൾ, ഈണം നൽകി പഠിപ്പിക്കുന്നത് എ ഇ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് ദിനി സുനിൽ. 10:25 റീഗൽ ജ്വല്ലർ സിക്കണ്ടവാര്യർ റോഡ് തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി പുനഃപ്രക്ഷേപണം. പങ്കെടുക്കുന്നത് പി കെ ചന്ദ്രൻ, പെരുമണ്ണൂർമല, പാലക്കാട്. 10:45 ഗസൽ, 11:00 മൻ കി ബാത് പ്രഭാഷണം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം, തുടർന്ന് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷ. 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 കേളികൊട്ട് ചൊവ്വല്ലൂർ മോഹനനും സംഘവും അവതരിപ്പിച്ചത്. 12

0: ഒപ്പത്തിന് പ്രാദേശിക വാർത്തകൾ 12:40 പ്രകാശധാര. എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? ഡോക്ടർ അനുപമ ആർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. ഒരു മണിക്ക് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. അവതരിപ്പിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകനായ കെ വി ശശീന്ദ്രൻ. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളിപ്പദങ്ങൾ. കലാമണ്ഡലം വെൺമണി ഹരിദാസും സംഘവും അവതരിപ്പിച്ചത്. 3:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 ചന്ദ്രമന എസ് സജീവിന്റെ സംഗീത കച്ചേരി. വയല രാജേന്ദ്രൻ വയലിൻ. തൃപ്പൂണിത്തുറ രാജ്നാരായണൻ മൃദംഗം. വെള്ളിനേഴി സതീഷ് ഖടം. സച്ചിദാനന്ദ പൈ എറണാകുളം മുഖർ ശംഖർ. 4:30 ചലച്ചിത്ര ഗാനങ്ങൾ. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം. ഗാന്ധിജി ജീവിതമാണ് സന്ദേശം. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകൾ അതിസാദരം പുനഃപ്രക്ഷേപണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഭീമയോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണത്തെ അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. 6:50 ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് മൈതാനത്തിൽ നടക്കുന്ന 2026 ICC ക്രിക്കറ്റ് വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:55 ചലച്ചിത്രഗാനം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത്ത് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. കേരളത്തിൽ അറിയിപ്പുകൾ കഴിഞ്ഞു, ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജുവല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം.
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. ഭക്തിഗാനങ്ങൾ സുദീപ് കുമാറും സംഘവും പാടിയത്.

0: സുദീപ് കുമാറും സംഘവും പാടിയ ഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
3: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
5: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
6: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താച്ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി.
0: ആകാശവാണി തൃശൂർ, മീഡിയം വേവ് 630 kHz, FM 101.1 MHz.
11: വിളംബരം.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. പൾസ് പോളിയോ കുത്തിവയ്പ്പ് ഇന്ന്. പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് രാവിലെ 10 മാള കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ 5 താഴെയുള്ള 1,73,897 കുട്ടികൾക്കും അതിഥി തൊഴിലാളികളുടെ 1,926 കുട്ടികൾക്കും തുള്ളിമരുന്ന് നൽകുന്നതിനായി 1,877 ബൂത്തുകളാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. കേരള എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ എറണാകുളം അയ്യമ്പുഴ സ്വദേശി റോഷൻ രാജുവും ബിഫാം വിഭാഗത്തിൽ തൃശൂർ പോട്ട സ്വദേശി വിനായക് നാരായണനും 1 റാങ്ക് നേടി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 109 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 131 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 797.85 ഗ്രാം MDMA-യും 2,290 ഗ്രാം ഹാഷിഷ് ഓയിലും 2,263 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തു. തിരക്കഥ, സംവിധാനം, അഭിനയം എന്നിവയിലൂടെ വിസ്മയം തീർത്ത പ്രമുഖ ചലച്ചിത്രകാരൻ കെ ഭാഗ്യരാജ് അന്തരിച്ചു. 73 വയസ്സായിരുന്നു. ശനിയാഴ്ച രാവിലെ ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ സ്വകാര്യ

സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. തൃശൂർ ജില്ലയിൽ ഷിഗല്ലയ്ക്കും എലിപ്പനിക്കുമൊപ്പം മലമ്പനിയും റിപ്പോർട്ട് ചെയ്തു. അതിഥി തൊഴിലാളി കുടുംബത്തിലെ 7 വയസ്സുള്ള കുട്ടിക്കാണ് മലമ്പനി കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചത്. 3 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷെൽസിൽ എത്തി. കിഴക്കൻ ആഫ്രിക്കൻ ദ്വീപ് രാജ്യമായ സെയ്ഷെൽസിന്റെ തീരരക്ഷാസേനയ്ക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച അതിവേഗ നിരീക്ഷണ കപ്പലായ PS ലെസ്ഫ്വാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറി. ഹോർമൂസിൽ വീണ്ടും കപ്പൽ ആക്രമണം. സമാധാന കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ US ഇറാനും ആക്രമണ പ്രത്യാക്രമണങ്ങൾ നടത്തിയതോടെ പശ്ചിമേഷ്യ വീണ്ടും സംഘർഷഭരിതം. ഒമാൻ തീരത്ത് ചരക്കുകപ്പൽ ആക്രമിച്ചത് ഇറാനാണെന്ന് പറഞ്ഞാണ് US ഇറാന്റെ സേനാ കേന്ദ്രങ്ങൾക്കു നേരെ വെള്ളിയാഴ്ച ആക്രമണം നടത്തിയത്. തെക്കൻ ലെബനനിൽ വീണ്ടും ഇസ്രയേൽ ആക്രമണം. കാലങ്ങളായി പരസ്പരം പോരടിക്കുന്ന ഇസ്രയേലിനും ലെബനനുമിടയിൽ സമാധാനം കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ടുള്ള ത്രികക്ഷി കരാറിന്റെ പ്രാഥമിക രൂപരേഖയിൽ ഒപ്പിട്ട് മണിക്കൂറുകൾക്കകമാണ് ലെബനനെ ഇസ്രയേൽ സൈന്യം ആക്രമിച്ചത്. ലോകകപ്പ് ഫുട്ബോൾ. ന്യൂസിലാന്റിനെ തോൽപ്പിച്ച് ബെൽജിയം. അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ 5-1 ന്യൂസിലാന്റിനെ തോൽപ്പിച്ച് ഗ്രൂപ്പ് ജിയിൽ 1 ബെൽജിയം നോക്കൌട്ട് ഉറപ്പാക്കി. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ഈജിപ്തിനെ 1-1 സമനിലയിൽ തളച്ച ഇറാൻ. ഈജിപ്തിനായി മുഹമ്മദ് സാബിർ 5 ഗോൾ നേടിയപ്പോൾ 14 റമിൻ റസയാൻ ഇറാനായി ഗോൾ നേടി സമനിലയിലെത്തി. ലോകകപ്പിലെ റൌണ്ട് ഓഫ് 32 മത്സരങ്ങൾ ഇന്ന് രാത്രി മുതൽ. ആതിഥേയരായ കാനഡയും ദക്ഷിണാഫ്രിക്കയും തമ്മിലാണ് ആദ്യ മത്സരം.

ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണിനി. ചോദ്യം: രാംഗഡ് ഗർത്തം ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം ആവർത്തിക്കാം: രാംഗഡ് ഗർത്തം ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിനായി രാവിലെ 7:55 വരെ കാത്തിരിക്കൂ.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
4: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
3: പ്രായോജകർ
4: വന്ധ്യതാ നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. ഇന്ന് രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും.

കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ തീരങ്ങളിൽ ഇന്ന് രാവിലെ 5:30 വരെ 1.2 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. പ്രതിഭാസത്തിന്റെ ഭാഗമായി നാളെ പുലർച്ചെ 2:30 വരെ 1.3 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിക്കുന്നു. അതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകടമേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും

കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നതുപോലെ തന്നെ അപകടകരമാണ് കരയ്ക്കടുപ്പിക്കുന്നതും. അതിനാൽ തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്കടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. കടലാക്രമണ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണം. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ജാഗ്രത പുലർത്തുക. അറിയിപ്പ് കഴിഞ്ഞു. സമയം 6 മണി കഴിഞ്ഞ് 46:16. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം July 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. 100 തീവ്രവാദികളെയും പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ

0: ഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 5 വരെ പ്രായക്കാരായ 1,80,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 1,41,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1,573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 1,89,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
0: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 മാസമായി ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് DMO ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ V. വിനോദും, ഇടുക്കിയിൽ ഡോക്ടർ ഐപ്പ് ജോസഫും, കോഴിക്കോട്ട് ഡോക്ടർ LT സരിതാകുമാരിയും, കണ്ണൂരിൽ ഡോക്ടർ R. വിവേക്കുമാറും, കാസർഗോട്ട് ഡോക്ടർ KT രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ 1 ആൾക്കുമാണ് ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ പറഞ്ഞു. PS ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ മുതൽ ജൂലൈ 2 വരെ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് L മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഘാനയെ 1-2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2ാം പകുതിയിലായിരുന്നു ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ.

0: ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതി കളിച്ചിട്ടും ഘാനയ്ക്ക് വിജയം തൊടാനായില്ല. 31-ാം മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73-ാം മിനിറ്റിൽ ഘാന തിരിച്ചടിച്ചെങ്കിലും 10 മിനിറ്റിനുള്ളിൽ ക്രൊയേഷ്യ വിജയ ഗോൾ കണ്ടെത്തുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഘാനയും 4 പോയിന്റുമായി നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചൽസിൽ നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
1: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3-ാം സ്ഥാനം നേടി. ഒപ്പം മത്സരിച്ച 10 പേരെ പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334 പോയിന്റോടെ കിരീടം നേടി. 275 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് 2-ാം സ്ഥാനവും 193 പോയിന്റോടെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. കോതമംഗലത്ത് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് കാട്ടാനയെ മയക്കുവെടിവെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനംവകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന TB മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. SNDP യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജറും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ PM രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. KK രമ MLA മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11:00. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
2: प्रधानमन्त्री नरेन्द्रमोदी अद्य प्रातः 11:00 आकाशवाणीतः मन की बात इति कार्यक्रमे स्वीयं मनोगतं प्रकटयिष्यति. मासिकस्यास्य आकाशवाणी कार्यक्रमस्य एतत् 35-तमं संस्करणं भविष्यति. आकाशवाण्याः दूरदर्शनस्य च सर्वाभिः वाहिनीभिः अस्य कार्यक्रमस्य प्रसारणं भविष्यति. अयं हि कार्यक्रमः आकाशवाणी वार्ता विभागस्य अन्तर्जालपटले www.newsonair.gov.in इत्यत्र अपि च न्यूज़ ऑन AIR इति चलदूरभाषीये तन्त्रांशे अपि उपलब्धो भविष्यति. आकाशवाणी दूरदर्शन वार्ता प्रधानमंत्री कार्यालय सूचना प्रसारण कार्यालयानां यूट्यूब वाहिनीभिः अपि अस्य कार्यक्रमस्य साक्षात् प्रसारणं भविष्यति. हिंदी भाषायां प्रसारणस्य पश्चात् अस्य प्रसारणम् आकाशवाण्या क्षेत्रीय भाषासु अपि भविष्यति. प्रधानमंत्री नरेन्द्र मोदी अद्य सेशेल्स देशस्य राष्ट्रपतिना पैट्रिक हर्मिनी इत्यनेन सह वार्तालापं करिष्यति. उभौ नेतारौ द्वैपाक्षिक सहयोगस्य पूर्णव्याप्तेः समीक्षां करिष्यतः तथा च परस्परस्य क्षेत्रीयान्तराष्ट्रिय विषयेषु मतानाम् आदान प्रदानं करिष्यतः. अद्य प्रधानमंत्री श्रीमोदी सेशेल्स देशस्य राष्ट्रीय सभां संबोधयिष्यति. भारतीय प्रवासी सदस्यैः सह संवादमपि विधास्यति. पश्चात् प्रधानमंत्री रोष कैमन इत्यत्र राष्ट्रीय दिवस समारोहे भागं भजिष्यति. मन्त्रालयेन उक्तं यत् भारतीय रक्षाबलानां एकेन दलेन सह भारतीय नौसेनायाः 2 नौकाभ्यां सह श्रीमोदी उत्सवे भागं ग्रहीष्यति. പ്ര

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493-26-2262.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ ജൈവരോഗ കീടനിയന്ത്രണ സൂക്ഷ്മാണുക്കളും ജീവാണു വളങ്ങളും വ്യാപകമായി ഉൽപ്പാദിപ്പിച്ച് വിതരണത്തിന് തയ്യാറായിരിക്കുന്നു. രോഗനിയന്ത്രണത്തിന് സൂക്ഷ്മാണുക്കളായ സ്യൂഡാമോണസ് ഫ്ലൂറസൻസ്, ട്രൈക്കോഡെർമ വിരിഡെ എന്നിവ പൊടിരൂപത്തിലും ദ്രാവക രൂപത്തിലും ലഭ്യമാണ്. കീടനിയന്ത്രണോപാധികളായ ബ്യൂവേറിയ ബാസിയാന, ലെക്കാനിസീലിയം ലെക്കാനി, മെറ്റാറൈസിയം, പേസിലോമൈസസ് തുടങ്ങിയവ ലഭ്യമാണ്. ജീവാണുവളങ്ങളായ മൈക്കോറൈസ, ഫോസ്ഫറസ് ജീവാണുവളം, അസോസ്പൈറിലം എന്നിവയും ജൈവ കീടരോഗ നിയന്ത്രണ കോമ്പി പാക്കറ്റുകൾ, വെർമി കമ്പോസ്റ്റ്, നീം ഗാർലിക് സോപ്പ് എന്നിവയും തയ്യാറാണ്. ആവശ്യക്കാർക്ക് വേണ്ട അളവിൽ പാക്ക് ചെയ്ത് നൽകുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഓഫീസ് സമയത്ത് ബന്ധപ്പെടുക. ഫോൺ നമ്പർ 9747238532. മറ്റൊരു നമ്പർ 04872699907. കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന

0: സർക്കാർ കേന്ദ്ര സഹായത്തോടെ നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ പദ്ധതിയിലേക്ക് 2026-27 വർഷത്തെ അപേക്ഷകൾ ജൂലൈ 1 രാവിലെ 11 മുതൽ ഓൺലൈനായി സമർപ്പിക്കാം. ഓഗസ്റ്റ് 3 വരെ അപേക്ഷ സമർപ്പിക്കാം. പദ്ധതിയുടെ ഭാഗമായി കാർഷിക യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, വിളവെടുപ്പാനന്തര സംസ്കരണ മൂല്യവർദ്ധിത പ്രവർത്തനങ്ങൾക്കാവശ്യമായ യന്ത്രങ്ങൾ എന്നിവയ്ക്ക് വ്യക്തിഗത കർഷകർക്ക് 40 മുതൽ 50% വരെ സബ്സിഡി ലഭിക്കും. കർഷക കൂട്ടായ്മകൾ, സ്വയം സഹായക സംഘങ്ങൾ, കർഷക ഉൽപ്പാദക സംഘടനകൾ, പഞ്ചായത്തുകൾ തുടങ്ങിയവർക്ക് കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ സ്ഥാപിക്കാൻ പദ്ധതി തുകയുടെ 40% സാമ്പത്തിക സഹായവും ഫാം മെഷീനറി ബാങ്കുകൾ സ്ഥാപിക്കാൻ പരമാവധി 24 ലക്ഷം രൂപ വരെ സഹായവും ലഭിക്കും. വനാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന പട്ടയമുള്ള ഗുണഭോക്താക്കൾക്ക് 90% വരെ ആനുകൂല്യം ലഭിക്കും. വ്യക്തിഗത ഗുണഭോക്താക്കളുടെ എണ്ണം കൂടുതലായാൽ agrimissionary.nic.in എന്ന പോർട്ടൽ മുഖേന ഓൺലൈൻ നറുക്കെടുപ്പ് നടത്തി തിരഞ്ഞെടുക്കും. 10 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മെഷീനറി ബാങ്ക് പദ്ധതികൾ ബാങ്ക് വായ്പയുമായി ബന്ധിപ്പിച്ച മൂലധന സബ്സിഡി മാതൃകയിലായിരിക്കും നടപ്പാക്കുക. അപേക്ഷകൾ agrimissionary.nic.in എന്ന പോർട്ടലിലൂടെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെട്ട കൃഷിഭവനിലോ കൃഷി എഞ്ചിനീയറിംഗ് വിഭാഗം ഓഫീസുകളിലോ ബന്ധപ്പെടാം. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ, HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കായി 8281200673 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
7: അക്ഷര കേരളം.
8: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. അക്ഷര കേരളത്തിൽ ആദ്യം ഒരു പ്രഭാഷണം കേൾക്കാം. ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ആകാശവാണിയുടെ മുദ്ര. ഈ വിഷയത്തെ അധികരിച്ച് പ്രഭാഷണം അവതരിപ്പിക്കുന്നത് ആകാശവാണി റിട്ടയേർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ശ്രീ KA മുരളീധരൻ.
9: രാഷ്ട്രീയമായും സാമൂഹികമായും ഭൂമിശാസ്ത്രപരമായും ഇന്ത്യ ഒന്നാകുന്നതിന് മുമ്പ് തന്നെ ആകാശവാണിയിലൂടെ, അതിന്റെ പ്രക്ഷേപണികളിലൂടെ ഇന്ത്യ ഒന്നായി തീർന്നിരുന്നു. ഭരണഘടനയിലൂടെ റിപ്പബ്ലിക്കാകും മുമ്പ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിലൂടെ പ്രാദേശികമായി യോജിച്ച് ഒരൊറ്റ രാഷ്ട്രമായി മാറും മുമ്പ് ആകാശവാണിയിലൂടെ ഹിമാലയം മുതൽ കന്യാകുമാരി വരെ ഇന്ത്യ ഒന്നായി തീർന്നിരുന്നു. ദേശീയ പതാകയും ദേശീയ ചിഹ്നവും ദേശീയ ഗാനവും എന്ന പോലെ ഭാരതത്തിന്റെ ദേശീയ ശബ്ദമായി മാറുകയായിരുന്നു ആകാശവാണി. സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷകളിലൂടെയും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമായി ഇന്ത്യ മുഴുവൻ സാന്നിധ്യമായി മാറുകയായിരുന്നു ആകാശവാണി. ഇന്ത്യയെ സാംസ്കാരികമായി ഒന്നിപ്പിക്കുക, വികസനോന്മുഖ പ്രവർത്തനത്തിലൂടെ മുന്നേറുന്ന ഇന്ത്യയുടെ ഔദ്യോഗിക മാധ്യമം എന്ന ഉത്തരവാദിത്തം നിറവേറ്റുക, ഈ ഇരട്ട ചുമതലയായിരുന്നു ആകാശവാണിയിൽ നിക്ഷിപ്തമായിരുന്നത്. അതിന്നും തുടർന്നു പോരുകയാണ്. സ്വാതന്ത്ര്യലബ്ധിയോടെ ഇന്ത്യയിൽ നാടുവാഴിത്തത്തിനും രാജഭരണത്തിനും കോളനി വാഴ്ചയ്ക്കും ഇളക്കം തട്ടിയപ്പോൾ സമൂഹത്തിലെ വേർതിരിവുകളുടെ കനത്ത ഭിത്തികൾക്കും വിള്ളൽ വീണു തുടങ്ങി. അടിമത്ത നിർമ്മാർജ്ജനം, നവോത്ഥാനം, സ്വാതന്ത്ര്യ സമരങ്ങൾ, സമത്വ ദർശന വിപ്ലവങ്ങൾ, വ്യാവസായിക വിപ്ലവം, ലോകമഹായുദ്ധങ്ങളെല്ലാം ചേർന്ന് ലോകത്തെ മാറ്റിമറിച്ച കാലഘട്ടം കൂടിയായിരുന്നു അത്. അനേകം മനുഷ്യരുടെയും മനുഷ്യനിർമ്മിതികളുടെയും ഭൗതിക സംഹാരത്തിനൊപ്പം ആത്മീയമായ വേലിക്കെട്ടുകളും തകർന്നു. ഒരു പുതിയ സഞ്ചിത സംസ്കാരം ആ അവശിഷ്ടങ്ങളിൽ നിന്ന് ഉയിർക്കൊള്ളുകയാണ്.

മനുഷ്യ ജീവിത സംയോജനത്തിനോടൊപ്പം കലകളുടെയും സംയോഗം സംഭവിക്കുകയായിരുന്നു. അധികാരവും സമ്പത്തും കൊണ്ട് മേലെത്തട്ടിലെന്ന് ഗണിക്കപ്പെട്ടവരുടെ കലാരൂപങ്ങളും അധ്വാനത്തിൻ്റെയും വംശീയതയുടെയും പേരിൽ അവമതിയുടെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും കൈപ്പുകുടിച്ച് ജീവിച്ചു പോകുന്ന താഴെത്തട്ടിലുള്ളവരുടെയും കലകൾ ഒരൊറ്റ മാധ്യമത്തിലൂടെ ജനസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടു. ശാസ്ത്രീയമായി ചിട്ടപ്പെടുത്തിയ പ്രതിലോകം ആസ്വദിച്ച കലകളെ ക്ലാസിക്കൽ കലകളെന്നും നാട്ടിലും കാട്ടിലും അധ്വാനിച്ചും നാടോടികളായും കഴിഞ്ഞവരുടെ കലയെ നാടൻ കലയെന്നും കലാചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കലാരൂപങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ടു. അതായിരുന്നു ആകാശവാണി. സാംസ്കാരികമായ ഒരു കൂടിച്ചേരലായിരുന്നു അത്. പല തട്ടിലുള്ള സമൂഹങ്ങളുടെ പല ദേശങ്ങളിലുള്ള കലാരൂപങ്ങളുടെ സംയോജനം, പ്രാദേശിക ധാരകളുടെ ഒരു ഒരുമിക്കലായിരുന്നു, സംഗമമായിരുന്നു ആകാശവാണിയിലൂടെ നടന്നത്. ദേശീയോദ്ഗ്രഥനത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയായിരുന്നു. എന്തായിരുന്നു ദേശീയോദ്ഗ്രഥനം? കലകളുടെ ഈ കൂടിച്ചേരൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെങ്ങും വ്യാപകമായി ഉയർന്നു കേട്ട ഒരു വാക്ക്.

പ്രത്യേകമായി ചിട്ടപ്പെടുത്തിയ പ്രഭിലോകം ആസ്വദിച്ച കലകളെ ക്ലാസിക്കൽ കലകളെന്നും നാട്ടിലും കാട്ടിലും അധ്വാനിച്ചും നാടോടികളായും കഴിഞ്ഞവരുടെ കലയെ നാടൻ കലയെന്നും കലാചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കലാരൂപങ്ങൾക്ക് വേണ്ടി ഒരുമിച്ചൊരു പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ ആദ്യമായി രൂപം കൊണ്ടു. അതായിരുന്നു ആകാശവാണി. സാംസ്കാരികമായ ഒരു കൂടിച്ചേരലായിരുന്നു അത്. പല തട്ടിലുള്ള സമൂഹങ്ങളുടെ പല ദേശങ്ങളിലുള്ള കലാരൂപങ്ങളുടെ സംയോജനം, പ്രാദേശിക ധാരകളുടെ ഒരു ഒരുമിക്കലായിരുന്നു, സംഗമമായിരുന്നു ആകാശവാണിയിലൂടെ നടന്നത്. ദേശീയോദ്ഗ്രഥനത്തിൻ്റെ സാക്ഷാത്കാരം കൂടിയായിരുന്നു. എന്തായിരുന്നു ദേശീയോദ്ഗ്രഥനം? കലകളുടെ ഈ കൂടിച്ചേരൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിലെങ്ങും വ്യാപകമായി ഉയർന്നു കേട്ട ഒരു വാക്കായിരുന്നു ദേശീയോദ്ഗ്രഥനം അഥവാ നാഷണൽ ഇൻ്റഗ്രേഷൻ. രാജ്യത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും എല്ലാ പ്രദേശങ്ങളെയും ഉന്നതിയിലേക്ക് നയിക്കാനുള്ള ഒരു സൂത്രവാക്യമായാണ് ഇത് കരുതിപ്പോന്നിരുന്നത്. ദേശീയധാരയിൽ ജനതയുടെ സംലയനം എന്ന ഈ സങ്കല്പത്തിൽ സംസ്ഥാനങ്ങളും കേന്ദ്രവുമായി ഭൗതികവും സാംസ്കാരികവുമായ ആദാന പ്രദാനങ്ങൾ നടക്കുന്നു. ദേശീയമായതിനെ പലതും പ്രാദേശിക ജനത ഉൾക്കൊള്ളുകയും തങ്ങളുടേത് ദേശീയ തലത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയുടെ ഏറ്റവും ശക്തമായ പ്രചരണം മാധ്യമമായിരുന്നു ആകാശവാണി. അതോടൊപ്പം അഥവാ അതിനേക്കാൾ പ്രാധാന്യത്തോടെ ആകാശവാണി നിർവഹിച്ചു പോകുന്നതായിരുന്നു സാംസ്കാരിക വിനിമയം, കൾച്ചറൽ എക്സ്ചേഞ്ച്. കലാ സാംസ്കാരിക രംഗത്തെ ഉദ്ഗ്രഥനത്തിനായിരുന്നു ഈ മാധ്യമം പ്രധാനമായും നിയോഗിക്കപ്പെട്ടത്. എന്നാൽ സാംസ്കാരികോദ്ഗ്രഥനത്തിനോടൊപ്പം സമൂഹത്തിലും അത് കൈവരുത്തുവാനുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനത്തിനും ശക്തിയുള്ള മാധ്യമമായി പ്രവർത്തിക്കുകയായിരുന്നു ആകാശവാണി. കൂട്ടിക്കെട്ടൽ എന്ന അർത്ഥമുണ്ട് ഉദ്ഗ്രഥനത്തിന്, സംയോജിപ്പിക്കൽ, സാമൂഹികവും സാംസ്കാരികവുമായ സംയോജിപ്പിക്കൽ. അത് പ്രക്ഷേപണത്തിലൂടെ സാക്ഷാത്കരിക്കാനായിരുന്നു ആകാശവാണി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇന്നും ആ ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കഥകളി സംഗീതവും നാടൻ കലകളും അനുഷ്ഠാന ഗാനങ്ങളും മറ്റ് കലാരൂപങ്ങളും ശാസ്ത്രീയ അർത്ഥശാസ്ത്രീയ ഗാനങ്ങളും ദേശീയ ശൃംഖലയിൽ പ്രക്ഷേപണം ചെയ്യുക വഴി ഭാരതത്തിലെ മറ്റ് പ്രദേശങ്ങളിലേക്ക് അത് വ്യാപിക്കുകയും മറ്റു സംസ്ഥാനങ്ങളിലെ കലാവിഭവങ്ങൾ കേരളത്തിലേക്ക് പ്രസരിക്കുകയും ചെയ്തു. കലകളുടെ ഭാരതവൽക്കരണം അഥവാ ദേശീയോദ്ഗ്രഥനമാണ് ഇതിലൂടെ സാധ്യതമായത്. ഹിമാചലിലെയും ഒറീസയിലെയും പഞ്ചാബിലെയും ബംഗാളിലെയും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലെയും ഇതര ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും കലാരൂപങ്ങളുടെ ശബ്ദരേഖ ആസ്വദിക്കുവാൻ കഴിയുകയും ആ കലാരൂപങ്ങളെക്കുറിച്ച് ഒരു സാമാന്യ ധാരണ കേരളീയർക്ക് ഉണ്ടാവുകയും ചെയ്തു. നാഷണൽ പ്രോഗ്രാം എന്ന പൊതുശീർഷകത്തിലാണ് ഓരോ വിഭാഗത്തിനുമുള്ള പരിപാടികൾ അവതരിപ്പിച്ചിരുന്നത്. നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക്കുണ്ട്, നാഷണൽ പ്രോഗ്രാം ഓഫ് മ്യൂസിക്കിൽ തന്നെ പലതും ഉണ്ട്. ക്ലാസിക്കലുണ്ട്, ലൈറ്റ് ക്ലാസിക്കലുണ്ട്, ഫോക്ലോർ ഉണ്ട്, സുഗമ സംഗീതം, ലളിത സംഗീതമുണ്ട്, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ രംഗകലകളുടെ ശബ്ദരേഖയിലൂടെ ആ കലകളുടെ വ്യത്യസ്തമായ ഒരു ആസ്വാദനത്തിന് ശ്രോതാക്കൾക്ക് അവസരമൊരുക്കി. ദൃശ്യകലകളുടെ ശബ്ദരൂപങ്ങളിലൂടെ ഒരു പുതിയ ശ്രവ്യാനുഭവം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാനായി ആകാശവാണി. നാടകവും ചലച്ചിത്രങ്ങളുടെ ശബ്ദരേഖയും അനുഷ്ഠാന കലകളുടെ അകമ്പടി സംഗീതവും എല്ലാം കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ റേഡിയോ ശ്രോതാക്കൾക്ക് മനക്കണ്ണിലൂടെയാണ് കാണാൻ കഴിഞ്ഞത്. കഥകളി പദങ്ങളിലൂടെ നളനും ദമയന്തിയും കലിയും പുഷ്കരനും ഹംസവും ശ്രീകൃഷ്ണനും ഭീമനും ദുര്യോധനനും എല്ലാം കേൾവിക്കാരുടെ മുന്നിൽ നിറഞ്ഞാടി. കഥകളി അരങ്ങിൽ കാണുമ്പോൾ അതിലെ സംഗീതം അത്ര ഗഹനമായി ആസ്വദിക്കപ്പെടാറില്ല. ഒരുതരം പാസീവ് ലിസണിംഗ് ആയിരിക്കും സംഗീതത്തെ കുറിച്ച് കഥകളിയിൽ നടക്കുന്നത്. എന്നാൽ റേഡിയോയിൽ കഥകളിപ്പദങ്ങൾ കേൾക്കുമ്പോൾ നാം ആ സംഗീതത്തിൽ ലയിച്ചു ചേരുന്നു. കഥകളി മനസ്സിന്റെ അരങ്ങിൽ നടക്കുകയും ചെയ്യുന്നു. കഥകളിയെ ഒരു ഉദാഹരണമാക്കി പറഞ്ഞുവെന്ന് മാത്രം, ഓട്ടംതുള്ളലിലായാലും കഥാപ്രസംഗത്തിലായാലും തിരുവാതിരയിലും എല്ലാം ഇത് തന്നെയാണ് അനുഭവം. കാഴ്ചയുടെ നൈരന്തര്യം ചിലപ്പോൾ കാണികളെ മുഷിപ്പിക്കും, എന്നാൽ കേൾവിയിൽ അങ്ങനെയല്ല. സോപാന സംഗീതം എടുക്കുക, കാഴ്ചയിൽ അനുഭവപ്പെടുന്നതിനേക്കാൾ വർണ്ണ വൈവിധ്യം കേൾവിയിലാണ് കിട്ടുന്നത്. ഇക്കാര്യത്തിൽ ആകാശവാണി തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അനന്യത, ഒരു യുണീക്നെസ് എടുത്തു പറയേണ്ടതുണ്ട്. ക്ഷേത്രവാദ്യങ്ങളുടെ സംഗമം എന്ന് വിളിക്കാവുന്ന ഇലഞ്ഞിത്തറമേളവും മഠത്തിൽ വരവും തത്സമയം പ്രക്ഷേപണം ചെയ്യുന്നതിലൂടെ ശ്രവ്യകലയ്ക്കൊരു പുതിയ മാനം നൽകിയ നിലയമാണ് തൃശ്ശൂർ. അത് പറയുമ്പോൾ ചെമ്പൈ സംഗീതോത്സവവും ഇവിടെ പറയേണ്ടി വരും. അത് ക്ലാസിക്കൽ സംഗീത കച്ചേരിക്ക് ഉപരി അതൊരു ദേശത്തിൻ്റെ സംഗീത ഉത്സവമായി മാറ്റിയെടുത്തത് ആകാശവാണിയാണ്. ഒരിക്കൽ പ്രസിദ്ധ സാഹിത്യകാരൻ വി കെ എൻ പറയുകയുണ്ടായി, തൃശ്ശൂർ പൂരത്തിലെ തിരക്കും ചൂടുമൊന്നും അറിയാതെ വീട്ടിലിരുന്ന് മഠത്തിൽ വരവും ഇലഞ്ഞിത്തറമേളവും ആസ്വദിക്കാൻ കഴിയുന്നത് ഒരു സുഹൃതം തന്നെയാണെന്ന്. കാഴ്ചയുടെ പൂരത്തേക്കാൾ ഇവിടെ കേൾവിയുടെ പൂരം കൂടുതൽ ആകർഷകമാകും. ദൃശ്യകലകളെ
അതിൻ്റെ വർണ്ണ

0: വൈവിധ്യങ്ങളോടെ അവതരിപ്പിക്കാൻ കഴിയില്ലെന്നത് ശ്രവ്യ മാധ്യമത്തിൻ്റെ ഒരു പരിമിതി തന്നെയാണ്. കുടമാറ്റം ഒരു സമ്പൂർണ്ണ ദൃശ്യരൂപമാണ്. എന്നാൽ അതിൻ്റെ ദൃക്സാക്ഷി വിവരണത്തിലൂടെ അത് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുന്നു. അന്ധരായ പല ശ്രോതാക്കളും പറഞ്ഞിട്ടുണ്ട്, കുടമാറ്റവും പൂരപ്പറമ്പിലെ കാഴ്ചകളും തെക്കോട്ടിറക്കവും ഒക്കെ അവർ കണ്ടത് റേഡിയോയിലൂടെയാണെന്ന്. നാടകങ്ങൾക്ക് പുതിയൊരു അരങ്ങ് സംഭാവന ചെയ്ത മാധ്യമമാണ് റേഡിയോ. സ്റ്റേജ് നാടകത്തിൻ്റെ ശബ്ദരൂപമല്ല അത്, ഒരു പുതിയ കലാരൂപമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് പാശ്ചാത്യ ലോകത്താണ് ജനിച്ചതെങ്കിലും ഇന്ത്യയിൽ ഏറെ പ്രചാരം സിദ്ധിച്ച ശ്രവ്യ കലാരൂപമാണ്. സാംസ്കാരികവും സാമൂഹികവുമായി ജനതയുടെ ഉണർവിനാണ് ആ മാധ്യമത്തെ ആകാശവാണി ഉപയോഗിച്ചത്. ആകാശവാണിയുടെ ഏറ്റവും ശക്തമേറിയ ഒരു ആയുധമായി റേഡിയോ നാടകം മാറുകയാണ് ഉണ്ടായത്. ഇന്നും ശക്തമായ പ്രചരണോപാധിയാണല്ലോ നാടകം. ഇത് ഫലപ്രദമായി ഉപയോഗിച്ച മാധ്യമമാണ് റേഡിയോ. ഇന്ത്യ ഒട്ടാകെ റേഡിയോ നാടകത്തിന് വലിയ ജനസമ്മതി ഉണ്ടായിരുന്നു. സാമൂഹിക അവബോധവും പ്രതിജ്ഞാബദ്ധതയും നവോത്ഥാനവും സദാചാരവും ദേശഭക്തിയും ഇങ്ങനെ പലവിധ വിഷയങ്ങൾ നാടകത്തിനായി നിർദ്ദേശിക്കപ്പെട്ടിരുന്നു. ആ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് അന്ന് നാടകങ്ങളുടെ ഷെഡ്യൂൾ തയ്യാറാക്കിയിരുന്നത്. ഒരു 3 മാസം മുമ്പേ നാടകത്തിൻ്റെ ഷെഡ്യൂൾ കേന്ദ്ര ഡൽഹിയിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിൻ്റെ വിഷയങ്ങൾ ഉൾപ്പെടുത്തിയാണ് പണ്ടൊക്കെ നാടകങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. സാംസ്കാരികമായ ഒരു സംക്രമണം സംഭവിക്കുകയായിരുന്നു. നൈതികതയുടെയും പൗരബോധത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും പാഠങ്ങളായിരുന്നു ആ നാടകങ്ങളെല്ലാം. സമൂഹത്തിൻ്റെ കണ്ണാടിയായി ഭാവനാപൂർണമായി ഫിക്ഷണലൈസ് ചെയ്യുന്നതിനപ്പുറം സമൂഹത്തിലെ മാറ്റങ്ങൾക്കുതകും വിധം കലാരൂപങ്ങളെ സൃഷ്ടിക്കുക, പ്രക്ഷേപണം ചെയ്യുക എന്നതായിരുന്നു ആകാശവാണിയുടെ ലക്ഷ്യം. ഈ ദൗത്യം മാധ്യമങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ടോ എന്ന് പുതിയ കാലത്ത് പുതിയ മാധ്യമാന്തരീക്ഷത്തിൽ ചോദ്യം ഉയർന്നേക്കാം. ജാതിയുടെയും മതത്തിൻ്റെയും സ്വത്വത്തിൻ്റെയും പേരിൽ വിഘടിച്ചു നിൽക്കുന്ന ഒരു ജനത, കോളനി വാഴ്ച, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന നിയമം പാലിച്ച് മനുഷ്യരെ പലതട്ടിൽ അന്യോന്യം പോരടിപ്പിച്ചുകൊണ്ടിരുന്ന കാലം, ആ കാലത്തിൻ്റെ അന്ത്യത്തിൽ ദേശീയ പ്രക്ഷേപണ ശൃംഖലയായി രൂപം കൊണ്ട ആകാശവാണിക്ക് ഉത്തരവാദിത്തങ്ങൾ ഏറെയായിരുന്നു. സാമൂഹികവും സാംസ്കാരികവുമായി ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഭരണപരവും ധാർമ്മികവുമായ പ്രക്രിയയുടെ ഭാഗമായിരുന്നു ആകാശവാണി. കെട്ടുറപ്പുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാൻ ഭരണാധികാരികൾക്ക് ഒപ്പം പ്രവർത്തിച്ച ഈ മാധ്യമത്തെ ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രത്തിലും സാമൂഹിക ചരിത്രത്തിലും വേണ്ട വിധത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഭരണഘടനാനുസൃതമായും നിയമപരമായും ഭരണപരമായും ജനതയെ മുന്നോട്ട് നയിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോൾ ആ ജനതയെ അതിന് സജ്ജമാക്കാൻ അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു ആകാശവാണി. കാഴ്ച വ്യൂസ്, കാഴ്ചകളിലൂടെയും കേൾവി ലിസണിങ്, അതുപോലെ ലൈക്കുകൾ സാക്ഷ്യപ്പെടുത്തലിലൂടെയും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനുമുള്ള കണക്ക് പറയുന്ന ഈ നവമാധ്യമ ലോകത്തും ഇന്നും ശബ്ദമുയർത്തി നിൽക്കുകയാണ് ആകാശവാണി. വീട്ടിലും നാട്ടിലും കേട്ടുകൊണ്ടിരുന്ന റേഡിയോ ഇന്ന് കടലുകൾക്കപ്പുറവും കേട്ടുകൊണ്ടിരിക്കുന്നു. സാങ്കേതിക വളർച്ചയുടെ നിർമ്മിത ബുദ്ധിയിൽ AI കാലത്തിലെത്തിയിരിക്കുമ്പോഴും കാലത്തിനൊത്തു സഞ്ചരിക്കുക ആണ് ഈ ശ്രവ്യ മാധ്യമം. കാലഹരണപ്പെട്ടുവോ ഈ മാധ്യമം എന്ന് പലരും കരുതിയിരുന്നു. പക്ഷേ ഇത് കാലത്തെ വെല്ലുന്ന ഒരു അത്ഭുതമായി മാറിയിരിക്കുന്നു, മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ കലാ, സാംസ്കാരിക, കാർഷിക, ആരോഗ്യ, വിദ്യാഭ്യാസ, ശാസ്ത്ര മേഖലകളിലെല്ലാം സംഭവിച്ച ഉജ്ജ്വലമായ വിജയങ്ങളുടെയും അഭിവൃദ്ധിയുടെയും പങ്ക് ഷെയർ ആകാശവാണിക്ക് കൂടി അവകാശപ്പെട്ടതാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ടതല്ല. അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കെല്ലാം അറിവുള്ളതാണല്ലോ.
1: ഭാരതത്തിന്റെ സാംസ്കാരിക ഭൂപടത്തിൽ ആകാശവാണിയുടെ മുദ്ര. ഈ വിഷയത്തെ അധികരിച്ച് ആകാശവാണി റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ശ്രീ KA മുരളീധരൻ അവതരിപ്പിച്ച പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. അക്ഷര കേരളത്തിൽ ഇനി ഒരു കവിത കേൾക്കാം. കവിത പാഴ് സിദ്ധാന്തം. എഴുതിയത് അബ്ദുൾ അസീസ് കുറാഞ്ചേരി. ചൊല്ലുന്നത് തൃശൂർ രവിവർമ്മ.

0: വീണു മനുഷ്യത്വം തെരുവിൽ മരിച്ചു വീണു മനുഷ്യത്വം തെരുവിൽ മരിച്ചു വീണു
1: പാഴ് സിദ്ധാന്തം ശ്രീ അബ്ദുൾ അസീസ് ഖുറാഞ്ചേരി എഴുതിയ കവിതയാണ് ഇതുവരെ കേട്ടത്. ചൊല്ലിയത് തൃശൂർ രവിവർമ്മ.
2: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
3: അക്ഷരകേരളം.
4: HMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ. ജാഗ്രത.
5: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
4: ഫോൺ 9387168444.
1: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
6: പുലരിപ്പൂക്കളിൽ അവസാനമായി
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ.
4: പ്രായോജകർ
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299329.
8: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
9: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
8: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പൊ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
5: ഫോൺ 0487299329.
1: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: നമ്മുടെ തൃശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
11: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
10: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
1: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: ചേർപ്പ് ഗവൺമെന്റ് ITIയിലെ 2026 വർഷത്തെ പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. NCVT അംഗീകാരമുള്ള 2 വർഷത്തെ മെട്രിക് ട്രേഡുകളായ സർവേയർ, ഇലക്ട്രീഷ്യൻ എന്നിവയിലേക്കാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർക്ക് ITIadmissions.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ dutch.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. ഈ മാസം 30-ാം തീയതി വൈകിട്ട് 5 മണിവരെ അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിന്റെ പ്രിന്റൌട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി അപേക്ഷകനോ രക്ഷകർത്താവോ നേരിട്ടെത്തി ജൂലൈ 3-ാം തീയതി വൈകിട്ട് 5 മണിക്കകം അടുത്തുള്ള ഏതെങ്കിലും സർക്കാർ ITIയിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തണം. സർട്ടിഫിക്കറ്റ് പരിശോധന സുഗമമാക്കുന്നതിനായി ITIകളിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും

0: പറ്റിയായി ഹെൽപ്പ് ഡെസ്കിലും ലഭ്യമാണ്. അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്മാൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോട്ടോഗ്രാഫി, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, ഫിലിം ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിൽ താൽപര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടത്തുന്നത്. 10-ാം ക്ലാസ് വിജയിച്ച 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ 5 ദിവസത്തെ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ മാസം 30-ാം തീയതി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 9495999721. കണ്ണൂർ തോട്ടടയിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജിയിൽ ആരംഭിക്കുന്ന ക്ലോത്തിംഗ് ആൻഡ് ഫാഷൻ ടെക്നോളജി കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷം കാലാവധിയുള്ള കോഴ്സിൽ ചേരുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത SSLC. കോഷൻ ഡെപ്പോസിറ്റ് ഉൾപ്പെടെ 21,200 രൂപയാണ് കോഴ്സ് ഫീ. അപേക്ഷ ഫീസ് ഈടാക്കുന്നില്ല. താൽപ്പര്യമുള്ളവർക്ക് അപേക്ഷാ ഫോം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫീസിൽ നിന്ന് നേരിട്ടോ IIHD kannur.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോ കൈപ്പറ്റാം.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
2: സഹപ്രായോജകർ തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക്, MG റോഡ്, തൃശൂർ. ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
6: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
5: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
6: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
7: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
0: അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുനേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചേ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും. AIR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും.

0: സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28 പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ്ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ 2 രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9th ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
2: We have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program which brings in its ambit as many as 62 crore individuals.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോംഗോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോങ് ജമ്പിൽ 22

0: വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8-ാമത്തെ മികച്ച ദൂരവും സ്വന്തം പേരിൽ കുറിക്കാൻ ആൻസിക്ക് സാധിച്ചു. ഐസിസി വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് യുഎസിനെ തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് യുഎസ് സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ആകാശവാണി തൃശൂർ.
2: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
3: പ്രിയപ്പെട്ടവരെ, ശ്രോതാക്കൾക്കൊപ്പത്തിലേക്ക് സ്വാഗതം. ആകാശവാണി 90 വർഷം പ്രക്ഷേപണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിച്ച ശ്രവ്യോത്സവത്തിന് വൻപിച്ച സ്വീകരണമാണ് ലഭിച്ചത്. ഇപ്പോഴും ശ്രവ്യോത്സവത്തെക്കുറിച്ചുള്ള ധാരാളം കത്തുകളും അഭിപ്രായങ്ങളും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
4: ദേവി രാമചന്ദ്രൻ, രാമചന്ദ്രൻ എന്നിവർ കോണത്തുകുന്നിൽ നിന്ന് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നവതി ആഘോഷങ്ങളിൽ ശ്രോതാക്കളെ ആറാടിച്ചുകൊണ്ട് 1 വർഷം പോയതറിഞ്ഞില്ല. ഗാനസലാപത്തിൽ പങ്കെടുക്കാൻ കുറേയേറെ പരിശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ശ്രവ്യോത്സവത്തിലും പങ്കെടുക്കാൻ സാധിക്കാത്തതിലും ഏറെ സങ്കടമുണ്ട്. എങ്കിലും പരിപാടിയെക്കുറിച്ച് പ്രിയ നിലയം തയ്യാറാക്കി അവതരിപ്പിച്ച ശ്രവ്യോത്സവം 2026 റിപ്പോർട്ടിലൂടെ കേൾക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഒപ്പം അന്നത്തെ ശ്രുതിലയവും ആസ്വദിക്കാൻ സാധിച്ചു. ആകാശവാണി ഇനിയും കൂടുതൽ തിളങ്ങി ശതാബ്ദിയിലെത്തി മിന്നി ശോഭിക്കട്ടെ. ലതിക കുറ്റുമുക്ക് ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ആകാശവാണിയുടെ 90-ാം വാർഷികം ഒരു ഉത്സവകാലം തന്നെയായിരുന്നു. ഗാനസല്ലാപം, ഗാനതരംഗിണി, 90-ന്റെ നിറവിൽ ആകാശവാണി എന്നിങ്ങനെ ധാരാളം ശ്രോതാക്കൾക്ക് അഭിപ്രായങ്ങളും ആശംസകളും പങ്കുവയ്ക്കാൻ സാധിച്ചു. സമാപന ചടങ്ങ് റീജിയണൽ തിയേറ്ററിൽ അതിഗംഭീരമായി. പ്രകൃതി പോലും കനിഞ്ഞനുഗ്രഹിച്ചു അന്ന്. പകിട്ടും അന്തസ്സും ഒളിമങ്ങാതെ ഈ ജൈത്രയാത്ര തുടരട്ടെ. എല്ലാ ഭാവുകങ്ങളും നന്മകളും നേരുന്നു. എം എസ് രാജൻ ചൊവ്വന്നൂരിൽ നിന്ന് കുറേയേറെ കത്തുകൾ അയച്ചിട്ടുണ്ട്. 90-ന്റെ നിറവിൽ തൃശൂർ ആകാശവാണി. ആകാശവാണിയുടെ 90-ാം വാർഷികത്തോടനുബന്ധിച്ച് 5-ാം തീയതി തൃശൂർ റീജിയണൽ തിയേറ്ററിൽ അവതരിപ്പിച്ച പരിപാടിക്ക് എത്താൻ കഴിഞ്ഞു. ഞാനും പുതിയ ശ്രോതാവായ ഗുരുവായൂരിനടുത്തുള്ള കണ്ടാണശ്ശേരിയിൽ നിന്നുള്ള ജയേന്ദ്രനും നേരത്തെ തന്നെ എത്തിയിരുന്നു. പഴയകാലത്തുള്ള റേഡിയോയും ടേപ്പ് റെക്കോർഡറുകളും ഗ്രാമഫോണും ഒക്കെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി. അതിനരികിൽ നിന്ന് പലതരത്തിലുള്ള ഫോട്ടോകളും എടുക്കാൻ കഴിഞ്ഞു. അന്ന് വന്ന അവതാരകരെ കാണാനും ചിലരെ പരിചയപ്പെടാൻ

0: അനും ഒക്കെ കഴിഞ്ഞു. വളരെയധികം സന്തോഷമുണ്ട്. അതോടൊപ്പം അദ്ദേഹം ചില പരിപാടികളെക്കുറിച്ചും അഭിപ്രായങ്ങൾ അയച്ചിട്ടുണ്ട്. 14-ാം തീയതി തൃത്താല KC കേശവദാസും സംഘവും അവതരിപ്പിച്ച തായമ്പക അത്യാകർഷകമായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം അവതരിപ്പിച്ച തായമ്പക കേൾക്കാൻ ഇടയായത് എന്നും സൂചിപ്പിച്ചിരിക്കുന്നു. കെ ശശികുമാർ വാണിയംകുളത്ത് നിന്ന് ഇങ്ങനെയാണ് കത്തെഴുതിയിരിക്കുന്നത്. ശ്രവ്യോത്സവം 2026 KT മുഹമ്മദ് സ്മാരക റീജിയണൽ തിയേറ്റർ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടികൾ വന്നു കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ പരിപാടി ആകാശവാണി പ്രക്ഷേപണം ചെയ്തത് കേട്ടു. തൃശൂർ ജില്ലാ കലക്ടർ ആകാശവാണിയുടെ പരിപാടികളെക്കുറിച്ചും അടുക്കും ചിട്ടയോടും കൂടി ആകാശവാണി പരിപാടികൾ തയ്യാറാക്കുന്നതിനെക്കുറിച്ചും പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷം തോന്നി. അദ്ദേഹം അന്ന് പരിപാടിയിൽ പങ്കെടുത്ത ഓരോരുത്തരെക്കുറിച്ചും പരാമർശിച്ചുകൊണ്ടാണ് കത്തെഴുതിയിരിക്കുന്നത്. ശ്രുതിലയ സംഗമവും ഭംഗിയായി കേൾക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം കുറിച്ചിരിക്കുന്നു. ഇങ്ങനെ അല്പം വൈകിയാണെങ്കിലും നിരവധി ശ്രോതാക്കൾ ശ്രവ്യോത്സവത്തെക്കുറിച്ച് വളരെ സുദീർഘമായ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്.
1: ധാരാളം പേർ അന്ന് ആ പരിപാടിക്ക് എത്തിച്ചേർന്നിരുന്നു. ഒരുപാട് പേർ വരാൻ സാധിക്കാത്തതിലുള്ള സങ്കടവുമൊക്കെ പങ്കിട്ടിരുന്നു. എന്തായാലും ഈ പരിപാടി വലിയ വിജയമാക്കാൻ പ്രവർത്തിച്ച ആകാശവാണി തൃശൂർ നിലയത്തിലെ അംഗങ്ങൾക്കും സഹർഷം ഏറ്റെടുത്ത ഓരോ ശ്രോതാക്കൾക്കും നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തട്ടെ.
0: ഇനി കഴിഞ്ഞയാഴ്ച ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളിലേക്ക്. മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് എഴുതിയിരിക്കുന്നു. 13-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 3 മണിക്ക് പ്രക്ഷേപണം ചെയ്ത വനിതാവേദിയിൽ 12-ാമത് അന്താരാഷ്ട്ര യോഗ ദിനം, സ്ത്രീകളും യോഗയും, യോഗദിനത്തിന്റെ പ്രാധാന്യങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ച് യോഗാധ്യാപികയും യോഗ തെറാപ്പിസ്റ്റുമായ ഇന്ദു NV യുമായി YS പൗർണമി നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി. ശരിയായ വ്യായാമം, ശരിയായ ശ്വാസം, ശരിയായ ഉറക്കം, ധ്യാനം, പ്രാണായാമങ്ങൾ, യോഗാസനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ വിശദമായി ഇന്ദു NV സംസാരിച്ചു. തയ്യാറാക്കിയവർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് യോഗാധ്യാപിക ഇന്ദുവുമായി YS പൗർണമി നടത്തിയ അഭിമുഖം ഏറെ വിജ്ഞാനപ്രദമായിരുന്നു. യോഗ സ്ത്രീകളിലുണ്ടാക്കുന്ന സ്വാധീനം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ആ അഭിമുഖം കേട്ടപ്പോൾ മനസ്സിലായി. വനിതാവേദിയുടെ അണിയറ പ്രവർത്തകർക്ക് അനുമോദനങ്ങൾ. കത്തയച്ചിരിക്കുന്നത് ഡോക്ടർ കൃഷ്ണദാസ് എളേടത്താണ്.
1: ആരോഗ്യമുള്ള ശരീരത്തിനും ശാന്തമായ മനസ്സിനും ഉണർന്ന ആത്മബോധത്തിനും വേണ്ടിയാണ് യോഗ. അത് ഒരു വ്യായാമമുറ എന്നതിലുപരി ജീവിത ദർശനം കൂടിയാണ്. ഈ പരിപാടി കേട്ട് അഭിപ്രായം അറിയിച്ചവർക്ക് നന്ദി.
0: അന്ന് തന്നെ 4:30 പ്രക്ഷേപണം ചെയ്ത പൊരുതാം ബാലവേലയ്ക്കെതിരെ ബാലവേല വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള ആ പ്രത്യേക പരിപാടിയിൽ അഡ്വക്കേറ്റ് K സുനിൽകുമാർ, മനുഷ്യാവകാശ പ്രവർത്തക, ബാലാവകാശ ചെയർപേഴ്സൺ, റിട്ടയേർഡ് ജസ്റ്റിസ് തുടങ്ങിയവർ കുട്ടികളുടെ സുരക്ഷിതമായ ബാല്യം ഓരോ കുട്ടിയുടെയും അവകാശമാണ് എന്ന് ഓർമ്മപ്പെടുത്തി. ആ പരിപാടി തയ്യാറാക്കിയ നീതി എലിസബത്ത്, മെജോ, സുകന്യ, ശ്രീരേഖ സൂരജ് എന്നിവർക്കും ആകാശവാണിക്കും അഭിനന്ദനങ്ങൾ നേർന്നിരിക്കുന്നു.
1: എത്രയൊക്കെ അവബോധം നൽകിയിട്ടും ബാലവേല പൂർണ്ണമായി തുടച്ചു മാറ്റാൻ നമുക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ബാലവേല എന്നത് വളരെ ഗൗരവകരമായ ഒരു കുറ്റമാണ്. ഇത്തരം പരിപാടികളിലൂടെ ഇതേക്കുറിച്ചുള്ള അവബോധം ജനങ്ങളിൽ എത്തിക്കാനാണ് ആകാശവാണി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അദ്ദേഹം ജീവിത പാഠത്തെക്കുറിച്ചും കാഴ്ച എന്ന പരിപാടിയെക്കുറിച്ചും അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. സ്ത്രീ സമൂഹത്തിന്റെ ദുരന്താനുഭവങ്ങൾ തുറന്നെഴുതിയ ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന നോവലിനെ ആസ്പദമാക്കി ജയ CR തയ്യാറാക്കി അവതരിപ്പിച്ച ജീവിത പാഠം ശ്രദ്ധേയമായി. പുതിയ അധ്യയന വർഷാരംഭത്തിൽ കുട്ടികളുടെ കണ്ണുകളുടെ ആരോഗ്യവുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ മിനു ദത്തുമായി നടത്തിയ അഭിമുഖം അധ്യാപകർക്കും അമ്മമാർക്കും സമൂഹത്തിനും ഒട്ടേറെ അറിവുകൾ പകർന്നു എന്നും എഴുതിയിട്ടുണ്ട്. തൈറോയിഡും പോഷകാഹാരവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ആരോഗ്യക്കുറിപ്പുകൾ ഏറെ ശ്രദ്ധേയമായി. തയ്യാറാക്കിയ YS പൗർണമിക്കും ആകാശവാണിക്കും അദ്ദേഹം അഭിനന്ദനങ്ങൾ നേർന്നിരിക്കുന്നു. കഥകളതിസാദരത്തിൽ മാധവിക്കുട്ടിയുടെ കഥ കേട്ടു. മെജോയുടെ ഘനഗാംഭീര്യമുള്ള ശബ്ദത്തിൽ, തന്മയത്വത്തോടെയുള്ള അവതരണത്തിൽ ആ കഥ ആസ്വദിക്കാൻ സാധിച്ചു, ഏറെ ഇഷ്ടപ്പെട്ടു. ഫുട്ബോൾ ലോകകപ്പുമായി ബന്ധപ്പെട്ട സമകാലികത്തെക്കുറിച്ചും സ്വാസ്ഥ്യം പരിപാടിയെക്കുറിച്ചും ഒക്കെ അദ്ദേഹം അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്.
1: അഭിപ്രായങ്ങൾക്ക് നന്ദി.
0: 12-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ഗാന്ധിമാർഗം പരിപാടിയെക്കുറിച്ചും അഭിപ്രായം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. തയ്യാറാക്കി അവതരിപ്പിച്ച അഞ്ജു P അർജുനനും ഷിബു M ജോസ് മച്ചാടിനും ഷാഹിന PMനും അഭിനന്ദനങ്ങൾ നേർന്നിരിക്കുന്നു അദ്ദേഹം. പ്രൊഫസർ മുളങ്ങുന്നത്തുകാവ് കൃഷ്ണൻ നമ്പ്യാർ നിരവധി പരിപാടികളെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളിലായി അരങ്ങേറുന്ന ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റ്

0: കാൽപന്ത് കളിയുടെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം 4 വർഷം ഇടവിട്ടുള്ള ഒരു മഹാകുംഭമേള തന്നെയാണ്. ഈ മേളയുടെ സമഗ്ര ചിത്രങ്ങൾ വരച്ചുകാട്ടി സതീശൻ പി ജി തയ്യാറാക്കിയ June 13 സമകാലികം അത്യന്തം ഹൃദ്യവും വിജ്ഞാനപ്രദവുമായ ഒരു അനുഭവമായിരുന്നു അത്.
1: എല്ലാവരും ലോകകപ്പ് മത്സരങ്ങളുടെ ആരവത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു പരിപാടിക്ക് ഏറെ പ്രസക്തിയുണ്ടല്ലോ.
0: രക്തദാനം മഹാദാനം എന്നാണ് വിശേഷിപ്പിക്കപ്പെടാറ്. രക്തദാനത്തെക്കുറിച്ചുള്ള ആരോഗ്യക്കുറിപ്പുകൾ June 12 വെള്ളിയാഴ്ച കേട്ടു. എല്ലാവരും അവശ്യം അറിഞ്ഞിരിക്കേണ്ടതും സ്വമേധയാ മുന്നോട്ടു വന്ന് രക്തം ദാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങളുമാണ് അന്നത്തെ പ്രഭാഷണത്തിൽ നിറഞ്ഞുനിന്നത്. ആ പരിപാടിയിൽ സംസാരിച്ച സത്യനാരായണൻ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. മഴമേഘങ്ങളുടെ മയൂര നൃത്തം എന്ന ശീർഷകത്തിൽ June 12 വെള്ളിയാഴ്ച പുലരിപ്പൂക്കളിൽ വി കെ ശ്രീധരൻ നടത്തിയ പ്രഭാഷണവും അദ്ദേഹത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാടോടി വിജ്ഞാനത്തിന്റെ വിലപ്പെട്ട വിജ്ഞാന ബിന്ദുക്കളാണ് അദ്ദേഹം പകർന്നു തന്നതെന്നും പ്രൊഫസർ മുളങ്ങുന്നത്തുകാവ് കൃഷ്ണൻ നമ്പ്യാർ അറിയിക്കുന്നു. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച വാട്സപ്പ് സന്ദേശങ്ങളിൽ ഹരിതം, ഗാന്ധിമാർഗം, ആരോഗ്യക്കുറിപ്പുകൾ തുടങ്ങി നിരവധി പരിപാടികളെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. കാവിൽ രാജ് നടത്തിയ വളർത്തണം വൃക്ഷസമൂഹത്തെ എന്ന പ്രഭാഷണം ശ്രദ്ധേയമായി എന്ന് മൊയ്തീൻ കുഞ്ഞ് അറിയിച്ചിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ പ്രധാന രചനകളെക്കുറിച്ച് വിശകലനം ചെയ്ത് അഞ്ജു പി അർജുനൻ തയ്യാറാക്കിയ ഗാന്ധിമാർഗം പ്രസക്തമായിരുന്നു. ശരീരത്തിനെയും മനസ്സിനെയും ആത്മാവിനെയും യോജിപ്പിക്കുന്ന പുരാതന ജീവിതശൈലിയായ യോഗ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സമാധാനപരമായ ജീവിതം നയിക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്. ആരോഗ്യക്കുറിപ്പുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട പ്രഭാഷണങ്ങളെല്ലാം തന്നെ നന്നായിരുന്നു. ഡോക്ടർ ലൈസ ബിജോയ് നൽകിയ വിവരങ്ങൾ വിജ്ഞാനപ്രദമായിരുന്നു എന്നും അദ്ദേഹം അറിയിച്ചിരിക്കുന്നു. കാരളം രാമചന്ദ്രൻ നമ്പ്യാർ ജാഗ്രത എന്ന പരിപാടിയെക്കുറിച്ചാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. സമകാലിക ജീവിതത്തിൽ പണം തട്ടിപ്പിന്റെ സിരാകേന്ദ്രങ്ങളായി പ്രവർത്തിക്കുന്ന വമ്പൻ ശൃംഖല തന്നെ സമൂഹത്തിൽ യഥേഷ്ടം വിഹരിക്കുന്നുണ്ട്. പരിചിതമല്ലാത്ത സാങ്കേതിക മേഖലയിൽ ഈ തട്ടിപ്പിനിരയാകുന്നവരുടെ എണ്ണം വളരെയധികം കൂടുന്ന വേളയിൽ ഇതിനു മുൻപ് തയ്യാറെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആകാശവാണിയുടെ ജാഗ്രതയിലൂടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകിയതിന് നന്ദി.
1: തീർച്ചയായും കരുതലോടെ മുന്നോട്ടു പോകാൻ ജാഗ്രത എന്ന പരിപാടി നിങ്ങൾക്ക് ഏറെ ഉപകരിക്കും എന്ന് വിശ്വസിക്കുന്നു. കത്തുകളയച്ചതിന് നന്ദി.
0: ഈ ആഴ്ചയിലെ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയിൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ നിജിൽ ക്ലീറ്റസ് അവതരിപ്പിച്ച ഗാനങ്ങളെല്ലാം തന്നെ ശ്രുതിമധുര ഗാനങ്ങളായിരുന്നു. നല്ല സോങ് സെലക്ഷൻ. അവതരിപ്പിക്കുക മാത്രമല്ല അതിമനോഹരമായി അദ്ദേഹം പാടുകയും ചെയ്തു. അഭിനന്ദനങ്ങൾ അവതാരകനും പ്രിയ ആകാശവാണിക്കും. ഇങ്ങനെ വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത് ഷഹാന മജീദാണ്. ഡോക്ടർ നിജിൽ ക്ലീറ്റസ് അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും ഏറെ ഇഷ്ടപ്പെട്ടു. ആകാശവാണിയെ അനുസ്മരിച്ചും ഗാനരചയിതാക്കളെയും ഗായകരെയും കുറിച്ചും പറഞ്ഞുകൊണ്ടും പഴയതും പുതിയതുമായ ഗാനങ്ങൾ കോർത്തിണക്കി വളരെ ഭംഗിയായി തന്നെ ഡോക്ടർ ആ പരിപാടി ആകർഷണീയമാക്കി എന്ന് രാമചന്ദ്രനും ദേവി രാമചന്ദ്രനും എഴുതിയിരിക്കുന്നു. കാർഡിയോളജിസ്റ്റാണെങ്കിലും ഹൃദയത്തിൽ സംഗീതം സൂക്ഷിക്കുന്ന ഡോക്ടർ നിജിൽ ക്ലീറ്റസ് അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് ലതിക കുറ്റിമുക്ക് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് മുതുകുറിശിയിൽ നിന്ന് ഈ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. കാർഡിയോളജിസ്റ്റായ ഡോക്ടർ നിജിൽ ക്ലീറ്റസ് അവതരിപ്പിച്ച ആ പരിപാടി ഒരു പുത്തൻ അനുഭവമായിരുന്നു. മിതമായ ഭാഷണശൈലി, നല്ല നല്ല പാട്ടുകൾ, സൗമ്യമായ അവതരണ രീതി, എന്തുകൊണ്ടും മനോഹരമായ ഒരു പരിപാടിയായിരുന്നു അത്.
1: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ധാരാളം പേർ ഞങ്ങളോട് അന്വേഷണവുമായി എത്തുന്നുണ്ട്. ഈ പരിപാടി ഗാനമഞ്ജരി പോലെ അല്ലെങ്കിൽ പാട്ടോർമ്മ പോലെ കത്തയച്ച് പങ്കെടുക്കാവുന്ന ഒന്നല്ല. ഈ പരിപാടിക്ക് വളരെ അനുയോജ്യരായവരെ ആകാശവാണി കണ്ടെത്തുകയാണ് ചെയ്യുന്നത്.
0: ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ അവതരിപ്പിക്കുന്ന ഗ്രോത്ത് വേവ്സ് എല്ലാവരും കേൾക്കേണ്ട ഒരു പരിപാടി തന്നെയാണ്. നൈപുണ്യ വികസനത്തിന് മാനസിക സമ്മർദ്ദങ്ങളും മറ്റു സമ്മർദ്ദങ്ങളും എപ്പോഴും ഒരു വിലങ്ങുതടി തന്നെയാണ്. അപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ അതിജീവിക്കാം ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ വിശദമായി തന്നെ പറഞ്ഞു തന്നു. വിലയേറിയ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്ന ആ പരിപാടി അവതരിപ്പിച്ച ഡോക്ടർക്കും അത് ഒരുക്കിയവർക്കും ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട്. കാര്യാട്ടുകരയിൽ നിന്ന് ചന്ദ്രികാ നാരായണന്റെ സന്ദേശത്തിലേക്ക്. 10-ാം തീയതി പ്രക്ഷേപണം ചെയ്ത ജീവിത പാഠത്തിൽ തൂലിക പടവാളാക്കി അറിവിന്റെ അക്ഷരാഗ്നി പകർന്ന് അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് മലയാള സാഹിത്യ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ സാഹിത്യകാരിയായ ലളിതാംബിക അന്തർജനത്തെക്കുറിച്ചുള്ള അവലോകനം ശ്രദ്ധേയമായി. ജയ സി ആറിന് അഭിനന്ദനങ്ങൾ. 5-ാം തീയതിയും 12-ാം തീയതിയും പാട്ടോർമ്മകളിൽ പങ്കെടുത്ത രാജേശ്വരി ടീച്ചർ, സുരഭി അന്തിക്കാട് എന്നിവർ പങ്കുവച്ച ഓർമ്മകൾ ഇഷ്ടപ്പെട്ടു. 13-ാം തീയതി സ്വാസ്ഥ്യത്തിൽ ജീവിത

0: നൈപുണ്യപാതയിൽ മുന്നേറാൻ സമ്മർദ്ദത്തെ നേരിടാൻ പഠിക്കാമെന്നും നിരന്തര പരിശീലനം കൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തെ മികവുറ്റതാക്കാം എന്നുള്ള സന്ദേശം പങ്കുവച്ച തൃശൂർ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ സൈക്യാട്രിക് കൺസൾട്ടന്റ് എസ് വി സുബ്രഹ്മണ്യൻ സംസാരിച്ചത് വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനമുള്ള കാര്യമായിരുന്നു. പരിപാടി തയ്യാറാക്കിയവർക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വനിതാവേദിയിൽ അന്താരാഷ്ട്ര യോഗദിനത്തെക്കുറിച്ചും സ്ത്രീകളും യോഗയും എന്ന വിഷയത്തെക്കുറിച്ചും യോഗ തെറാപ്പിസ്റ്റും യോഗാധ്യാപികയുമായ എൻ വി ഇന്ദുവുമായി നടത്തിയ അഭിമുഖം യോഗയുടെ ഗുണങ്ങളെക്കുറിച്ചും കുട്ടികളുടെ മനസ്സിന്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ യോഗ എങ്ങനെ സഹായിക്കും എന്നും മനസ്സിലാക്കി തന്നു. അക്ഷരകേരളത്തെക്കുറിച്ചും അവർ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. 14-ാം തീയതി അക്ഷരകേരളത്തിൽ മലയാള ഭാഷയിലെ പ്രമുഖ കവിയും പണ്ഡിതനുമായിരുന്ന ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ ഓർമ്മദിനത്തോടനുബന്ധിച്ച് വി എൻ കെ നമ്പൂതിരി എഴുതി അവതരിപ്പിച്ച പ്രഭാഷണവും ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന കവിത ശിവദാസ് ആലപിച്ചതും നന്നായിരുന്നു. ഹരിതത്തിൽ പ്രണയിക്കാം ഭൂമിയെ എന്ന വിഷയത്തെക്കുറിച്ച് കാവിൽ രാജ് സംസാരിച്ചത് മണ്ണിനോടുള്ള സ്നേഹം തന്നെയായിരുന്നു എന്നും ചന്ദ്രിക നാരായണൻ എഴുതിയിരിക്കുന്നു. റൈറ്റ് ട്രാക്ക്, സ്വാസ്ഥ്യം, ഹരിതം, ജാഗ്രത തുടങ്ങി ഒട്ടേറെ പരിപാടികളെക്കുറിച്ച് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ചേലക്കരയിൽ നിന്നുള്ള വിപിൻ വെള്ളിയാട്ടിന്റെ വാട്സപ്പ് സന്ദേശം ഇങ്ങനെയാണ്. ശ്രവ്യോത്സവം കേട്ട പ്രതീതിയുണ്ടാക്കി ആകാശവാണി പ്രക്ഷേപണം ചെയ്ത റിപ്പോർട്ട്. ആകാശവാണി രണ്ട് ഭാഗങ്ങളായി പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ മിനു ദത്ത് പങ്കെടുത്ത കാഴ്ച എന്ന പരിപാടിയിൽ അധ്യയന വർഷാരംഭത്തിൽ കുട്ടികളുടെ കാഴ്ചയെക്കുറിച്ചുള്ള അഭിമുഖം ഏറെ ഉപകാരപ്രദമായി. ആരോഗ്യ ജീവിതത്തിൽ അലർജിയെക്കുറിച്ച് ഹോമിയോ ഡോക്ടർ സന്ദീപ് കെ ജോസ് പറഞ്ഞു തന്ന കാര്യങ്ങളും വിജ്ഞാനപ്രദമായി എന്നും വിപിൻ വെള്ളിയാട്ട് എഴുതിയിട്ടുണ്ട്. ആചാരി തിരുവത്ര ഗാനമഞ്ജരി എന്ന പരിപാടിയെക്കുറിച്ച് കത്തുകൾ അയച്ചിട്ടുണ്ട്. കർപ്പൂരം എന്ന പദം വരുന്ന ഗാനങ്ങൾ സെലക്ട് ചെയ്ത ഉഷ കേശവപ്പടി ഒല്ലൂരിനെ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഉഷ തെരഞ്ഞെടുത്ത മെലഡികളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. പലപ്പോഴും കുറെ കാലമായി കേൾക്കാൻ കഴിയാതിരുന്ന പല ഗാനങ്ങളും കർപ്പൂരം എന്ന പദം ഉൾപ്പെടുത്തിയ ഗാനമഞ്ജരിയിൽ ഉണ്ടായിരുന്നു. കർപ്പൂരത്തിന്റെ കാന്തിയും ശോഭയും നിറഞ്ഞ ഒരു കലാവിരുന്നായി അന്നത്തെ ഗാനമഞ്ജരി. ഷീല വലപ്പാട് കുളിരെ എന്ന പദം വെച്ചുള്ള ഗാനങ്ങൾ തെരഞ്ഞെടുത്ത വി ജി സുബ്രഹ്മണ്യന് അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട്. പി വി ഉമ്മർ എടപ്പാളും ഉഷ കേശവപ്പടി അവതരിപ്പിച്ച കർപ്പൂരം എന്ന പദം വരുന്ന ഗാനമഞ്ജരി ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിട്ടുണ്ട്. ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് അവതരിപ്പിച്ച സുഭാഷിതത്തിലെ ഓരോ വചനങ്ങളും മനുഷ്യഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങാൻ പര്യാപ്തമായ നല്ല നല്ല വാക്കുകളായിരുന്നു എന്നഭിപ്രായപ്പെട്ടിരിക്കുന്നത് ആചാരി തിരുവത്ര.
1: പ്രിയ ശ്രോതാക്കൾക്ക് ഏറെക്കുറെ അറിയാം എങ്ങനെയാണ് ആകാശവാണി ഒരു പരിപാടി വിഭാവനം ചെയ്ത് പ്രക്ഷേപണം ചെയ്യുക എന്നത്. എങ്കിൽ കൂടിയും വീണ്ടും പറയട്ടെ, വളരെ വിജ്ഞാനപ്രദമായ ആകാശവാണിയുടെ പരിപാടികൾ നിങ്ങൾ ഗൗരവപൂർവ്വം കേൾക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. കത്തുകളയച്ച ഏവർക്കും നന്ദി.
0: ശബ്ദ സന്ദേശങ്ങളിലേക്ക് ഇനി നമുക്ക് കടക്കാം.
2: പ്രസന്ന കുമരനെല്ലൂർ. ദ്രവ്യോത്സവം 2026 പ്രക്ഷേപണത്തിന്റെ 90 സുവർണ വർഷങ്ങൾ. കെ ടി മുഹമ്മദ് സ്മാരക ഹാൾ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ ഇക്കഴിഞ്ഞ June 5 വെള്ളിയാഴ്ച നടക്കുകയുണ്ടായല്ലോ. ഞാനും പങ്കെടുത്തിരുന്നു. പ്രഭാഷണങ്ങളും ശ്രുതിലയ സംഘവും മനോഹരമായി തന്നെ ആസ്വദിച്ചു.
3: ഞാൻ ലതാ മുരളീധരൻ. 13-6-2026 ശ്രീമതി എം രുക്മിണി അവതരിപ്പിച്ച സുഭാഷിതം, വിവേകാനന്ദൻ, ഹെലൻ കെല്ലർ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സുഭാഷിതം വളരെ മികച്ചതായി. ഉഷമലരിയിൽ അയ്യപ്പമണിക്കരുടെ പ്രശസ്ത കവി മനോഹരമായ ആലാപനത്തിലൂടെ ഹൃദ്യമായി.
4: പെങ്കുന്നത്ത് കാവിൽ നിന്ന് പ്രൊഫസർ കൃഷ്ണൻ നമ്പ്യാർ. നിത്യജീവിതത്തിൽ പലതരം സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും ജീവിത നൈപുണ്യ വികസനത്തിന് അത് പ്രതിബന്ധം സൃഷ്ടിക്കുന്നു. എന്നാൽ തുറന്നതും സുധീരവുമായ ആത്മവിചിന്തനത്തിന്റെ പാതയിലൂടെ ഇതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നും സോദാഹരണം ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ ഗ്രോത്ത് വേവ്സ് എന്ന പരിപാടിയിൽ June 13 ശനിയാഴ്ച കാലത്ത് പുലരിപ്പൂക്കളിൽ ചൂണ്ടിക്കാട്ടി. തീർച്ചയായും നൈപുണ്യ വികസനത്തിന്റെ പടവുകൾ ചവിട്ടി കയറാൻ ഏറെ പ്രയോജനപ്രദമായവ തന്നെയാണ് ഇപ്പറഞ്ഞവയെല്ലാം തന്നെ.
5: ഞായറാഴ്ചയിലെ അക്ഷര കേരളം കേട്ടു. മഹാകവി ഉള്ളൂരിനെ കുറിച്ച് വി എം കെ നമ്പൂതിരി ചെയ്ത പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായ ഒന്നായിരുന്നു. ഉജ്ജ്വല വാഗ്മിയായ മഹാകവി ഉള്ളൂരിന്റെ ശബ്ദജാലം എന്ന വിഷയം വളരെ അർത്ഥവത്തായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചു. ഒരുപാട് കാര്യങ്ങൾ ഉള്ളൂർ എന്ന മഹാകവിയെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിച്ചു. അതുപോലെ തന്നെ ശിവദാസ് അടികൾ പാരായണം ചെയ്ത ഉള്ളൂരിന്റെ പ്രേമസംഗീതം എന്ന കവിതയുടെ ഒരു ഭാഗവും ശരിക്കും കേൾക്കാൻ സാധിച്ചു. വളരെ സമ്പന്നമായി

0: ആയ ആ അക്ഷരകേല മണിച്ചൊരുക്കിയ അഞ്ജു പി അർജുനും മറ്റ് അണിയറ ശില്പികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ തിങ്കളാഴ്ചയിലെ ജാഗ്രത മ്യൂൾ അക്കൗണ്ടിനെ കുറിച്ച് അനിലക്കാട് ജയകൃഷ്ണൻ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. ജാഗ്രത ഒരുക്കിയ ജയകൃഷ്ണനും അതുപോലെ തന്നെ അതിന്റെ നിർവഹണം ചെയ്ത ജയാസിയേറിനും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഞാൻ ഡോക്ടർ കൃഷ്ണദാസ് അളയിടത്തെ മുതുകുറിശ്ശി.
1: ഞാൻ കുമാരി കാവീട്. ബുധൻ രാവിലെ പ്ലാസ്റ്റിക്കിനെ പ്രതിരോധിക്കണം എന്നതിനെ അധികരിച്ച് ശ്രീ കാവിൽ രാജിന്റെ പ്രഭാഷണം ശ്രദ്ധിച്ചു. പ്ലാസ്റ്റിക് മലിനീകരണം മണ്ണിന്റെ ഫലഭൂയിഷ്ഠതയെ നഷ്ടപ്പെടുത്തുകയും ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൽ ആകാശവാണി കൈക്കൊള്ളുന്ന നിലപാട് അഭിനന്ദനാർഹമാണ്.
2: കാര്യാട്ടുകരയെന്നും ചന്ദ്രിക നാരായണൻ. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണിയുടെ നവതി ആഘോഷിക്കുന്ന ശ്രവ്യോത്സവം പരിപാടിയിൽ ജൂൺ 5-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഞങ്ങളും പങ്കെടുത്തിരുന്നു. തൃശൂർ ജില്ലാ കലക്ടർ ശ്രീമതി ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ച ശ്രവ്യോത്സവത്തിൽ ആകാശവാണിയിൽ നിന്നും റിട്ടയർ ചെയ്ത എല്ലാവരുടെയും നവതി പ്രഭാഷണങ്ങളും ആശംസകളും ഹൃദയസ്പർശിയായിരുന്നു. തുടർന്ന് നടന്ന ശ്രുതി ലയ സംഗമം നവതിക്ക് കൊഴുപ്പേകി. ആകാശവാണി വിവിധ പരിപാടികളുമായി ഒരുപാട് വർഷം നിലനിൽക്കണമെന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.
3: സ്നേഹം, പ്രണയം, പ്രേമം, സൗഹൃദം എന്നീ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് June 14, 15 തീയതികളിലായി ഡോക്ടർ കെ ജയകൃഷ്ണന്റെ നിർവഹണത്തോടുകൂടി ഡോക്ടർ കൃഷ്ണദാസ് എളയിടത്ത് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതങ്ങൾ പഠിക്കാനും പകർത്താനും ഉതകുന്ന നല്ല വരികളായിരുന്നു. ഭാഷാ പരിമിതി എന്ന വിഷയത്തെക്കുറിച്ച് 16/6/26 എടപ്പാൾ സി സുബ്രഹ്മണ്യൻ അവതരിപ്പിച്ച സുഭാഷിതവും ഏറെ ശ്രദ്ധേയമായി. പ്രഭാഷകർക്കും നിലയത്തിനും ആശംസകൾ. കുഞ്ഞിപ്പ, പന്താവൂർ, മലപ്പുറം.
4: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
5: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806-6311.
6: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സിആർ, YS പൗർണമി. നിർവഹണ സഹായം വിനിത ഗോപിനാഥ്.
7: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
8: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
9: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
10: ദൃശ്യം കണ്ണാശുപത്രി.
11: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ്. ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
12: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
13: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
14: ആകാശവാണി തൃശൂർ.
15: ഡോക്ടർ പ്രിൻസീപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
16: ഡോക്ടർ പ്രിൻസീപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
17: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
16: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസീപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
17: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
16: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
17: മെഡിസപ് ആനുകൂല്യങ്ങൾ.
16: ഡോക്ടർ പ്രിൻസീപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
17: ഫോൺ 8078788881.
14: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: രാംഗഡ് ഗർത്തം ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: രാജസ്ഥാനിലെ ബാരൻ ജില്ലയിലാണ് രാംഗഡ് ഗർത്തം സ്ഥിതി ചെയ്യുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഗവേഷണങ്ങളെ തുടർന്ന് ഇത് ഉൽക്ക വീണുണ്ടായതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം: രാംഗഡ് ഗർത്തം ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: രാജസ്ഥാനിലെ ബാരൻ ജില്ലയിലാണ് രാംഗഡ് ഗർത്തം സ്ഥിതി ചെയ്യുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഗവേഷണങ്ങളെ തുടർന്ന് ഇത് ഉൽക്ക വീണുണ്ടായതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇനി ചിന്താവിഷയം. ചിന്താവിഷയത്തിൽ ഇന്ന് ജോർജ് എലിയറ്റിന്റെ വാക്കുകളാണ്. പശ്ചാത്താപം പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള തുടക്കമാണ്. പശ്ചാത്താപം പുതിയ ഒരു

0: ജീവിതത്തിലേക്കുള്ള തുടക്കമാണ്. ജോർജ് എലിയറ്റ്.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
6: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
7: ദൃശ്യം കണ്ണാശുപത്രി,
8: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. ഇന്ന് രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഉണ്ടായിരിക്കും.

ഇന്ന് രാവിലെ 9:30 അതിഥിയോടൊപ്പം എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ പി പത്മരാജന്റെ മകനും എഴുത്തുകാരനുമായ പി അനന്ത പത്മനാഭനുമായി വൈ എസ് പൗർണമി സംസാരിക്കുന്നു. ഇന്ന് രാവിലെ 9:30.

സമയം 7 മണി കഴിഞ്ഞ് 59:46. ഇനി 8 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

ചിത്രം ആമേൻ. പി എസ് റഫീഖിന്റെ വരികൾക്ക് ഈണം നൽകിയത് പ്രശാന്ത് പിള്ള. വി ശ്രീകുമാറും പ്രീതി പിള്ളയും പാടിയ ഗാനം.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: ചിത്രം രസതന്ത്രം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ. യേശുദാസ് പാടിയ ഗാനം.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ. പാടിയവർ മധു ബാലകൃഷ്ണൻ, ശ്വേതാ മോഹൻ. ചിത്രം ഇന്നത്തെ ചിന്താവിഷയം.

0: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: കൈതപ്പുരത്തിന്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. പി ജയചന്ദ്രൻ പാടിയ ഗാനം ചിത്രം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: അടുത്ത ഗാനം അത്ഭുത ദ്വീപ് എന്ന ചിത്രത്തിൽ നിന്ന്, കൈതപ്രത്തിന്റെ വരികൾ, എം ജയചന്ദ്രന്റെ ഈണം, മധു ബാലകൃഷ്ണനും ചിത്രയും പാടിയത്.

ചിത്രം മധുര നൊമ്പരക്കാറ്റ്. ഗാനരചന യൂസഫ് അലി കേച്ചേരി, സംഗീതം വിദ്യാസാഗർ. ബിജു നാരായണനും സുജാത മോഹനും പാടിയ ഗാനം.

0: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
1: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
0: പ്രായോജകർ
1: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ചിത്രം 3 ഡോട്ട്സ്. ഗാനരചന വി ആർ സന്തോഷ്, സംഗീതം വിദ്യാസാഗർ, മധു ബാലകൃഷ്ണൻ, കാർത്തിക്, സുജാത എന്നിവർ പാടിയ ഗാനം.

0: അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. ഇന്ന് രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
3: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
3: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
3: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് MG ശ്രീകുമാർ സംഗീതം നൽകി ചിത്രയോടൊപ്പം പാടിയത് ചിത്രം ഒരു നാൾ വരും.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി നീലത്താമര എന്ന ചിത്രത്തിനു വേണ്ടി വി ശ്രീകുമാറും ശ്രേയ ഘോഷാലും പാടിയ ഗാനം. രചന ശരത് വയലാർ, സംഗീതം വിദ്യാസാഗർ.

0: ആകാശവാണി തൃശൂർ. അതിഥിയോടൊപ്പം എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ പി. പത്മരാജന്റെ മകനും എഴുത്തുകാരനുമായ പി. അനന്തപത്മനാഭനാണ് ഇന്ന് നമ്മുടെ അതിഥി. ഒപ്പം വൈ. എസ്. പൗർണമി.
1: കഥകളുടെ ലോകത്തേക്ക് മലയാളിയെ കൂട്ടിക്കൊണ്ടുപോയ എഴുത്തുകാരൻ. അഭ്രപാളികളിലെ മനോഹരമായ ആവിഷ്കാരങ്ങൾ കൊണ്ട് നമ്മുടെ സ്വന്തം ചലച്ചിത്രകാരനായ പി. പത്മരാജന്റെ പുത്രൻ പി. അനന്തപത്മനാഭനാണ് ഇന്ന് അതിഥിയോടൊപ്പം പരിപാടിയിൽ എത്തിയിരിക്കുന്നത്. നമസ്കാരം.
2: നമസ്കാരം.
1: കഥകൾ നിറഞ്ഞ, പാട്ട് നിറഞ്ഞ, സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ നിറഞ്ഞ ഒരു ബാല്യമാണല്ലോ ഉണ്ടായിട്ടുണ്ടാവുക. അമ്മയും അച്ഛനും ആകാശവാണിയുടെ ഭാഗം. അവർ എഴുത്തും വായനയും പാട്ടും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ. ആ ബാല്യകാലത്തെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. എങ്ങനെയായിരുന്നു ബാല്യം? അതും മുതുകുളം, ചിറ്റൂർ രണ്ട് എക്സ്ട്രീം സ്ഥലങ്ങളിൽ നിന്ന് വന്ന രണ്ട് വ്യക്തികൾ. ബാല്യത്തെക്കുറിച്ച് ഒന്ന് ഓർക്കാമോ?
2: എൻ്റെ വളരെ ചെറുപ്പത്തിലേയുള്ള ഓർമ്മകൾ കൂടുതലും മുതുകുളവുമായി ബന്ധപ്പെട്ടാണ്. ചിറ്റൂർ ഇടക്കിടക്കൊക്കെ വന്നു പോയിരുന്നെങ്കിലും അന്ന് തിരുവനന്തപുരം തൊട്ട് ചിറ്റൂർ വരെ വരിക എന്ന് പറയുന്നത് അങ്ങ് ഹിമാലയത്തിലൊക്കെ പോകുന്ന പോലൊരു സാഹസികമായ കാര്യമായിരുന്നു. ഒരു ദിവസം കൊണ്ടൊന്നും ചിലപ്പോൾ എത്തില്ല. നമ്മളൊരു സ്റ്റോപ്പ് ഓവർ കൊച്ചിയിലൊക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും വരുന്നത്. പക്ഷേ മുതുകുളം അക്സസിബിളായിരുന്നു. അന്നും ഒരു 4 മണിക്കൂറിലൊക്കെ അന്ന് എത്തുമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ സ്വന്തം വാഹനമായതിന് ശേഷം നിരന്തരം പോകുമായിരുന്നു. എൻ്റെ ബാല്യം അധികവും ചെലവിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ ബാല്യത്തിൽ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്ന വലിയ രസമുള്ള സ്മരണകളുള്ളത് മുതുകുളമായിട്ടാണ്. അവിടുത്തെ തറവാടും, ഇപ്പോഴും ആ തറവാടുണ്ട്, അവിടുത്തെ തൊഴുത്തും അവിടുത്തെ പാടങ്ങളും. ഇപ്പോൾ പാടങ്ങളൊന്നുമില്ല, തൊഴുത്തുണ്ട്, പക്ഷേ തൊഴുത്ത് മാത്രമേ ഉള്ളൂ. അവിടുത്തെ വലിയ മരങ്ങളും ഇപ്പോഴും ആ സ്ഥലങ്ങളൊക്കെ എങ്ങനെയുണ്ട്. മരങ്ങൾ പലതും പോയി എങ്കിലും ആ ഒരു പഴയ ഓർമ്മയ്ക്ക് വേണ്ടി ഇടയ്ക്ക് പോയി കാണാൻ ഉള്ളൊരു സ്ഥലമായിട്ട് അതവിടെ കിടപ്പുണ്ട്. അന്ന് ഞങ്ങൾ ഈ എല്ലാതരം കളികളും, ഊഞ്ഞാലാട്ടവും, കുളത്തിൽ മീൻ പിടിക്കാൻ പോലും, വട്ടം പറത്തലൊക്കെ അന്നത്തെ ഏറ്റവും വലിയ വിനോദമാണ്. ഏറ്റവും ഉയരത്തിൽ പോകുന്നതിന് ബ്ലേഡൊക്കെ വെച്ചിട്ട് മുറിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും അതൊക്കെ ഞങ്ങളുടെ വലിയ ചേട്ടന്മാരൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ ഒരുമിച്ച് ഹരിപ്പാട്ടേക്ക് സൈക്കിളിൽ ഓട്ടുക, സിനിമ കാണാൻ പോകുന്നത്. ഈ സിനിമ കാണാൻ പോകുന്നതിന് പൈസ സംഭരിക്കുന്നത് ഞങ്ങളുടെ അയ്യം എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ അയ്യത്തൊക്കെ പുരയിടത്തിലുള്ള പറങ്കിമാങ്ങകൾ പറിക്കുകയും വാരിക്കൂട്ടുകയും ചെയ്യും. പറങ്കിമാങ്ങയുടെ പഴം അമ്മുമ്മയ്ക്ക് വേണം, അമ്മുമ്മയ്ക്ക് വേണ്ടിയല്ല, അത് പശുവിന് കാടിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അതിൻ്റെ പറങ്കി അണ്ടി നമുക്ക് തരും. എനിക്കൊക്കെ ചെറിയ ഓർമ്മയുള്ളൂ. ഇത് കൊണ്ടുപോയി ഞങ്ങൾ മുക്കിന്, ഞങ്ങൾ മുക്കെന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ, അവിടെ ചൂളത്തെരുവ് മുക്ക്, അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിന് കിട്ടുന്ന പൈസയ്ക്കാണ്, 5 പൈസ, 2 പൈസ, 3 പൈസയൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതൊരു വലിയ പാട്ടക്കകത്തായിട്ട് കൊണ്ടു കൊടുക്കുക. ആ പൈസ കൊണ്ട് ഒരു 6-7 സൈക്കിളുകളിൽ ഡബിളും ട്രിപ്പിളും ഒക്കെ അടിച്ചിട്ടാണ് പോകുന്നത്. ഹരിപ്പാട് സുരേഷ്, ഹരിപ്പാട് സൻ, മുതുകുളം ഗോപാലകൃഷ്ണ തൊട്ട് അടുത്ത് തന്നെയുണ്ട്. അത് കൊട്ടകയാണ്, നിലത്തൊക്കെ ഇരുന്ന് സിനിമ കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. മണലിൽ പിന്നെ രാമപുരം സുനിത, ഇങ്ങനെയൊക്കെയുള്ള തിയേറ്ററുകളിലേക്കുള്ള സൈക്കിൾ ചവിട്ടിപ്പോക്ക്. അത് കഴിഞ്ഞ് ചിലപ്പം ഭക്ഷണമൊക്കെ ആണെങ്കിൽ തിരിച്ചു വരുന്നത് വളരെ സാഹസികമാണ്. കാരണം റോഡുകളിലൊന്നും ലൈറ്റ് കാണില്ല, ആകെപ്പാടെ ഈ സൈക്കിൾ, ഏതെങ്കിലും 1-2 സൈക്കിളിന് ലൈറ്റും കാണില്ല. അപ്പോൾ മുന്നേ പോകുന്ന സൈക്കിൾ തെളിക്കുന്ന ഈ ഡൈനാമോ വെട്ടത്തിലാണ് പോകുന്നത്. അത് അനന്തപുരം തോടിൻ്റെ വശത്തൂടെ, ഹരിപ്പാട് തോടിൻ്റെ, കാർത്തിപ്പള്ളി തോടിൻ്റെ വശത്തൂടെയുള്ള വരവൊക്കെ ശരിക്കും ചില യക്ഷിക്കഥകൾ, നല്ല പേടിയുണ്ടാവും ആ സമയത്തൊക്കെ. പിന്നെ മിക്കവാറും മഴയില്ലാത്ത സമയങ്ങളിലായിരിക്കും പോകുന്നത്, വേനലവധിക്കോ അല്ലെങ്കിൽ ഡിസംബറിലെ തണുപ്പ് കാലത്തൊക്കെ ആയിരിക്കും. പക്ഷേ ചില വേനൽ മഴകൾ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് വളരെ വ്യക്തമായ ഓർമ്മയുള്ളത്. ഞങ്ങളുടെ തറവാട്ടിലൊരു ഞങ്ങളെല്ലാം ഇരുട്ടുമുറി എന്ന് വിളിക്കുന്നൊരു ഇതുണ്ട്, അത് ശരിക്കും പേറ്ററയാണ്. ഞങ്ങളുടെ തലമുറകൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെയൊക്കെ ഒരു 2-3 വയസ്സ് മൂത്ത ചേട്ടന്മാരും ചേച്ചിമാരും വരെ അവരെ പ്രസവിച്ച അവിടെയാണ്. എന്നെ പ്രസവിച്ച ചിറ്റൂരാണ്, ഞാൻ ഈ പറഞ്ഞല്ലോ വീട്ടിലാണ്, ഹോസ്പിറ്റലിലല്ല, അമ്മയുടെ തറവാട്ടിലാണ്. അപ്പോൾ ഈ ഇരുട്ടുമുറിയിൽ ഇരുന്ന് ഞങ്ങൾ കഥകൾ വായിക്കും.

0: ശരിക്കും ഈ ഇരുട്ടുപുറി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോഴല്ല, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നെല്ലറയായിട്ടാണ്. നെല്ല് അവിടെ കൊയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉണക്കാൻ കൊണ്ടിടുന്ന സ്ഥലം അങ്ങനെയാണ്. അപ്പോൾ എനിക്കിതുപോലെ അന്ന് ഞാൻ ഓർക്കുന്നു കോട്ടയം പുഷ്പനാഥിൻ്റെ മരണമില്ലാത്തവൻ എന്ന് പറയുന്ന ഭയാനകമായ നോവൽ വായിക്കുകയാണ്. എനിക്കൊന്ന് 78-79 കാലഘട്ടത്തിലാണ്, 6-7 വയസ്സ് അന്ന്. ഇത് വായിക്കുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലൊരു ചേട്ടനാണ്. അദ്ദേഹം വളരെ നാടകീയമായിട്ട് ഇത് വായിക്കുകയും പെട്ടെന്ന് കറണ്ട് പോവുകയും ഭയങ്കര ഇടിമിന്നൽ വരികയും ഞങ്ങളെല്ലാം കൂവി വിളിച്ചു. അന്ന് വലിയൊരു ഇടി വെട്ടുകയും വലിയ മരം കടപുഴകി വീണു. എന്തോ ഭാഗ്യത്തിന് പുരയുടെ മുകളിൽ വീണില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ തലയിൽ വീഴേണ്ടതായിരുന്നു. അപ്പോൾ ഇത്തരം ഭയങ്കര അതിഭൗതികമായിട്ടുള്ള ചില അനുഭവങ്ങൾ ബാല്യവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ വളരെ രസകരം. ഇപ്പോഴത്തെ ചെറുപ്പ കുട്ടികൾക്കൊന്നും അറിയില്ല. അന്ന് ഞങ്ങൾ അത്തപ്പൂ ഇടുന്നതൊക്കെ ശരിക്കും ആദ്യത്തേല് തുമ്പപ്പൂ, അത് കഴിഞ്ഞ മുക്കുറ്റിപ്പൂ, അത് കഴിഞ്ഞ കാക്കപ്പൂ, അതേ ഓർഡറിലാണ് ഇടുന്നത്. ഒരു കളന്നിറയണമെങ്കിൽ എന്തുമാത്രം പഴിക്കണം, ഒരു ലക്ഷക്കണക്കിന് പറിച്ചാലേ കളന്നിറയുള്ളൂ. അതിനിപ്പുറത്ത് തുമ്പപ്പൂ ആദ്യം, അത് കഴിഞ്ഞ് മുക്കുറ്റി, ഇങ്ങനെയാണല്ലോ. കാക്കപ്പൂ 3, ഇതൊക്കെ ഞങ്ങളുടെ ആ അയ്യത്തുണ്ടാവും. ഇപ്പോൾ ഉണ്ടാകുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ പൂക്കളൊക്കെ പൂക്കുന്നുണ്ടാകാം. പക്ഷെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, ഏതെങ്കിലും കുട്ടികളത് പറിക്കാൻ വരുന്നുണ്ടോ എന്നറിയില്ല.
1: അപ്പോൾ തീർച്ചയായിട്ടും ബാല്യം ഒരു പക്ഷേ ഒരു പത്മരാജൻ ചിത്രത്തിൽ കാണുന്നത് പോലെ വളരെ മനോഹരമായ കേരളത്തിലെ ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിൽ തന്നെയാണ് ആസ്വദിച്ചിട്ടുള്ളത്. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് കഥ പറച്ചിൽ കാരനാക്കിയ അമ്മയെ ഓർക്കുന്ന പത്മരാജൻ്റെ മകനും തീർച്ചയായിട്ടും കഥാലോകം ചെറുപ്പത്തിൽ തന്നെ പ്രാപ്യമായി കാണുമല്ലോ, അതേക്കുറിച്ചൊന്ന് പറയാമോ?
0: ആ, ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കഥ പറച്ചിലുകാരി എൻ്റെ അമ്മൂമ്മയാണ്. അച്ഛൻ്റെ കഥ പറച്ചിലൊക്കെ രസമാണെങ്കിലും ഇത് അൺമാച്ചഡാണ്, ആർക്കും എത്തിപ്പറ്റാൻ പറ്റില്ല. ആ ഒരു കഥ പറച്ചിലിൻ്റെ ഒരു താളമെന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് ഉണ്ടാക്കി കഥകളുണ്ട് പലതും. അമ്മൂമ്മ ഇങ്ങനെ ഫാൻറ്റസി പോലെ ഇങ്ങനെ പറയും. ഇത് പലതും കഥയാണോ സത്യമാണോ എന്നൊന്നും അറിയില്ല. പലപ്പോഴും മാജിക്കൊക്കെ കയറി വരും കഥയുടെ ഇടയിൽ കൂടെ. അപ്പോൾ ഞങ്ങൾ ചില കുട്ടികൾ ആഹാരം കഴിക്കില്ല, അപ്പോൾ അവരൊക്കെ കഴിക്കാൻ വേണ്ടി ഉള്ള കഥ പറച്ചിലുണ്ട്. രാത്രി കിടക്കുമ്പോൾ നിരന്ന് ഞങ്ങളൊക്കെ ഒരു മുറിയിൽ, അമ്മൂമ്മയുടെ വടക്കേ മുറി, അമ്മൂമ്മ അവിടെ കിടന്നിങ്ങനെ കഥ പറയും. ഞങ്ങളൊക്കെ നിലത്ത് കിടന്നിങ്ങനെ, അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഞാനായിരിക്കും മിക്കവാറും അവസാനത്തെ മൂളലുകാരൻ, ബാക്കി എല്ലാവരും ഉറക്കത്തിലോട്ട് ഇങ്ങനെ പോകും. അത് കഴിഞ്ഞ് അമ്മൂമ്മ ഇങ്ങനെ അമ്മൂമ്മയങ്ങനെ ഉറക്കത്തിലോട്ട് പോകും. മിക്കവാറും ഞാനായിരിക്കും ലാസ്റ്റ് ലിസണർ. അപ്പോൾ അമ്മൂമ്മയുടെ ചില കഥകളൊക്കെ ഭയങ്കര രസകരമാണ്. ഞാൻ ഓർക്കുന്നൊരു കഥയുണ്ട്. ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളുടെ ഒരു കൃഷ്ണപിള്ള മാമൻ എന്ന് പറഞ്ഞ് അമ്മൂമ്മയുടെ അമ്മയുടെ വലിയ മാമൻ, അപ്പോൾ അദ്ദേഹം വലിയ സാഹസികനായിരുന്നു, സിദ്ധവൈദ്യനായിരുന്നു, വെള്ളക്കുതിരപ്പുറത്ത് നടന്നിരുന്ന ആളാണ് ഞവരൊക്കെ കൃഷ്ണപിള്ള. അപ്പോൾ കൃഷ്ണപിള്ള മാമൻ ഒരിക്കൽ ഒരു കടൽ യാത്രക്കിടയിൽ, അന്ന് വള്ളം ഉണ്ടായിരുന്നു അത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ മുമ്പ് വരെ വള്ളം ഉണ്ടായിരുന്നു. അച്ഛനൊക്കെ നല്ല ഓർമ്മയുണ്ട് കെട്ടുവള്ളം, കാരണം കടലടുത്താണ്, കോസ്റ്റൽ ഗ്രാമമാണല്ലോ, കായലും അതിനപ്പുറത്ത് കടലുമാണ്. അപ്പോൾ ഒരിക്കൽ ഈ കടൽ യാത്രക്കിടയിൽ കൃഷ്ണപിള്ള മാമന് ഒരു വിചിത്ര മനുഷ്യനെ കിട്ടുന്നു. അപ്പോൾ ഞങ്ങളെല്ലാം ഉത്സുഖരായിട്ടിരിക്കുകയാണ്, എന്താണ് ഈ മനുഷ്യൻ? ഒക്കെ കടൽ മനുഷ്യനാണ്, പൂർണ്ണമായും നഗ്നനാണ്, ഒരു തുണി പോലുമില്ല. അപ്പോൾ മനുഷ്യനോ? ഇതൊക്കെ വളരെ വിശ്വാസ്യതയോടുകൂടിയാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം അന്തംവിട്ടിരിക്കുകയാണ്. അത് ഒരു വാക്ക് മാത്രമേ കടൽ മനുഷ്യൻ പറയൂ, കടലിന് തീ പിടിച്ചേ, കടലിന് തീ പിടിച്ചേ എന്നുള്ളൊരു ഒരു വാക്ക് മാത്രമേ പറയുള്ളൂ. അപ്പം കൃഷ്ണഭഗവാൻ വലയിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നു, മീനിനെയൊക്കെ പിടിക്കുന്ന പോലെ. എന്നിട്ട് ഇവിടെ വന്ന് ഞവരൊക്കെ കുളത്തി, ഞങ്ങളുടെ തൊട്ട് മുമ്പ് ഞങ്ങളൊക്കെ നീന്തൽ പഠിച്ച കുളമുണ്ട്, അവിടെ കൊണ്ടിട്ടു, അവിടെ കൊണ്ടിട്ടു, അത് അതിൻ്റെ അകത്ത് തന്നെ കിടന്നു. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കടൽ മനുഷ്യന് പനി പിടിച്ചു. അപ്പോൾ അതെന്ത് പറ്റി? അത് ഈ വെള്ളം മാറിയതുകൊണ്ടാണെന്ന്, അതൊക്കെ കൃത്യമായ എക്സ്പ്ലനേഷന് കടൽ. എന്നിട്ടെന്ത് ചെയ്തു? അവസാനം പനി മാറുന്നില്ല, അവസാനം എന്ത് ചെയ്തു? ഇതിനെ തിരിച്ച് ഇങ്ങോട്ട് കടൽ മനുഷ്യനെ തിരിച്ച് കടലിൽ കൊണ്ട് തുറന്നു വിട്ട്, അത് വളരെ ഹാപ്പിയായിട്ട് നീന്തിപ്പോയി എന്ന് പറഞ്ഞു. ഇത് സത്യമാണോ? ഇത് ഈ മാർക്കേസിൻ്റെയൊക്കെ കഥകളിൽ കേൾക്കുന്ന പോലൊരു ഭ്രമാത്മകമാണ്. അപ്പോൾ അച്ഛനിൽ നിന്ന് സൈഡിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്, അച്ഛൻ ചിരിക്കുന്നതൊക്കെ എനിക്ക് കാണാം. ഞാൻ ഇതൊക്കെ സത്യമാണോ അച്ഛൻ? ചിലപ്പോൾ കാണൂടാ. ഇങ്ങനെയുള്ള കഥ പറച്ചിലാണ് ഇത്.
1: പക്ഷേ അമ്മൂമ്മ കഥ എഴുതിയിരുന്നെങ്കിൽ മലയാളം കണ്ട
0: സംശയമില്ല. അതെ, എനിക്കറിയാം ഇത് ഇത് അപ്പോഴുണ്ടാക്കുന്ന കഥയാണ്, ഇത് അങ്ങനെ കോർത്ത് കോർത്ത് പോകുന്നതാണ്, അത് നേരത്തെ ഒരു സ്വരൂപിച്ച് വെച്ചതൊന്നും അല്ല. അതിൻ്റെ ഒരു ഒഴുക്കാണ് അച്ഛനിലേക്ക് വന്നതും. പിന്നീട് എൻ്റെ കസിൻസിലൊക്കെ എഴുതുന്നവരുണ്ട്, നന്നായിട്ട് കഥയും കവിതയൊക്കെ എഴുതുന്നവരുണ്ട്, അതിൽ ഞങ്ങളിലൊക്കെ അത് പടർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്.
1: എപ്പോഴാണ് എനിക്കും കഥകൾ വഴങ്ങും, ഞാനും കഥകൾ എഴുതിയാൽ? പ്രത്യേകിച്ചും അച്ഛൻ ഒരു വളരെ പ്രശസ്തനായൊരു എഴുത്തുകാരനാകുമ്പോൾ തീർച്ചയായിട്ടും മകനെ കുറെ കൂടി തെളിയേണ്ടതുണ്ട് എന്നുള്ള ഒരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ എപ്പോഴാണ് കഥ എനിക്കും വഴങ്ങും എന്ന് മനസ്സിലായത്?
0: ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കഥകൾ എഴുതിയിരുന്നു, അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കഥകൾ എഴുതിയിരുന്നു. അതായത് ഒരു 10-14 വയസ്സിലൊക്കെ അത്യാവശ്യം തിരക്കേടുള്ള കഥ എഴുതുകയും അച്ഛനതിൽ വലിയ അഭിമാനമായിരുന്നു. അച്ഛൻ ഞാൻ സിനിമാക്കാരനാകുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല, ഒരിക്കലും പോരുതെന്നാണ് പറഞ്ഞത്. പക്ഷേ എഴുതുന്ന പുള്ളിക്ക് വലിയ അഭിമാനമായിരുന്നു. അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ എഴുതിയ ഈ കുട്ടിക്കഥകൾ അതൊന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല. ഈ കഥകൾ പലതും അച്ഛൻ മദ്രാസിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സുഹൃത്തുക്കളോട് ഞാൻ എഴുതിയ കഥകളെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്, അതിൻ്റെ ആശയം.

0: അത് എപ്പോഴെങ്കിലും ഒരു ഒരുമിച്ച് ഇരിക്കുമ്പോൾ ഒരു സന്തോഷത്തിൽ പറയുന്നതാണ്. അപ്പോൾ അതൊരു അപ്രീസിയേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആദ്യത്തെ കഥ പബ്ലിഷ് ചെയ്യുന്നത് 19-ാമത്തെ വയസ്സിലാണ്. ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ്. MT കഥ വായിക്കാൻ വീട്ടിലെ അഡ്രസ്സിലായിരിക്കുന്നു. ഒരിക്കലും അത് വെറും വായന മാത്രമേ ഉദ്ദേശമുള്ളൂ, അല്ലെങ്കിൽ ആ മാതൃഭൂമിക്ക് അയക്കേണ്ടതാണ്. കുറേ ദിവസത്തിന് ശേഷം മാതൃഭൂമി എന്നൊരു കാർഡ് വന്ന് കിടക്കുന്നു, നിങ്ങളുടെ കഥ ബാലപംക്തിയിൽ കൊടുക്കാൻ എടുത്തു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് MT എടുത്തു കൊടുത്തിരിക്കുകയാണ്. പക്ഷേ അത് വലിയൊരു കഥയായിരുന്നു. സാധാരണ ബാലപംക്തിയിൽ ചെറിയ കഥകൾ മാത്രം വരുന്നതാണ്, 3-4 കഥകൾ. ഇത് ഒറ്റ കഥയായിട്ട് 4 പേജ് നിറച്ച് ബാലപംക്തിയിൽ വന്നു. പക്ഷേ ആ കഥ വരുന്നതിന് അത് എടുത്തു വെച്ചു എന്നുള്ള കാർഡ് വന്നു. പക്ഷേ അതിന് മുമ്പേ തന്നെ എൻ്റെ ഒരു പൂർണ്ണ കഥ കലാമുദിയിൽ വന്നു, SJ ചന്ദ്രൻ നായർ. ഞാൻ തുടക്കത്തിൽ വളരെ സ്പീഡിൽ കഥകൾ എഴുതിയിരുന്നു. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു 5 വർഷത്തിനകത്ത് തന്നെ ഒരു 10 കഥകൾ എഴുതി. പക്ഷേ പിന്നീട് അതങ്ങ് കുറഞ്ഞു. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ആഗ്രഹം സഫലീകരിച്ചു കഴിഞ്ഞു, അപ്പോൾ പിന്നെ നമ്മൾ പതുക്കെ എഴുതിയാൽ മതി എന്നുള്ളൊരു തോന്നലാണ്. MT SJ ചന്ദ്രൻ നായരും എല്ലാ മാതൃഭൂമിയിലും കലാമുദിയിലുമാണ് വന്നിട്ടുള്ള കഥകൾ. അതുപോലുള്ള മുന്തിയ പ്രസിദ്ധീകരണങ്ങളിൽ, അഭിലഷണീയമായ പ്രസിദ്ധീകരണങ്ങളിൽ വരിക എന്നൊക്കെ പറയുന്നത് വളരെ ചെറുപ്പത്തിൽ. ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് MA ആവുന്ന സമയത്ത് തന്നെ ഒരു 6-7 കഥകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊരു എന്തോ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. അത് വലിയ കഥകളായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല, ആളുകൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്, അത് ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്നു.
1: തീർച്ചയായിട്ടും എഴുത്തിൻ്റെ ലോകത്ത് P. പത്മരാജൻ്റെ മകൻ എന്നതിനപ്പുറത്ത് P. അനന്തപത്മനാഭൻ എന്ന എഴുത്തുകാരനെ മലയാളം അംഗീകരിച്ചു കഴിഞ്ഞു എന്ന് നമുക്കറിയാം. മകൻ്റെ കുറിപ്പുകളാണെങ്കിലും അല്ലാതെ എഴുതിയിട്ടുള്ള കഥകളാണെങ്കിലും തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധ പിടിച്ച്, ഇപ്പം ഏറ്റവും അവസാനത്തെ കോലാരമാണെങ്കിലും ആസ്വാദക ശ്രദ്ധ പിടിച്ചു പറ്റിയ കഥകളാണ്. ഇപ്പോൾ അമ്മ തീർച്ചയായിട്ടും അച്ഛൻ്റെ കഥകളൊക്കെ വായിക്കുമായിരുന്നു, അവർ തമ്മിൽ ചർച്ച ചെയ്യുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഇടപെടൽ അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു?
0: ആദ്യത്തെ കഥകളിലൊക്കെ ഞാൻ അമ്മയെ വായിച്ച് കേൾപ്പിച്ചിട്ട് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല, വായിക്കാൻ കൊടുക്കുന്നുള്ളതല്ലാതെ അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും പോകാറില്ല. കാരണം ഈ പുതിയ കഥയുടെ സങ്കേതങ്ങൾ അമ്മയ്ക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്, ഇപ്പോൾ കൊല്ലാരം പോലൊരു കഥ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് മുന്നേ എഴുതിയ മറ്റൊരു കഥ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി കൊടുത്തതാണ്, തരക്കേടില്ല എന്നേ പറഞ്ഞുള്ളൂ. അത് കുറച്ചുകൂടെ ഒരു മോഡേൺ സോണിൽ നിൽക്കുന്ന കഥയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞ ഒരു വലിയ പ്രശംസയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നാൽ മോശമല്ല എന്നുള്ളൊരു പ്രതികരണമാണ് എപ്പോഴും അമ്മയുടെ കയ്യിൽ നിന്ന് വന്നിട്ടുള്ളത്. അമ്മ എപ്പോഴും ഈ താരതമ്യം ചെയ്യുന്നത് അച്ഛൻ്റെ അല്ലെങ്കിൽ അതുപോലുള്ള വലിയ എഴുത്തുകാരുമായിട്ട് താരതമ്യം ചെയ്യുന്നുകൊണ്ടായിരിക്കാം. അങ്ങനെ എനിക്കൊരു വലിയ പ്രശംസയൊന്നും കിട്ടിയിട്ടില്ല, ചിലത് മാത്രം നന്നായിട്ടുണ്ട് എന്ന് പറയും വളരെ അപൂർവമായിട്ട്.
1: ഇപ്പോൾ കഥകളുടെ ലോകം ഇടയ്ക്ക് വെച്ച് ആദ്യത്തെ സ്പീഡുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അത് മനഃപൂർവ്വം ചെയ്തതാണോ അതോ അങ്ങനെ വന്ന് ഭവിച്ചതാണോ?
0: അത് മനഃപൂർവ്വം ചെയ്തത് തന്നെയാണ്. കാരണം മനസ്സിൽ കഥകൾ ഇല്ലാഞ്ഞിട്ടല്ല, കഥകളുണ്ട്. ഇപ്പോൾ പോലും ഒരു 1-2 കഥകൾ മനസ്സിലുണ്ട്. പക്ഷേ അതിന് പാകം വരട്ടെ, അത് കുറച്ചുകൂടെയൊക്കെ ഒന്ന് പതുക്കെ എഴുതിയാൽ മതി. ഇപ്പം മറ്റതുപോലെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കേണ്ട കാര്യമില്ല. നമുക്കൊരു നല്ല കഥ എഴുതി കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം കിട്ടുമെന്ന് അറിയാം, അത്യാവശ്യം നല്ല പ്രസിദ്ധീകരണത്തിൽ വരുമെന്നൊരു തോന്നലുണ്ട്, നമുക്ക് വായനക്കാരും ഉണ്ട്. അപ്പോൾ പിന്നെ ആളുകൾ നമ്മളെ മറക്കുന്നില്ലല്ലോ. അപ്പോൾ അടുത്തൊരു നല്ല കഥയ്ക്ക് അവരെ നിരാശരാക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാനങ്ങനെ ഒരു പ്രൊളിഫിക്കലി ടാലൻറ്റഡ്, അങ്ങനെ അനുസ്യൂതം എഴുതുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് നല്ല കഥ തോന്നി അത് നല്ല കഥയായി തോന്നണം. ഉള്ളിലുള്ള എഡിറ്റർ ഒരു വലിയ പ്രശ്നമാണ്, കാരണം ഇത് എന്ത് കഥ എന്ന് തോന്നും ചില തോട്ടുകളൊക്കെ വരുമ്പോൾ. അപ്പോൾ അത് മാറ്റി വയ്ക്കും, അത് വേണ്ടാന്ന് വയ്ക്കും. അതാണ് നല്ലതെന്ന് തോന്നുന്നു. അതിൻ്റെ എണ്ണത്തിലല്ല വണ്ണത്തിലാണ് കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് തോന്നിയത് കൊണ്ടാകാം. പിന്നെ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ പിൻവാങ്ങിയൊരു കടലിൻ്റെ ഒരു പതപ്പന്തണ്ടും പായൽ ബാക്കിയും മാത്രമാണ് ഞാനിന്ന് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ ഒരു റെമനൻ്റ് മാത്രമാണ്, അല്ലെങ്കിൽ റിമെയിൻസ് മാത്രമാണ്, ഹമ്പിൾ റിമെയിൻസ് മാത്രമാണ്. അത് ഇത്രയെങ്കിലും കിട്ടിയത് ഭാഗ്യമായിട്ട് കരുതുന്നു.
1: ഇപ്പോൾ എഴുത്തിൻ്റെ ലോകത്ത് മാത്രമല്ല ചലച്ചിത്രത്തിൻ്റെ ലോകത്തും കൈവച്ചിട്ടുണ്ട് അനന്തപത്മനാഭൻ. തിരക്കഥയായും മറ്റും ഓഗസ്റ്റ് ക്ലബ് എന്ന സൃഷ്ടി, അങ്ങനെ അച്ഛൻ കൈവച്ച ആ മേഖലയിലും തൻ്റെതായ ഒരു കയ്യൊപ്പ് ചേർത്തണം എന്ന തോന്നൽ എപ്പോഴാണ് ഉണ്ടായത്?
0: അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതിന് കാരണം അച്ഛൻ തന്നെ പറഞ്ഞതാണ്, നീ ഒരിക്കലും സിനിമ ഉപജീവനമാക്കരുത്, സംവിധാനം ചെയ്യാൻ പോകരുത് എന്ന് തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ആ വഴിക്ക് പോകാത്തത്. തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഞാൻ ആ വഴി ആലോചിക്കുമായിരുന്നു. അച്ഛൻ്റെ തന്നെ മിടുക്കരായ ശിഷ്യന്മാരുണ്ടല്ലോ, ബ്ലസ് സിയൊക്കെ പോലുള്ള, അവരുടെ കൂടെ പോയി നിന്ന് ഈ കല പഠിക്കാൻ പ്രയാസമൊന്നുമില്ല, ഒന്നുകൂടെ നിൽക്കണം. അല്ലെങ്കിൽ അച്ഛൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ ഭരതനൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ എന്നെ വിളിച്ചിട്ടുമുണ്ട്, ഉള്ളത് പറയണമല്ലോ, ഭരതമോഹനൊക്കെ നീ വാ എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്, എനിക്ക് എഴുത്തുണ്ട് എന്നുള്ള ആ ഒരു സന്തോഷത്തിൽ വിളിച്ചതാണ്. പക്ഷേ ഞാൻ പോയിട്ടില്ല, എനിക്കങ്ങനെ പോകാനൊന്നും തോന്നിയിട്ടില്ല. ഈ രണ്ട് തിരക്കഥകൾ സംഭവിച്ചതാണ്, അതിങ്ങോട്ട് വന്ന ഓഫറുകളായതുകൊണ്ട് മാത്രം ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നുണ്ട്, അടുപ്പിച്ച് ഒരു 1996 2001 ഇടയ്ക്കുള്ള ഒരു 5 വർഷം അപരൻ ഷൂട്ടിംഗ് തുടങ്ങിയ February 18 എൻ്റെ ഓർമ്മ. ആ ദിവസം ജയറാം കൃത്യമായിട്ട് വിളിക്കും. അദ്ദേഹം വിളിച്ചിട്ട് പറയും, പപ്പൻ ഇഷ്ടമുള്ള സംവിധായകൻ. അന്ന് അദ്ദേഹത്തിന് ഹി വാസ് കോളിംഗ് ദ ഷോട്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് കമൽ

0: സത്യേട്ടൻ വേണോ പറയൂ, പപ്പന് ഒരു കഥയുണ്ടെങ്കിൽ പറയും, ഞാൻ സിനിമയാക്കി തരാം. അന്ന് അദ്ദേഹത്തിന് വിചാരിച്ച ഒരു പ്രോജക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ ചെറുപ്പക്കാർ ഞാനൊന്നും വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അതാണ്. അപ്പം പല ചെറുപ്പക്കാർക്കും ഇത് അതിശയം തോന്നാം. എന്തോ എൻ്റെ മനസ്സിലൊരു പിൻവലിയുമുണ്ട്, അത് വേണ്ട എന്നൊരു തോന്നൽ. മറ്റ് ജോലികളിലൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്, മറ്റ് ജോലികളൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയായിരുന്നു. അതുകൊണ്ടൊന്നും അല്ല, വേണമെങ്കിൽ ഇവിടുത്തെ പോകാമല്ലോ, അത് വേണ്ട എന്നൊരു എന്തോ ഉള്ളിലൊരു തോന്നൽ. പിന്നെ അങ്ങനൊരു സിനിമയ്ക്കായിട്ട് അങ്ങനെ ആലോചിച്ച് അങ്ങനൊരു സംഭവം ഒന്നും എൻ്റെ മനസ്സിലും ഇല്ല. ചില കഥകൾ വരുന്നത് ഇത് സിനിമയാക്കിയാൽ നന്നാവുമെന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ളൊരു പിൻവലി ഉണ്ടായിട്ടുണ്ട്.
1: ചുരുക്കി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ആ മേഖലയിൽ കൈവച്ചിരുന്നുവെങ്കിൽ ഇതിനേക്കാളും ഏറെ മനോഹരമായ സൃഷ്ടികൾ മലയാളിക്ക് ലഭിക്കുമായിരുന്നു എന്ന് പറയാൻ പറ്റും.
0: ഈ റോഡ് നോട്ട് ടേക്കണിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമല്ല, അത് നമ്മൾ ഒരിക്കലും തിരഞ്ഞെടുക്കാത്ത വഴിയാണ്. ഒരുപക്ഷെ ആ തിരഞ്ഞെടുക്കാത്ത വഴിയിലൂടെ യാത്ര പോയിരുന്നെങ്കിൽ മറ്റ് ഫലങ്ങൾ കിട്ടുമായിരുന്നിരിക്കാം. പണ്ടൊക്കെ ഇത് സാധ്യമാകുമായിരുന്നു. ഇപ്പോൾ നമ്മളൊരു ജോലിയിൽ, പ്രത്യേകിച്ച് ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയിൽ ഇരുന്നുകൊണ്ട് ഇത് നടത്താൻ പ്രയാസമാണ്, അല്ലെങ്കിൽ പിന്നെ ആ ജോലി രാജിവെക്കേണ്ടി വരും. തൽക്കാലം അതിനുള്ള സാഹചര്യമില്ലാത്തതുകൊണ്ട് നമുക്ക് ജോലി അനിവാര്യമാണ്, കുടുംബം നടത്തണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ജോലി രാജിവെച്ച് പോകുന്നതിനെ പറ്റി ഇപ്പോൾ ചിന്തിക്കാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി നടത്തിക്കൊണ്ട് പോകുന്നവർ ഇപ്പോൾ വളരെ കുറവാണ്. പണ്ടൊക്കെ ആകാശവാണിയിലൊക്കെ ജോലി ചെയ്തുകൊണ്ടാണ് അച്ഛനൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ അച്ഛന് വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തു, കാരണം സജീവമാവണമെങ്കിൽ ഒരു തൊഴിലിരുന്നു കൊണ്ട് പറ്റില്ല. ഇപ്പോഴത് തീരെയും പറ്റില്ല, നിയമപരമായിട്ട് തന്നെ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ, അങ്ങനെ ഒരു നിയന്ത്രണം എൻ്റെ കർമ്മ മേഖലയിലും ഉണ്ട്.
1: ഈ ജോലിയുടെ ഭാരം എന്നതിലുപരിയായിട്ട് ഒരു പക്ഷേ അച്ഛൻ ഉണ്ടാക്കി വെച്ച ഒരു സിംഹാസനം, ആ സിംഹാസനത്തിൻ്റെ ഭാരം തന്നെ പിന്തുടരുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ?
0: അതൊരു ഭാരമല്ല, അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ പല കഥകളും മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലേ, മനസ്സിൽ തോന്നുന്നു. ഈ താരതമ്യം ഉള്ളിൽ തന്നെ നടക്കും. പുള്ളി എഴുതിയതിൻ്റെ നാല് അലത്ത് വരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനത്തെ കഥകളാണോ ഞാൻ പറയേണ്ടത് എന്ന് ആലോചിക്കും. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് ഞാൻ, എൻ്റെ പി അനന്തപത്മനാഭനിൽ പി പോലും ഞാൻ പലപ്പോഴും ഉൾപ്പെടുത്താറില്ല കഴിഞ്ഞ കുറേ കാലമായിട്ട്. കാരണം വേറൊന്നുമല്ല, അദ്ദേഹത്തിന് അങ്ങനെ ഒരു അപമാനം നമ്മളായിട്ട് വരുത്തി വയ്ക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ്. ഒരിക്കലും അച്ഛൻ്റെ പേര് ഞാൻ എവിടെയും പറയാറില്ല, അനന്തപത്മനാഭനെന്ന് മാത്രമേ വയ്ക്കാറുള്ളൂ. എനിക്ക് എൻ്റേതായ എന്തെങ്കിലും സവിശേഷത ഉണ്ടെങ്കിൽ അത് ആളുകൾ അംഗീകരിച്ചാൽ മതി, മറ്റേ നിഴലിലോ തണലിലോ നിൽക്കേണ്ട എന്ന് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ്. പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടത് പറയുന്നില്ല, ഞാൻ പല സ്ഥലത്തും പോകുമ്പോൾ ഇത് പറയാറില്ല. പറയരുതെന്ന് കൂടെ വരുന്നവരടുത്ത് പറയും, ഞാൻ ഇന്നയാളുടെ മകനാണെന്ന് പറയരുതെന്ന്. അല്ലാതെ സ്വാഭാവികമായ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയണമല്ലോ, അതിനുവേണ്ടിയാണ്.
1: വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുത്തിൻ്റെയും കഥകളുടെയും ചലച്ചിത്രത്തിൻ്റെയും ലോകത്ത് വളർന്നൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഇന്നത്തെ എഴുത്തിനെയും സിനിമകളെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ, എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
0: എനിക്ക് തോന്നുന്നത് സാങ്കേതികമായി നമ്മൾ വളരെയധികം മുന്നേറിയിട്ടുണ്ട്, കഥ പറച്ചിലിൻ്റെ വഴികൾ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ കഥകളുടെ ആഴം കുറയുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ സിനിമയുടെ കാര്യവും കൂടി ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഒരു പാരായണ സുഖം തരുന്നു, അല്ലെങ്കിൽ ഒരു ദൃശ്യ സുഖം തരുന്നു. പക്ഷേ ഇതൊരു രണ്ട് മാസം കഴിഞ്ഞ് എന്തായിരുന്നു അതിലെ കഥാപാത്രത്തിൻ്റെ പേരെന്ന് ചോദിച്ചാൽ പോലും ഓർക്കുന്നില്ല. അങ്ങനെ ഉള്ള നല്ല സിനിമകളും നല്ല കഥകളും ഉണ്ടാവുന്നുണ്ട്, പക്ഷേ താരതമ്യം ചെയ്യുമ്പോൾ തുലവും വളരെ വളരെ കുറവാണ്. മറ്റത് ഒരു ഭരതൻ ചിത്രം, അല്ലെങ്കിൽ ഒരു എം ടി ചിത്രം, ഒരു പത്മരാജൻ ചിത്രം, കെ ജി ജോർജ് ചിത്രം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഈ പുതിയ തലമുറ പോലും അവർ ഓർക്കുന്നുണ്ട്, അവരത് ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ആഘോഷിക്കുന്ന എത്ര ചിത്രങ്ങളുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇറങ്ങിയ ചിത്രങ്ങൾ അതിൻ്റെ ക്രാഫ്റ്റിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. ഇതൊരു രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രാഫ്റ്റിന് മുകളിൽ വേറൊരു ക്രാഫ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇത് മാഞ്ഞു പോകാവുന്നതേ ഉള്ളൂ. ക്രാഫ്റ്റോ ഒന്നുമല്ല, അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവ് എന്ന് പറയുന്ന എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ അത് കുറവാണ്. പഴയ പാട്ടുകളുടെ കാര്യം പറഞ്ഞ പോലെയാണ്, പഴയ പാട്ടുകൾ ഇപ്പോഴും നമ്മൾ ഓർത്ത് പാടുന്നു. ഇപ്പോഴത്തെ പാട്ടുകൾ ഒന്ന് കേൾക്കുന്നു, ചില പാട്ടുകൾ നമ്മളെ ഒന്ന് ആകർഷിക്കുന്നു, പക്ഷേ ഇതൊരു മൂന്ന് മാസം കഴിഞ്ഞ് നമുക്ക് ഓർത്ത് പാടാൻ പറ്റുന്നില്ല, ട്യൂൺ ഒന്ന് ആലോചിക്കേണ്ടി വരുന്നു. അതേസമയം പഴയ പാട്ടുകൾ നമുക്ക് എപ്പോഴും വേണമെങ്കിലും നമ്മുടെ ചുണ്ടിൽ വരും. അതേ അവസ്ഥയാണ് പൊതുവിൽ കലയ്ക്ക് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് അതേ ആവശ്യമുള്ളൂ എന്നും തോന്നുന്നു. പുതിയ തലമുറയ്ക്ക് ഇതിലേക്കുള്ള ഒരു ആണ്ടറങ്ങളുണ്ടോ എന്നുള്ള കാര്യവും സംശയമുണ്ട്. അവർക്കൊരു നൈമിഷികമായിട്ടുള്ള ഒരു ആസ്വാദനം മാത്രം മതിയോ എന്നൊക്കെ തോന്നാറുണ്ട് പലപ്പോഴും.
1: ഒരുപക്ഷേ അച്ഛൻ്റെ കാലത്തോ അല്ലെങ്കിൽ നമ്മുടെ കുറേ കൂടി ചെറുപ്പകാലത്തോ ഒക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് അനന്ത സാധ്യതകളാണ് ഇന്ന് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളടക്കമുള്ള സാമൂഹ്യ മാധ്യമങ്ങളടക്കമുള്ളവ ഒരു സൃഷ്ടാവിനും അതേസമയം ലഭിക്കേണ്ടവർക്കും നൽകുന്നത്. അത്തരമൊരു മേഖലയിലാണല്ലോ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ തൊഴിലിനെക്കുറിച്ചും അത് നൽകുന്ന സാധ്യതകളെക്കുറിച്ചും ഒന്ന് പറയാമോ?
0: ഞാൻ പറഞ്ഞല്ലോ, ജിയോ ഹോട്ട്സ്റ്റാറിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ എന്നുള്ള പോസ്റ്റിലാണ്. മലയാളത്തിലെ ആദ്യത്തെ ഒ ടി ടി ആദ്യത്തെ തിരയിൽ തന്നെ ഉൾപ്പെട്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതിപ്പോഴും ഇവോൾവിംഗ് ആണ്, ഇപ്പോഴും പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ ഇതാണ് അടുത്ത തലമുറയുടെ ദൃശ്യ ആസ്വാദനം, അതിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു കാര്യം ഒ ടി ടി ആയിരിക്കും.

0: എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ അതിൽ പലപ്പോഴും നമ്മൾ പുതിയ തലമുറയുടെ അഭിരുചികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം പഴയ തലമുറ ഇത് കാണുന്നില്ല, ഒരു 30-നുള്ളിലുള്ള ജനറേഷനാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്ന ജനറേഷനെയും കൂടെ തലമുറയും കൂടെ ഇതിന് സജ്ജരാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അവരെ കൂടെ ഇതിൽ കൊണ്ടുവരണം. അപ്പോൾ അതിന് കുറച്ചുകൂടി കാമ്പുള്ള കഥകളും വേണം. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു സന്നിവേശമൊക്കെയാണ് ഇപ്പം ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത്. എത്രത്തോളം സാധ്യമാകുമെന്നറിയില്ല. ധാരാളം സാധ്യതകളുണ്ട്, ധാരാളം പ്രൊജക്റ്റുകൾ മുന്നിലുണ്ട്. നല്ല തിരക്കുള്ള ദിവസങ്ങളാണ്.
1: വളരെ ചെറുപ്പത്തിൽ തന്നെ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നക്ഷത്രങ്ങളെയൊക്കെ വലുതൊട്ട് അഭിനയ രംഗത്തും കൈവച്ചിട്ടുണ്ടല്ലോ, ബാലതാരമായിട്ടൊക്കെ കാണിച്ചിട്ടുണ്ടല്ലോ.
0: അത് വളരെ യാദൃശ്ചികമായിട്ട് സംഭവിച്ചതാണ്. എനിക്കൊരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ്. നക്ഷത്രങ്ങളേകാവിൽ 76-ലാണോ 77-ലാണോ അന്നൊരു 5 വയസ്സ് വരും, അത്രേ ഉള്ളൂ. അതിൻ്റെ പൂജ തിരുവനന്തപുരത്തൊരു താരാ ഹോട്ടൽ, ഇപ്പോഴത്തെ SUT ഉത്രാടം തിരുനാൾ, പട്ടം പാലസ് എന്ന് പറയും, അവിടെ വെച്ചായിരുന്നു എൻ്റെ പൂജ. അപ്പോൾ ആ പൂജയ്ക്ക് വളരെ ആദർശികമായിട്ട് ഇതുപോലെ ഞാൻ അവിടെ എത്തിപ്പെട്ടു. അത് എനിക്ക് തോന്നുന്നത് എന്നെ ഇതുപോലെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന വഴിക്കും കണ്ട് അമ്മയും കൂടെ അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ പറ്റിയതാണ്. ഞാൻ യൂണിഫോമിലാണ് പോകുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അവിടെ അന്ന് നക്ഷത്രങ്ങളേകാവിലെ പൂജ നടക്കുകയാണ് ആദ്യത്തെ. അത് ഞാൻ ഓർക്കുന്നുണ്ട്. സേതുമാധവൻ സാർ, സുമാരിയമ്മയെ ഓർക്കുന്നുണ്ട്, NG സോമൻ, അദ്ദേഹം അന്ന് താരമാണ്. അച്ഛൻ ബഹദൂർ കെയൊക്കെ ഓർമ്മയുണ്ട്, അവരൊക്കെ പൂജയ്ക്ക് വന്നിട്ടുണ്ട്. ഹരിപ്പോത്തൻ അന്ന് സുപ്രിയ ഏറ്റവും കത്തി നിൽക്കുന്ന സമയമാണ്. അച്ഛൻ്റെ തന്നെ ഒരു 4 ഹിറ്റുകൾ അടുപ്പിച്ച് അവർ നിർമ്മിച്ചതാണ്, അതിനുശേഷം വന്നതാണ്. അപ്പോൾ അവിടെ വെച്ച് കണ്ടപ്പം അദ്ദേഹം വളരെ നൈർമല്യമുള്ള ഒരു മനുഷ്യനാണ്, ഒരു കൽക്കണ്ടം പോലൊരു മനുഷ്യനാണ് സേതുമാധവൻ സാർ. അദ്ദേഹം എന്നെ അടുത്ത് വന്ന് ലാളിച്ചു, എന്തൊക്കെയോ കഥകളൊക്കെ ചോദിച്ചു. സാധാരണ ഒരു സംവിധായകൻ ചെയ്യുന്നതിനെക്കാട്ടിലും വളരെ കാര്യമാണ്. അത് ഒരു പാലക്കാട്ടുകാരനായതുകൊണ്ട് എൻ്റെ അമ്മയെ അടുത്ത് അങ്ങനെയുള്ള ചില സ്മൃതികൾ പറയുകയൊക്കെ ചെയ്തു, പാലക്കാടുമായി ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് എന്നെ ഒരു ദിവസം സ്കൂളിൽ വൈകിട്ട് അച്ഛനും അമ്മയും കൂടെ വിളിക്കാൻ വരുന്നു വണ്ടിക്കകത്തപ്പോൾ. ഞാനിത് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. പാപ്പുവാന്ന് പറഞ്ഞു. പോകുന്ന വഴിക്ക് വെപ്പൻസ് നിനക്കൊരു പടത്തെ അഭിനയിക്കണോ ചോദിക്കുന്നു. അപ്പം ഞാനിങ്ങനെ ഞെട്ടിയിരിക്കുക, എനിക്ക് യാതൊരു പിടുത്തമില്ല, എന്താ അഭിനയിക്കേണ്ടത് അഭിനയമൊന്നും അറിയില്ല. നേരെ പോകുന്ന പട്ടം പാലസിൽ അപ്പോൾ അദ്ദേഹം എന്നെ വളരെ സൗഹൃദത്തിൽ വിളിച്ച്, അടുത്ത് വിളിച്ച് ശരിക്കും പെറ്റഡൻ പാമ്പേർഡാക്കി അവിടെ പിടിച്ച് നിർത്തുന്നു. ഇനി വരാൻ പോക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ സുമാരിയമ്മയാണ് ഏൽപ്പിക്കുന്നത്. സുമാരിയമ്മയ്ക്ക് മറ്റേ ജ്യൂസ് തരുന്നു. അതിൽ ഭാഗ്യത്തിന് അഭിനയിക്കാനൊന്നുമില്ല, കുറേ മൊണ്ടാഷ് പോലെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നിന്നാലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്ഷൻ കാണിച്ചാൽ മതി. അതൊരു മൊണ്ടാഷാണ്, സംഭാഷണങ്ങളൊന്നുമില്ല. തിയേറ്ററിൽ ഇത് ആദ്യം എഴുതി കാണി, ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖം മാസ്റ്റർ അനന്തപുരം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുമ്പോൾ ഞാൻ ജാള്യത കൊണ്ട് ഞാൻ ചാളിപ്പ് എന്ന് പറഞ്ഞ് ഇങ്ങനെ. ആ സിനിമ എനിക്ക് സത്യം പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയുമല്ല, ഞാൻ രണ്ടാമത് കാണാൻ ആഗ്രഹിക്കാത്തൊരു സിനിമയാണ്. അച്ഛൻ്റെ നല്ല നോവലായിരുന്നെങ്കിലും അത് സിനിമാ രൂപം എനിക്കിഷ്ടമല്ല. പിന്നെ ഈ അടുത്തത് വീണ്ടും സർഫേസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ നിന്നും ഒളിച്ചോടണമെന്ന് തോന്നിയത് ഒരു നിമിഷമായിരുന്നു.
1: അപ്പൊ അങ്ങനെ ഒരു അഭിനേതാവ് എന്ന മോഹം എവിടെയും
0: വന്നിട്ടില്ല. ഒരിക്കലും
1: അനന്തപത്മനാഭന്റെ കഥയ്ക്ക് ആമുഖം എഴുതിയ
0: എംസുമാരൻ,
1: അദ്ദേഹം എഴുതിയത് മുതുകുളത്ത് നിന്ന് ഇടയ്ക്ക് പാലക്കാടേക്ക് ഓടി ഒളിക്കുന്ന ഒരാളെ കുറിച്ചാണ്. തീർച്ചയായിട്ടും ഈ രണ്ട് കൾച്ചറൽ ഡിഫറൻസ് എങ്ങനെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ സ്വാധീനിച്ചിട്ടുള്ളത്?
0: ഞാൻ ഇഷ്ടപ്പെടുന്ന മുതുകുളമായിരുന്നെങ്കിലും
1: എഴുത്തിൽ
0: ഞാൻ ചിറ്റൂർ കഥകളാണ് ആദ്യം മുഴുവൻ എഴുതിയിരുന്നത്. എനിക്ക് അവിടുത്തെ സവിശേഷമായ സംസ്കാരം ഇഷ്ടമാണ്. ഈ കടുത്ത ദ്രാവിഡം ചുവയ്ക്കുന്നതെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. തനി ദ്രവീഡിയനാണ് അവിടുത്തെ ആളുകളുടെ ഭാഷയിൽ, പെരുമാറ്റത്തിൽ, തുറന്ന പെരുമാറ്റത്തിലൊക്കെ എനിക്ക് വളരെ തമിഴ് കൾച്ചർ എനിക്ക് തോന്നിയിട്ടുണ്ട്. തമിഴിൻ്റെ ഒരു ഹൃദയം തുറക്കൽ എനിക്ക് ചിറ്റൂർ എപ്പോഴും തോന്നിയിട്ടുണ്ട്. അവിടുത്തെ മനുഷ്യരും അങ്ങനെയാണ് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ കഥകൾ അധികവും ചിറ്റൂരിൽ. പിന്നെ അതിൽ നിന്ന് പറിച്ചു പോരുക എന്നുള്ളതായിരുന്നു പിന്നീടുള്ള എൻ്റെ ചലഞ്ച്. പിന്നീട് 10 കഥകൾക്ക് ശേഷം എഴുതിയ കഥകളിൽ 1-2 കഥകൾ ഒഴിച്ച് പിന്നെ പാലക്കാട് അധികം വരുന്നില്ല. ബാക്കി മുഴുവനും മറ്റ് സ്ഥലങ്ങളിലാണ്. ഞാൻ മനഃപൂർവ്വം അത് മാറ്റിയതാണ്. എന്തുകൊണ്ട് ഞാൻ ചിറ്റൂര് തിരഞ്ഞെടുത്തു എന്നുള്ളതിന് കാരണം വേറൊന്നുമല്ല, അച്ഛനിൽ നിന്ന് മാറിയൊരു എൻ്റേതായ ഒരു അടയാളം ഉണ്ടാവണം, എൻ്റേതായ ഭാഷ. അച്ഛൻ ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു ഭാഷയാണ്, അച്ഛൻ അങ്ങനെ അധികം ചൂഷണം ചെയ്യാത്ത ഒരു ഭൂമികയാണ് അവിടുത്തെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്. എനിക്ക് അവിടെ വളരെ സവിശേഷമായി തോന്നിയ പല പ്രത്യേകതകളുള്ളൊരു സ്ഥലമാണ്. എൻ്റെ ഭാര്യ വീടും പാലക്കാടായതുകൊണ്ട് എപ്പോഴും പാലക്കാട് പോകാറുണ്ട്. ഇനിയും പാലക്കാട് കഥകളുണ്ട് എന്നെനിക്കറിയാം. മനഃപൂർവ്വം പിടിച്ചു നിർത്തിയിരിക്കുകയാണ് അത്.
1: ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ആളുകൾ, അവരൊരു പക്ഷേ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷരായാലും അവർ എപ്പോഴും ജനങ്ങളുടെ പ്രിയപ്പെട്ടവരായി അവശേഷിക്കും. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും അവർക്ക് ആ വാത്സല്യവും ഉണ്ടാവും. അനന്തപത്മനാഭൻ എന്ന വ്യക്തിയോട് ഒരുപക്ഷെ മലയാളിക്കുള്ള വാത്സല്യവും അങ്ങനെ തന്നെയായിരിക്കും. എന്തായിരിക്കും അവർ ഇനി പ്രതീക്ഷിക്കുന്നത്, അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചിട്ടുണ്ടോ?
0: ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഞാൻ ഒരിക്കലും ചെയ്യാൻ പോകാത്ത ഒരു കാര്യത്തിലാണ്. ഞാൻ സംവിധാനം ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അത് വലിയ എഴുത്തുകാർ പോലും പറയുന്നത് പത്മരാജന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഒരെണ്ണം സംവിധാനം ചെയ്യണം.
1: പ്രതിമയും രാജകുമാരിയും പോലെയുള്ള നോവലുകളെ കുറിച്ച് പലരും പറയുമ്പോൾ അത് അനന്തപത്മനാഭൻ സംവിധാനം ചെയ്ത് കാണണം എന്ന്.

0: ആളുകൾ പറഞ്ഞു ഞാൻ പോലും കേട്ടിട്ടുണ്ട്.
1: അനന്ത പത്മനാഭൻ സംവിധാനം ചെയ്തത് മോശമായാൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്ന ഞാനായിരിക്കും, കാരണം അച്ഛനുണ്ടാക്കി വെച്ചൊരു സാധനം നശിപ്പിച്ചു. ഒരിക്കലും അച്ഛൻ്റെ അതേപടി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ അച്ഛൻ്റെ പണ്ട് എഴുതിയ ചില നോവലുകൾ പുനരാവിഷ്കരിക്കാൻ അല്ലെ പുനർഭാഷ്യം കൊടുക്കാൻ അതേപടിയല്ല, ഞാൻ അങ്ങനെ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. വാടകയ്ക്കൊരു ഹൃദയം എന്ന് പറയുന്ന നോവൽ, ആ നോവൽ സിനിമയായപ്പോൾ വരാത്തൊരു കഥാപാത്രത്തെ മുഖ്യ കഥാപാത്രമായി, നോവലിലുള്ളൊരു കഥാപാത്രത്തെയാക്കി ചെയ്തിരുന്നത്. അത് കുറേ അപ്രീസിയേഷൻ കിട്ടിയിരുന്നു. ഒരു ഷോർട്ട് സീരീസായിട്ട് അമൃത ടി വിയിൽ ചെയ്തിരുന്നു. അതിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ഞാനായിരുന്നു, എഴുത്തും ഞാനായിരുന്നു, പ്രൊജക്ട് ഡയറക്ടർ വേറെ ആളുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിലൊക്കെ പൂർണ്ണമായിട്ട് ഇരുന്നിരിക്കുന്ന ഞാനാണ്. മേൽനോട്ടം എന്നാണ് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്, സംവിധാന മേൽനോട്ടം. അതെനിക്ക് വളരെ തൃപ്തികരമായ ഒരു അനുഭവമായിരുന്നു, കാരണം അതൊരു പുനർഭാഷ്യമായിരുന്നു. നോവലില്ലാത്ത ഒരു ക്ലൈമാക്സ് ഞാൻ ഉണ്ടാക്കിയ, അങ്ങനെയാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. നോവൽ അതേപടി എടുത്ത് പകർത്തി വയ്ക്കുകയല്ല എന്ന് തോന്നുന്നു. എനിക്കത് അതുപോലെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒന്നാണ് നക്ഷത്രങ്ങളെ കാവൽ. അത് സിനിമയായപ്പോൾ നന്നായില്ല, പക്ഷേ അതിൽ നല്ലൊരു ഭാഷ്യം എനിക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എപ്പോഴെങ്കിലും സാധിക്കുമായിരിക്കും, എഴുത്തിലായിരിക്കും, സംവിധാനം വേറെ ആരെങ്കിലും എടുക്കന്മാര് ചെയ്യണം.
0: അപ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്വപ്നങ്ങൾ,
1: എൻ്റെ സ്വപ്നം ഇതൊന്നുമല്ല, ഒരു നോവൽ എഴുതുക എന്നുള്ളതാണ്.
0: തീർച്ചയായിട്ടും മലയാളിയുടെ സ്വപ്നങ്ങൾ പൂവണിയും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അനന്തപത്മനാഭൻ എന്ന വ്യക്തിയുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്?
1: എൻ്റെ മനസ്സിൽ കഥകൾ എഴുതുക, അതിനേക്കാൾ എന്തെങ്കിലും ഒരു നോവൽ എഴുതണം. ഒറ്റ നോവൽ മതി, ആ നോവൽ നന്നായിരിക്കണം, അത്രേ ഉള്ളൂ.
0: ആകാശവാണിയുടെ ഏറെ അടുത്ത് നിൽക്കുന്ന രണ്ടു പേരാണ് പി പത്മരാജനും രാധാലക്ഷ്മിയും. അതുകൊണ്ട് തന്നെ അവരുടെ പുത്രനോടുള്ള ഒരു വത്സല്യം ശ്രോതാക്കൾക്ക് കൂടുതലായിരിക്കും. അവരോട് എന്താണ് പറയാനുള്ളത്?
1: എനിക്ക് വലിയ നഷ്ടബോധം തോന്നാറുണ്ട്, കാരണം പഴയ ആകാശവാണി പരിപാടികളിൽ ഞാൻ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ പോയിട്ടുണ്ട്. ആ സജീവത ഞാൻ കണ്ടതാണ്. അത് തിരുവനന്തപുരത്തൊക്കെ ലളിതഗാന രംഗത്താണെങ്കിൽ കെ പി ഉദയഭാനു, എം ജി രാധാകൃഷ്ണൻ, പെരുമ്പാവൂർ രവീന്ദ്രനാഥ്, ഇങ്ങനെ അതികായന്മാർ നിന്ന ഒരു കാലം. അതുപോലെ പ്രക്ഷേപണകലയിൽ ജഗതി എൻ കെ ആചാരി, നാഗവള്ളി ആർ എസ് കുറുപ്പ്, ടി എൻ ഗോപിനാഥൻ നായർ, പി ഗംഗാധരൻ നായർ, ടി പി രാധാമണി, വലിയ വലിയ ശരിക്കും അവരൊക്കെ മഹാമേരുക്കളച്ഛൻ, വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സംഘമായിരുന്നു. ഇപ്പോൾ അത്തരം ആളുകൾ എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല. ആകാശവാണിക്ക് മാത്രം നൽകാൻ കഴിയുന്ന ചില പരിപാടികളുണ്ട്. ഇപ്പം വയലമ്പീടും അതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോഴൊക്കെ കാർ സീരിയൽ കേൾക്കുന്നത് ആകാശവാണി പരിപാടികളാണ്. പ്രത്യേകിച്ചും ഈ പഴയ ഗാനങ്ങൾ അതിൻ്റെ ക്രെഡിറ്റ്സ് പറയുന്ന ഏക സ്ഥാപനം ആകാശവാണി, അത് വേണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഇത്. കാരണം ഇതിൻ്റെ സൃഷ്ടാക്കൾ എപ്പോഴും അംഗീകരിക്കണം, അത് വേണം. അതുകൂടാതെ വേറെയും ചിലതുണ്ട്, കവിതകളെ പറ്റിയുള്ള പരിപാടികൾ, ചില രൂപകങ്ങൾ, ചില പ്രത്യേക ഫീച്ചറുകൾ, ലൈവായിട്ടുള്ള ചില പ്രോഗ്രാംസിൻ്റെ റെക്കോർഡിങ്സ്. ഞാൻ ഈ അടുത്ത് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും സജിത് തേപൂരത്തും തമ്മിലുള്ളൊരു സംഭാഷണം എറണാകുളത്ത് നടന്ന ഒരു ലിറ്റററി ഫെസ്റ്റിവലിൽ അത് മുഴുവനായിട്ടും ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകാശവാണിയിൽ. ഇത് വേറെ എവിടെയും കിട്ടില്ല. എന്തൊരു അറിവും വിജ്ഞാനവും, അതുകൂടാതെ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സംഭാഷണമായിരുന്നു ആകാശവാണി. ഇവിടെ വേണം, എല്ലാ കാലത്തും വേണം. ആ പഴയ പ്രതാപം ഇതിലും മടങ്ങ് ഇനിയും വരും. ഇതൊരു സൈക്കിളാണ്, വീണ്ടും കണ്ടൻറ്റിന് വേണ്ടി മനുഷ്യൻ വരികയും അപ്പോൾ ആകാശവാണി വീണ്ടും പഴയ ആ പ്രതാപത്തിലേക്ക് വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ വരട്ടെ എന്നാഗ്രഹിക്കുന്നു.
0: തീർച്ചയായും മലയാളിയുടെ സ്വപ്നങ്ങളിൽ നിറങ്ങൾ കോരിയൊഴിച്ച സംവിധായകൻ, എഴുത്തുകാരൻ, അങ്ങനെയൊക്കെയുള്ള പി പത്മരാജൻ്റെ പുത്രൻ, ഒപ്പം തൻ്റേതായ എഴുത്തും തൻ്റേതായ രീതികളും കൊണ്ട് മലയാള എഴുത്തിൻ്റെ ലോകത്ത് ഇടം നേടിയ പി അനന്തപത്മനാഭനാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. ഇത്രയും നേരം ശ്രോതാക്കളുമായി സംവദിച്ചതിന് നന്ദി.
1: നന്ദി.
2: എഴുത്തുകാരനും ചലച്ചിത്രകാരനുമായ പി പത്മരാജൻ്റെ മകനും എഴുത്തുകാരനുമായ പി അനന്തപത്മനാഭനായിരുന്നു ഇന്ന് നമ്മുടെ അതിഥി. ഒപ്പമുണ്ടായിരുന്നത് വൈ എസ് പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ്, മച്ചാട്.

0: ആകാശവാണി തൃശൂർ ലളിത സംഗീത പാഠം എങ്ങുപോയ് നീയൻ മുകിൽ വർണ്ണനെ എന്നാരംഭിക്കുന്ന ഡോക്ടർ പി സിന്ധുമോളുടെ രചനയ്ക്ക് ഈണം നൽകി പഠിപ്പിക്കുന്നത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് കുമാരി ദിനി സുനിൽ.
1: അനുപല്ലവി താളത്തിലൊന്ന് പാടാം. 1 2 3 2 2

0: ഇനി ചരണത്തിൻ്റെ സാഹിത്യം എഴുതിയെടുക്കും. പൂത്തുലഞ്ഞിടുന്നു,
1: പൂത്തുലഞ്ഞിടുന്നു,
0: നീലക്കടമ്പുകൾ,
1: നീലക്കടമ്പുകൾ,
0: പ്രേമസ്വരൂപനെ

0: എതിരേൽക്കുവാൻ,
1: പ്രേമസ്വരൂപനെ എതിരേൽക്കുവാൻ.
0: പൂത്തുലഞ്ഞിടുന്നു നീലക്കടമ്പുകൾ പ്രേമസ്വരൂപനെ എതിരേൽക്കുവാൻ.
1: പൂത്തുലഞ്ഞിടുന്നു നീലക്കടമ്പുകൾ പ്രേമസ്വരൂപനെ എതിരേൽക്കുവാൻ.
0: നവനറു നവനീതം,
1: നവനറു നവനീതം.
0: ഒരുക്കിയിരിപ്പു,
1: ഒരുക്കിയിരിപ്പു.
0: വൃന്ദാവനിയിലെ ഗോപികമാർ,
1: വൃന്ദാവനിയിലെ ഗോപികമാർ.
0: വൃന്ദാവനിയിലെ ഗോപികമാർ,
1: വൃന്ദാവനിയിലെ ഗോപികമാർ.
0: ചേർത്തൊന്ന് വായിക്കൂ.
1: പൂത്തുലഞ്ഞിടുന്നു നീലക്കടമ്പുകൾ പ്രേമസ്വരൂപനെ എതിരേൽക്കുവാൻ. നവനറു നവനീതം ഒരുക്കിയിരിപ്പു വൃന്ദാവനിയിലെ ഗോപികമാർ, വൃന്ദാവനിയിലെ ഗോപികമാർ.

0: ഈ ഗാനം ശരിക്കും മനസ്സിലായില്ലേ?
1: ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം. പഠിപ്പിച്ചത് ശ്രീ എ. ഇ. വാമനൻ നമ്പൂതിരി. പഠിച്ചത് കുമാരി ദിനി സുനിൽ.

അറിയിപ്പ്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. ഇന്ന് രാത്രി 8 മണിക്ക് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. അറിയിപ്പ് കഴിഞ്ഞു.

0: ജീവിതപാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
0: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
1: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യഗാനം പെരുമഴക്കാലം എന്ന ചിത്രത്തിനു വേണ്ടി മധുബാലകൃഷ്ണനും ചിത്രയും കല്യാണി മേനോനും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം എം ജയചന്ദ്രൻ.

0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
1: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
1: ഗാന്ധിമാർഗം.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക.

0: ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,195 രൂപയ്ക്കും പവന് 1,05,560 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
6: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
5: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
2: വിദ്യാഭ്യാസ രംഗം.
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: അറിയിപ്പ്: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് എല്ലാ ആകാശവാണി നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രക്ഷേപണത്തിന്റെ മലയാള പരിഭാഷയും കേൾക്കാം. ഇന്ന് രാത്രി 8 മണിക്ക്

0: ആകാശവാണി തൃശൂർ.
1: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമ്മകളിൽ പാലക്കാട് ജില്ലയിലെ പെരുമണ്ണൂർ മലയിൽ നിന്നും പി കെ ചന്ദ്രൻ എഴുതിയ കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. പി കെ ചന്ദ്രന്റെ കത്ത് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണി, എന്റെ പാട്ടോർമ്മകളെക്കുറിച്ച് പറയുമ്പോൾ വർഷം കൃത്യമായി ഓർക്കുന്നില്ല, 1978-80കളിലാണെന്നാണ് എന്റെ ഓർമ്മ. അന്ന് വളരെ അപൂർവം വീടുകളിലെ റേഡിയോയുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ വീടിന്റെ ഏകദേശം 1.5 കിലോമീറ്റർ അകലെയുള്ള എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ അവന്റെ അച്ഛൻ ഒരു റേഡിയോ വാങ്ങിയതായി എന്നോട് പറഞ്ഞു. പാട്ട് കേൾക്കാൻ അവർ എന്നെ ക്ഷണിച്ചു. എന്റെ സുഹൃത്തിന്റെ ക്ഷണം സ്വീകരിച്ചേ ആ വീട്ടിൽ പോയി. അപ്പോൾ ആ വീടിന്റെ ഉമ്മറത്ത് സ്റ്റാൻഡിൽ ഒരു ചെറിയ റേഡിയോ ഇരിക്കുന്നത് കണ്ടു. അതിൽ നിന്ന് ഒരു പാട്ടിന്റെ അവസാന വരിക്ക് ശേഷം അടുത്ത പാട്ടിന്റെ അനൗൺസ്മെന്റ് വന്നു. അതിൽ ചിത്രത്തിന്റെ പേരും ഗായകന്റെ പേരും പറഞ്ഞു. അതാ വരുന്നു പാട്ട്. പമ്പാനദിയിലെ പൊന്നിനു പോകും പവിഴവലക്കാര എന്നു തുടങ്ങുന്ന ഗാനം. ആ ഗാനം കേട്ടപാടെ മനസ്സിൽ പാട്ടിനോടുള്ള ഒരു കമ്പം മുളപൊട്ടി. പാട്ടു കേൾക്കണം, അതിനെ ഒരു റേഡിയോ വാങ്ങണം എന്ന മോഹവുമായി മുന്നോട്ടു പോയി. ആ ഇടയ്ക്കാണ് എന്റെ വീട്ടിലെ ഒരു പശുവിനെ വിൽക്കാനിടയായത്. ഉടനെ എന്റെ റേഡിയോ മോഹം അച്ഛനെ അറിയിച്ചു. അച്ഛൻ വർക്ക് ചെയ്തിരുന്ന വീട്ടിലെ റേഡിയോയിലൂടെ അച്ഛനെ പാട്ടുമായി ഒരു ബന്ധമുണ്ടായിരുന്നു. ആ മോഹത്തിന് പരിസമാപ്തിയായി. അച്ഛൻ അതിനുള്ള രൂപ തന്നു. അന്ന് കുന്നംകുളത്ത് ഒരു റേഡിയോ കടയുള്ള വിവരം എനിക്ക് കിട്ടി. 1980-81 ഓർമ്മ. അന്ന് കെൽട്രോൺ കമ്പനിയുടെ റേഡിയോ ഇറങ്ങിയ കാലം. ഞാൻ പോയി ഒരു കെൽട്രോൺ റേഡിയോ വാങ്ങിച്ചു. പാട്ടു കേൾക്കാൻ തുടങ്ങി. അച്ഛനും പാട്ടുകളേറെ ഇഷ്ടമായി. അങ്ങനെ ഞാനും എന്റെ അച്ഛനും ഞങ്ങൾ വീട്ടുകാർ റേഡിയോ ശ്രോതാക്കളായി മാറി. ഇന്ന് TV, മൊബൈൽ, ടൈപ്പ് റെക്കോർഡുകൾ ഒക്കെ നിലവിലുണ്ടെങ്കിലും വീട്ടിൽ ഒരു സ്റ്റാൻഡിൽ ഒരു ഇഷ്ടദൈവത്തിന്റെ ഫോട്ടോ കണക്കെ ഇന്നും റേഡിയോയ്ക്ക് പ്രഥമ സ്ഥാനം നൽകി ആദരിച്ചു വരുന്നു എന്ന് പി കെ ചന്ദ്രൻ, പെരുമണ്ണൂർ മല, പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലെ പെരുമണ്ണൂർ മലയിലുള്ള പി കെ ചന്ദ്രനോട് നമുക്കൊന്ന് സംസാരിക്കാം. ഹലോ.
2: ഹലോ
0: ഹലോ, ഇത് തൃശ്ശൂർ ആകാശവാണി എന്നാണ് വിളിക്കുന്നത്, പാട്ടോർമ്മകളിൽ നിന്ന്. അത് നമുക്ക് കിട്ടിയിട്ടുണ്ട്.
2: ആകാശവാണി കുടുംബത്തിനോടുള്ള ഒരു സ്നേഹം നന്ദി അറിയിക്കുക, അതാണ് ഒന്നാമത്. പിന്നെ അന്നത്തെ പരിപാടിയിൽ ഇത്രയും വലിയൊരു അവസരം കിട്ടിയതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല, അതിൽ ബുദ്ധിമുട്ടും രസമൊക്കെ ഉണ്ട്.
0: നമ്മള് June 5 ശ്രവ്യോത്സവം സംഘടിപ്പിച്ചപ്പോൾ
2: പ്രതീക്ഷയോട് കൂട്ടി കാത്തിരുന്നിരുന്നു, അത് സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ കാരണം പങ്കെടുക്കാൻ കഴിഞ്ഞില്ല.
0: നമ്മൾ അതിന്റെ റേഡിയോ റിപ്പോർട്ടും അതുപോലെ തന്നെ അന്നത്തെ ശ്രുതിലയ സംഗമത്തിന്റെ ഒക്കെ ശബ്ദലേഖനം പ്രക്ഷേപണം ചെയ്തിരുന്നു. കേട്ടിരുന്നോ റേഡിയോയിൽ കൂടെ? കേട്ടിരുന്നു അല്ലേ.
2: പിന്നെ ആകാശവാണി പറഞ്ഞ നമുക്ക് ചെറുപ്പം മുതലെ ഒഴിച്ചുവിടാനാത്തൊരു സ്നേഹബന്ധമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോ ആകാശവാണി ഒരു കുടുംബത്തെ പോലെ നമ്മള് റേഡിയോയിൽ കത്തയക്കുന്ന ഒരു സംഘടനയൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ടും ഒക്കെ നല്ല രീതിയിൽ പോവാണ്. അപ്പൊ ആകാശവാണി എപ്പോഴും എന്റെ വീട്ടിൽ റേഡിയോ ഉണ്ട്. അതിന് ഒരു ദിവസം ഒരു നേരം അത് കേൾക്കാതിരിക്കുന്ന ദിവസങ്ങളിൽ. പിന്നെ അടുത്ത് ഒരുപാട് റേഡിയോ ശ്രോതാക്കൾ നമ്മളെ പറ്റത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പൊ എനിക്ക് വളരെ സന്തോഷം. അപ്പൊ ഞാനിങ്ങനെ പാട്ടോർമ്മകൾ പറഞ്ഞപ്പോ ഒരു 4 വരിയിൽ ഒരു അഭിപ്രായം എഴുതി. എനിക്ക് ഒരുപാട് പറയാനുണ്ട്, പെട്ടെന്ന് കിട്ടിയവര് ഓർമ്മ വെച്ചിട്ട് അങ്ങനെ എഴുതി. അങ്ങനെ സംഭവമാണ്.
0: ഒരു സുഹൃത്തിന്റെ വീട്ടിൽ റേഡിയോ കേട്ട അനുഭവമാണ് എഴുതിയിട്ടുള്ളത്.
2: ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഞാൻ വിളിച്ചതും അങ്ങനെയുള്ള അനുഭവമാണത്.
0: അതെ അതെ. എന്താണ് പേര്? ആ സുഹൃത്തിന് ഇപ്പോഴും കാണാറുണ്ടോ?
2: പേര് കുമാരൻ എന്നാണ് പേര്, ഉന്നതിയിൽ കുമാരൻ. എന്റെ സുഹൃത്തായിരുന്നു. അവിടെ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് റേഡിയോത്തിന്റെ ഒരു പാട്ട് കേൾക്കണത്.
0: അതെ.
2: പിന്നെ എന്റെ അച്ഛനും റേഡിയോത്തിന് നല്ല ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അച്ഛൻ വർക്കിന് പോണ അവിടെ റേഡിയോ ഉള്ള കാരണം ആ പാട്ടൊക്കെ കേൾക്കും. അങ്ങനെ അച്ഛനും സന്തോഷമാണ്. ഇപ്പൊ ഞങ്ങള് കുടുംബം എല്ലാവരും നല്ല റേഡിയോത്തിന്റെ എല്ലാവരും നല്ല ശ്രോതാക്കളാണ്.

0: പക്ഷേ എല്ലാ പരിപാടികളും മികവച്ചത് തന്നെ. സുഭാഷിത മുതല് എല്ലാ പരിപാടികളും ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. ആകാശവാണിയിലെ എല്ലാവർക്കും എന്റെ ഹൃദയം നിന്ന് നന്ദി സ്നേഹം ഒക്കെ അറിയിക്കുകയാണ്.
1: പിന്നെ വീട്ടിലെ ഒരു പശു ഉണ്ടായിരുന്നു, അതിനെ വിറ്റ് കിട്ടിയ പൈസ കൊണ്ടാണ് അല്ലേ റേഡിയോ അന്ന് വാങ്ങിയത്?
0: കാരണം ഒരു പശു ഉണ്ടായിരുന്നു, അതിനെ പിന്നെ വിൽക്കണം. അച്ഛനെ വേറെ പല പ്രശ്നങ്ങളൊക്കെ കാരണം വിൽക്കാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്നാ റേഡിയോ മേടിക്കാൻ പറ്റിയോ പറഞ്ഞു. അപ്പൊ അതിനാ കുന്നുകൊളത്താണ് വിൽക്കുന്ന സ്ഥലമുള്ളത്, അവിടെ പോയിട്ടാണ് റേഡിയോ മേടിച്ചത്. അന്ന് ഈ കെൽട്രോൺ ഇറങ്ങിയ കാലമാണ്, 78 തോന്നേണ്ട കെൽട്രോൺ കമ്പനി ഇറങ്ങിയത് എന്നാണ് എന്റെ ധാരണ. അപ്പൊ അതിൽ നിന്ന് റേഡിയോ ഒക്കെ മേടിച്ച് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് റേഡിയോ എന്ന് പറഞ്ഞാ ജീവൻ തന്നെ. ഇപ്പൊ സത്യത്തിൽ വീട്ടിൽ ടി വി ഇപ്പൊ നേരാക്കാറില്ല, കാരണം റേഡിയോ ഉള്ള കാരണം. പിന്നെ കുറെ കുട്ടികളൊക്കെ അവർ മൊബൈലിലൊക്കെ ഉള്ള കാരണം എന്നാലും നമ്മളിപ്പോ അതന്നെ വൈകുന്നേരം ചെന്നാലും ഒക്കെ ഇതന്നെ കേട്ടുകൊണ്ടിരിക്കണത്.
1: ചന്ദ്രൻ എന്താ ചെയ്യുന്നത്?
0: ഞാൻ മെഷീൻ ഉപയോഗിച്ച് പുല്ല് വെട്ടുണ്ട്, പിന്നെ മറ്റുള്ള കാജ കമ്പനിയിലൊരു വർക്കൊക്കെ ഉണ്ട്, മലയിലുള്ള കാജ കമ്പനിയിൽ ചെറിയൊരു വർക്കൊക്കെ ഒരു ഹാഫ് നേരം വൈകുന്നേരം

0: അല്ല എന്ന് പറയുന്നത് വേറെ ഒരു പ്രദേശമാണോ?
1: അത് അത് പേരുകേട്ട സ്ഥലം. അതായത് അയ്യപ്പൻ കുന്ന് പറഞ്ഞ ഈ കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ഒരു ശബരിമല കേന്ദ്രം ആയിട്ട് വിശേഷിപ്പിക്കാന്ന്. ഇവിടുന്നൊക്കെ അവർ നേരിട്ട് അതിന്റെ ഉദ്ഘാടനത്തിന് വന്നല്ലോ. അതിന്റെ ഒരു പരിപാടിക്കൊക്കെ പന്തളത്ത് നിന്ന് കൊട്ടാരത്തിൽ നിന്നൊക്കെ ആള് വന്നിട്ടുള്ള സ്ഥലം. പക്ഷെ വേണ്ടത്ര ഉൾപ്രദേശം ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. അത്രണ്ട് ഇതില്ല എങ്കിൽ പോലും ഇവിടെ മനസ്സ് പോകുമ്പം കേരളത്തിലെ രണ്ടാമത്തെ ശബരിമല ക്ഷേത്രം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടുള്ള സ്ഥലമാണ് മല.
0: ഇപ്പോഴും
1: ഇവിടെ വിളക്ക് ഉണ്ടാവുക കൊല്ലത്തിൽ ഇവിടുന്ന് മാലിട്ടിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അയ്യപ്പംകുന്ന് പറയാം, മല അയ്യപ്പംകുന്ന് പേരുകേട്ട സ്ഥലങ്ങളാണ്, സ്ഥലമാണ്.
0: പെരുമണ്ണൂരിന് അടുത്ത് തന്നെയുള്ള സ്ഥലം,
1: ഒരു അര കിലോമീറ്റർ ഉള്ളൂ, അല്ലെങ്കിൽ ഏറെ ഒരു കിലോമീറ്റർ അത്രേ ഉള്ളൂ.
0: അപ്പോ എന്തായാലും ഞങ്ങളുടെ നല്ലൊരു ശ്രോതാവായി തന്നെ വീണ്ടും തുടർന്ന് റേഡിയോ കേൾക്കണം, പരിപാടികളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കണം. എന്തായാലും നല്ലൊരു കത്ത് തന്നെ ഞങ്ങൾക്ക് അയച്ചു തന്നത് കേട്ടോ.
1: എല്ലാരും അക്ഷരങ്ങൾ എഴുതാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അക്ഷരങ്ങൾ കിട്ടുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നും അറിവ് കിട്ടുന്ന അന്വേഷണത്തിൽ നിന്നും അറിവിൽ നിന്നാണ് വായനയെന്നൊക്കെയാണ്. അങ്ങനെ വായനയെ കൂടെ ഞാനൊരു ആകാശവാണിക്കൊക്കെ കത്ത് എഴുതി ശീലിച്ചതും പിന്നെ കൂടുതൽ അറിവൊക്കെ നേടുമ്പോൾ ചെറുതായിട്ട് അങ്ങനെ എഴുതാൻ പഠിച്ചു. ഇപ്പോഴും അതൊരു പൂർണ്ണമായ ഒരു കത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല, എനിക്ക് അറിയുന്ന തരത്തിൽ എഴുതി അത്ര മാത്രമേ.
0: പക്ഷെങ്കിലും അതൊരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു കത്തായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ.
1: അതെ, ഞാൻ ആ കത്ത് സ്വീകരിക്കുന്നത് ഞാൻ ഒരിക്കലും വെച്ചു. കാരണം വലിയ വലിയ ആൾക്കാരൊക്കെ അറിവുള്ളവരൊക്കെ എഴുതുന്നപ്പോ ആകാശവാണി അങ്ങനത്തെ ഗൈനക്കോളജിസ്റ്റിലെ ഒരു പേരുള്ള ഒരാളൊക്കെ അതിൽ കത്ത് എഴുതിയൊക്കെ ഉണ്ടായി. ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്തത് ഭയങ്കര ഇഷ്ടമായി. അത്രയും കുറ്റമറ്റൊരു കത്തായിരുന്നു അത്. അപ്പൊ ഞാൻ എനിക്ക് അറിയണോ ഇതില് എഴുതുന്ന മാത്രമേ ഉള്ളൂ ഒരു അനുഭവം.
0: അപ്പൊ ഈ അറിവൊക്കെ സമ്പാദിക്കാൻ റേഡിയോയിൽ കൂടെ ഒരു വലിയൊരു സഹായമായിട്ടുണ്ട് അല്ലേ?
1: തീർച്ചയായിട്ടും റേഡിയോ ആണ് ഒന്നാമത്. റേഡിയോത്തിന്റെ ശബ്ദത്തിൽ അല്ലെങ്കിൽ റേഡിയത്തെ കാണാതെ ആ ഒരു ഉയരങ്ങളിൽ എത്തിയവരിൽ ആരും പറയാണ്. എഴുത്തുകാരായാലും ചിത്രകാരന്മാരായാലും കലക്ടറായാലും ഏത് പദവിയിൽ ഉയർന്നായാലും റേഡിയോ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. മറ്റുള്ള മാധ്യമങ്ങൾക്ക് ഇപ്പൊ അടുത്തല്ലേ ഇത്രയും പ്രശസ്തമായിട്ടുള്ളത്. മറ്റേ അന്ന് പത്രവും റേഡിയോ തന്നെയാണ് എന്നെ സഹായിച്ചുള്ളത് ഈ കൂടുതലും കുറച്ചൊക്കെ ചെറിയ അറിവ് കിട്ടാന്. ആ ചെറിയ അറിവൊന്നല്ല, റേഡിയോത്തിൽ നിന്ന് കിട്ടിയ അറിവ് വിലപ്പെട്ട അതിമൂല്യങ്ങളുള്ള അറിവ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
0: എന്തായാലും പി കെ ചന്ദ്രനോട് സംസാരിക്കാൻ പറ്റിയതിൽ ഞങ്ങളും സന്തോഷിക്കുന്നു. ഇന്ന് പാട്ടോർമ്മയിലെ റേഡിയോയിൽ കൂടെ അന്ന് സുഹൃത്തിന്റെ വീട്ടിൽ നിന്നും കേട്ട ആ പാട്ട് തന്നെ കേൾക്കാം അല്ലേ?
1: ശരി, അതന്നെ ആയിക്കോട്ടെ. മറക്കാൻ കഴിഞ്ഞു. ശരി, പല പാട്ടുകൾ പിന്നെ നല്ല പാട്ടുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലെ അതിന് ഞാൻ ഈ മറ്റേ പ്രിയവിധത്തിലെ കൂടെ ആവശ്യപ്പെടാണ്ട് ഇടക്കൊക്കെ ഇതന്നെ മതി.
0: ഓക്കെ ഓക്കെ, ശരി ശരി.
1: ഹൃദയം നിറഞ്ഞ സന്തോഷമായി.
0: ഞങ്ങൾക്കും സന്തോഷം. അപ്പൊ ഞാൻ എല്ലാവരുടെ അടുത്തും അന്വേഷണങ്ങൾ അറിയിക്കുക.
1: വേണ്ട ഒരു ശ്രോതാവ് നമ്മൾ അടുത്തുണ്ട്, സമയം റേഡിയോ വെച്ചിരിക്കണ ആള്.
0: അപ്പൊ അദ്ദേഹത്തിനോടും പാട്ടോർമ്മകളിലേക്ക് ഒരു കത്തെഴുതാൻ പറയൂ.
1: ഞാൻ പറഞ്ഞു, ഒന്ന് രണ്ടു വശം പറഞ്ഞു. നിങ്ങളുള്ളത് വെച്ചിട്ട് ഒരു അഭിപ്രായം എഴുതി എടുക്കും. നമ്മളൊക്കെ പണ്ഡിതനും പാമ്പേരനും എല്ലാവരും ആയാലും ഉണ്ടല്ലോ. അപ്പൊ ഇന്ന ആളൊന്നുമില്ല, അവർക്ക് നമ്മളെ മനസ്സിലാണ്ട് എഴുതി കൊടുത്താൽ എടുക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആൾക്ക് വേണ്ട പറഞ്ഞ ഇങ്ങനെ ഒഴിയാണ് ആള്. അതുകൊണ്ടാണ്
0: അദ്ദേഹത്തിനോട് നമുക്ക് അടുത്ത പാട്ടോർമ്മകളിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ. എം കെ മണിയുടെ കഥയ്ക്ക് തോപ്പിൽ ഭാസി തിരക്കഥയും സംഭാഷണവും രചിച്ച് തോപ്പിൽ ഭാസി തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചക്രവാകം. നദിയിലൂടെ വള്ളം തുഴഞ്ഞ് പാട്ടുപാടിപ്പോകുന്ന രാഘവൻ, ദേവകി എന്നീ കഥാപാത്രങ്ങളെ നമുക്കീ പാട്ടിൽ കാണാം. നിത്യഹരിത നായകൻ പ്രേം നസീറും തമിഴ് തെലുങ്ക് സിനിമാ ലോകത്ത് ശ്രദ്ധേയയായ സുജാതയുമാണ് ഈ ഗാനരംഗത്ത് വരുന്നത്.

1974 പ്രദർശനത്തിനെത്തിയ ചക്രവാകം എന്ന ചിത്രത്തിലെ ഗാനമിത. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ശങ്കർ ഗണേഷ്, പാടിയത് പി. സുശീല.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680-6311. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് പി കെ ചന്ദ്രൻ, പെരുമണ്ണൂർ മല, പാലക്കാട്. നിർവഹണ സഹായം സ്മിത രാജേഷ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.

0: ഗുലാമലി പാടിയ ഗസലാണ് കേട്ടത്.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
2: ഗാന്ധിമാർഗം.
1: അറിവിന്റെ അക്ഷയഖനി,
2: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
2: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
2: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
2: വിദ്യാഭ്യാസ രംഗം.

0: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
1: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
2: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിൻ്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണമെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1 സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിൻ്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി

ിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർ പൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോ വികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിൻ്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ
ഞാൻ എല്ലാവരോടും

അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൺ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേയുള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതികവിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതികവിദ്യയുമായി മുന്നേറുമ്പോൾ

നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാളതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിൻ്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിൻ്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കയ്യെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷേ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകളെടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിൻ്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്.

കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങളെപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെക്കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോബ്രിക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിൻ്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട്

0: പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപ്പര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എൻ്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: ഇന്ന് രാത്രി 8 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം കേൾക്കുക ഇന്ന് രാത്രി 8 മണിക്ക്.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ഇനി 12 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
1: നമസ്കാർ. ആകാശവാണി സമാചാർ കെ സാത്ത് മേ വിശാൽ ശർമ്മ.

0: ചൊവ്വല്ലൂർ മോഹനനും സംഘവും അവതരിപ്പിച്ച കേളികൊട്ടാണ് ഇതുവരെ കേട്ടത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അക്ഷയ് ഷാജി. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ്

0: വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. അടുത്തിടെ കമ്മീഷൻ ചെയ്ത നാവികസേനയുടെ കപ്പലുകൾ, വ്യോമസേനയുടെ വിമാനങ്ങൾ തുടങ്ങിയവയുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണ്ണമായി തദ്ദേശീയമായിരുന്നത് ഇതിന് ഉദാഹരണമായി പ്രധാനമന്ത്രി പരാമർശിച്ചു. എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSMEകൾക്ക് ഈ നേട്ടം പുതിയ ശക്തി പകരുകയും ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി രാജ്യം മാറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: साथियों, जून के महीने में ही एविएशन सेक्टर में भी देश ने एक बड़ी सफलता पाई. C-295 यह विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के അവസര
0: ബഡ്റഹേ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളോട് നടത്തിയ അഭ്യർത്ഥനകൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി. സ്വർണം വാങ്ങുന്നതും വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നതും കാർ പൂളിംഗും സംബന്ധിച്ച അഭ്യർത്ഥനകൾക്ക് നൽകിയ പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു. നിരവധി കുടുംബങ്ങൾ സ്വന്തം അനുഭവങ്ങൾ പങ്കുവച്ചതായും അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികളുടെ ഗുണങ്ങൾ കൂടുതൽ പേരിൽ എത്തുന്നതിന് വിവരങ്ങൾ പരസ്പരം പങ്കുവയ്ക്കണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തെ ഒരു ശക്തിക്കും തടയാൻ സാധിക്കില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന അന്താരാഷ്ട്ര യോഗദിന പരിപാടിയെക്കുറിച്ചും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കോടിക്കണക്കിന് ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് ഈ പരിപാടി ശ്രദ്ധേയമായി. അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിലെ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ പ്രശംസിച്ച പ്രധാനമന്ത്രി കായിക താരങ്ങളെ അഭിനന്ദിക്കുകയും ചെയ്തു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ അപേക്ഷ നൽകിയതായും അദ്ദേഹം അറിയിച്ചു. ശുചിത്വം, ഗണേശോത്സവത്തിൽ വോക്കൽ ഫോർ ലോക്കൽ ആശയത്തെ പ്രോത്സാഹിപ്പിക്കുക, ജലസംഭരണം തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. സാങ്കേതിക വിദ്യയുടെ യുഗമാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഓരോ ദിവസവും ഈ മേഖലയിൽ പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടെന്നും പുതിയ AI പരിഷ്കാരങ്ങൾ ഉയർന്നുവരുന്നതായും അദ്ദേഹം പറഞ്ഞു. ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ BTech പ്രോഗ്രാം ആരംഭിക്കാനൊരുങ്ങുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യയെ രാജ്യത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ഇന്ത്യൻ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു.
1: आर्टिफिशियल इंटेलिजेंस और डेटा साइंस में BTech प्रोग्राम शुरू करने जा रही है. ये आधुनिक टेक्नोलॉजी को भारत के पारंपरिक ज्ञान से जोड़ने की दिशा में एक महत्वपूर्ण कदम है. इससे भारतीय भाषाओं के लिए नए AI टूल्स तैयार करने में मदद मिलेगी.
0: ക്യാച്ച് ദ റെയിൻ ക്യാമ്പയിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്ന ഓർമ്മപ്പെടുത്തലുമായാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിന്റെ 135 പതിപ്പ് ഉപസംഹരിച്ചത്. സെയ്ഷെൽസിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. സെൽഷ്യസിൻ്റെ ദേശീയ ദിന സുവർണ

0: ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. 2000 കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ജില്ലകളിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് തുള്ളിമരുന്ന് വിതരണം നടന്നത്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്നത് കുറയുന്നുണ്ട്. ഡെങ്കിപ്പനി നിയന്ത്രണ വിധേയമാണെന്നും ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80th മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. രാത്രി 12:30 മത്സരം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി മേയർ വി രാജേഷ്. എല്ലാവിധ ചർച്ചകൾക്കും നഗരസഭാ ഭരണസമിതി തയ്യാറാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ നാളെ യോഗം ചേരുമെന്നും മേയർ അറിയിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവു ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അടിയന്തരാവസ്ഥക്കെതിരെയുള്ള സമരങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് 6 ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. 66 RSSന്റെ വിവിധ ചുമതലകൾ അദ്ദേഹം വഹിച്ചിരുന്നു. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന് വിട. ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ ചെന്നൈയിൽ നടന്നു. സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര മേഖലകളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം കൂടുതൽ ശക്തമാവുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഴിമുതൽ ആകാശം വരെ രാജ്യം സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും മൻ കി ബാത്തിൽ പരാമർശം. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വം, വോക്കൽ ഫോർ ലോക്കൽ, ജലസംഭരണം എന്നിവ തുടരാനും ആഹ്വാനം. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന് രാജ്യമെമ്പാടും തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഡെങ്കിപ്പനി ബോധവൽക്കരണത്തിന് സംയുക്ത പ്രതിജ്ഞാ പരിപാടി മറ്റന്നാൾ. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. ആദ്യ നോക്കൌട്ടിൽ ഇന്ന് കാനഡ ദക്ഷിണാഫ്രിക്ക പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി സമയം 12:00 കഴിഞ്ഞ് 40:34.
2: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുന്നു.
3: എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി വളരെ സർവ്വസാധാരണമായി നമ്മൾ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരുപാട്

ഒരുപാട് തെറ്റിദ്ധാരണകളുമുണ്ട്, തെറ്റായ അറിവുകളും ഈ ഒരു രോഗാവസ്ഥയെ കുറിച്ചുണ്ട്. അപ്പൊ എന്താണ് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപി പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ? ബീജസങ്കലനം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അതുപോലെ രണ്ടാമതാണ് ഗർഭധാരണം. അതിൽ ബീജസങ്കലനം എന്ന് പറയുന്നത് പുരുഷബീജവും സ്ത്രീബീജവും കൂടെ ചേരുന്ന ആ ഒരു പ്രക്രിയയ്ക്കാണ്. ഫാലോപ്യൻ ട്യൂബ് അല്ലെങ്കിൽ അണ്ഡവാഹിനി കുഴലിലാണ് ബീജസങ്കലനം നടക്കുന്നത്. അവിടെ വെച്ച് ട്യൂബിന്റെ ആംബുള എന്നൊരു ഭാഗമുണ്ട്, ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഈ ബീജസങ്കലനം നടക്കുന്നത്. അവിടെ നിന്ന് ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു ഇതൊരു സെല്ലായി രൂപപ്പെട്ട് അത് പിന്നെ വലുതായി വളർന്ന് ട്യൂബ് വഴി യാത്ര ചെയ്ത് യൂട്രസിനകത്ത് വന്ന് ഒട്ടിപ്പിടിക്കുമ്പോഴാണ് അത് ഒരു ഗർഭാശയത്തിനുള്ളിലെ ഗർഭമായി രൂപാന്തരപ്പെടുന്നത്. ഈ ഒരു കാര്യം പ്രാഥമികമായിട്ട് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് എന്തുകൊണ്ട് ട്യൂബൽ പ്രഗ്നൻസി വരുന്നുവെന്നും അതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്നും അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവിച്ചാൽ മാത്രമേ നല്ലൊരു ഗർഭം ഗർഭപാത്രത്തിനുള്ളിൽ വന്നു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അവിടെയാണ് ട്യൂബൽ പ്രഗ്നൻസിയുടെ ജനനം. ബീജസങ്കലനം കഴിഞ്ഞിട്ട് ബീജസങ്കലനം നടന്ന സ്ഥലത്ത് തന്നെ അതങ്ങ് വളർന്ന് ഒട്ടിപ്പിടിച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് അത് ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപി പ്രഗ്നൻസിയായി മാറുന്നത്. അപ്പോൾ ഈ ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറയുന്ന അണ്ഡവാഹിനി കുഴലിൽ മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കാം. അല്ല, ട്യൂബൽ പ്രഗ്നൻസി അല്ലെങ്കിൽ എക്ടോപി പ്രഗ്നൻസി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഗർഭപാത്രത്തിന് ചുറ്റുമുള്ള മറ്റ് പല സ്ഥലങ്ങളിലും ഇത് വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഈ ട്യൂബിന്റെ തന്നെ പല പല ഭാഗങ്ങളിൽ ഇത് വരാം. ഇത് യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി ഒട്ടിപ്പിടിച്ചാൽ അവിടെ വരാം. ഉദാഹരണത്തിന് യൂട്രസിനകത്ത് എത്തുന്നിടം വരെയുള്ള ട്യൂബിന്റെ ഇൻഫണ്ടിബുലം, ഇസ്തുമസ്, കോർണുവ എന്നൊക്കെ പറഞ്ഞ മറ്റ് ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് എവിടെ വേണമെങ്കിലും ഇത് ഒട്ടിപ്പിടിക്കാം. ഏറ്റവും സാധാരണമായിട്ടുള്ളത് അതാണ്. രണ്ടാമത്, ഓവറിയിൽ തന്നെ ചിലപ്പോൾ ഈ ട്യൂബൽ ഗർഭങ്ങൾ ഒട്ടിപ്പിടിച്ച് ഓവറിക്കകത്ത് തന്നെ ഈ എക്ടോപി പ്രഗ്നൻസി ഉണ്ടാകാം. മൂന്നാമത്, ഗർഭാശയത്തിന്റെ പുറത്ത് എവിടെയെങ്കിലും ഒക്കെ ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരുന്ന അങ്ങനെയും ചിലപ്പോൾ നമുക്ക് എക്ടോപി പ്രഗ്നൻസി ഉണ്ടാകാം. ആദ്യം സിസേറിയൻ ശസ്ത്രക്രിയക്ക് വിധേയയായ സ്ത്രീകൾക്ക് ഇപ്പൊ കുറച്ച് സാധാരണമായി അത് കാണുന്നുണ്ട്. അവരുടെ ശസ്ത്രക്രിയ മുറിവിൽ ഒട്ടിപ്പിടിച്ച് സ്കാർ എക്ടോപിക് പ്രഗ്നൻസി എന്ന് പറയും. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. റെയർ ആയിട്ട് മറ്റ് അവയവങ്ങളിലും അല്ലെങ്കിൽ ആവരണങ്ങളിലും ഒക്കെ ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടന്ന് അങ്ങനെയും ഒക്കെ എക്ടോപി പ്രഗ്നൻസി വന്ന് കാണാറുണ്ട്. അതേപോലെ തന്നെ ഗർഭാശയത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്ന കട്ടിയുള്ള ഏരിയയുണ്ട്. അവിടെയും ചിലപ്പോൾ ഈ എക്ടോപി പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. സെർവൈക്കൽ എക്ടോപി പ്രഗ്നൻസി എന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെയാണ് എക്ടോപി പ്രഗ്നൻസി പല പല സ്ഥലങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഇതിന്റെ ഒരു കാര്യം. നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ഇത് കാണുന്നുണ്ട്? ഏകദേശം 2-3% ആളുകളിലാണ് എക്ടോപി പ്രഗ്നൻസി വരാൻ സാധ്യതയുള്ളത്. അതിൽ തന്നെ 90% പേരിലും അണ്ഡവാഹിനി കുടൽ അല്ലെ ട്യൂബിലാണ് ഈ എക്ടോപി പ്രഗ്നൻസി ഉണ്ടാകുന്നത്. ഫാലോപ്യൻ ട്യൂബിലുള്ള എക്ടോപി പ്രഗ്നൻസി എന്ന് പറയുന്ന അതിനെയാണ്. എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ? നമുക്ക് തോന്നും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് തോന്നുമല്ലോ. തീർച്ചയായിട്ടും ഒരു പ്രത്യേക വിഭാഗക്കാരിലാണ് ഈ ഒരു ആവശ്യമില്ലാത്ത ഒരു ഗർഭം കാണാൻ സാധ്യതയുള്ളത്. പ്രധാനമായിട്ട് നമ്മൾ ഈ അണ്ഡവാഹിനി കുഴലിന് ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ എന്തെങ്കിലും ബ്ലോക്കുകളോ മുറിഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ട്യൂബൽ പ്രഗ്നൻസി കാണാൻ സാധ്യതയുള്ളത്. രണ്ടാമത്തെ വിഭാഗം, അരക്കെട്ടിനുള്ളിലൊക്കെ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് ആ ഇൻഫെക്ഷൻസ് ട്യൂബിലേക്കൊക്കെ പടർന്ന് ട്യൂബിനെയൊക്കെ ബ്ലോക്കാക്കി വെക്കും. അങ്ങനെ വരുമ്പോൾ ഇത് വരാൻ സാധ്യതയേറെയാണ്. പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ് വന്ധ്യതയൊക്കെ ഉണ്ടാക്കുന്ന ഒരു രോഗമുണ്ട്. ആ രോഗാവസ്ഥയുള്ളവരിൽ ചിലപ്പോൾ ഓവറിയിലൊക്കെ വലിയ വലിയ സിസ്റ്റുകളൊക്കെ ഉണ്ടായിട്ട് ആ സിസ്റ്റ് ഈ ട്യൂബിനെ അങ്ങ് പ്രസ് ചെയ്ത് അതിനെ ബ്ലോക്ക് ചെയ്ത് ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വന്ധ്യതയുടെയൊക്കെ പലതരത്തിലുള്ള ചികിത്സാ രീതികളുണ്ട്. IUI അല്ലെങ്കിൽ IVF എന്നൊക്കെ പറഞ്ഞ ചികിത്സാ രീതികളുണ്ട്. കൃത്രിമ ബീജാധാനം, ICSI എന്നൊക്കെ പറയുന്ന ചികിത്സാ രീതികൾ. ഇത്തരം ചികിത്സാ രീതികൾ ചെയ്യുമ്പോഴും കുറച്ചുകൂടെ സാധ്യത കൂടുതലാണ് ട്യൂബിനകത്ത് ഗർഭം വരാനുള്ള. പ്രത്യേകിച്ച് ട്യൂബിനകത്തും ഗർഭപാത്രം കൂടെ ചേരുന്ന കോർണുവ എന്ന ഭാഗത്തുമൊക്കെ ഇത്തരത്തിലുള്ള പ്രഗ്നൻസികൾ വരാൻ സാധ്യത അത്തരക്കാരിൽ വളരെ ഏറെയാണ്. മറ്റൊരു വിഭാഗമാണ് അടിക്കടി അബോർഷൻസ് ഒക്കെ വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്കും ചിലപ്പോൾ ട്യൂബിന് എന്തെങ്കിലും തകരാറുകളും ബ്ലോക്കുകളും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അവർക്ക് വരാം. വേറൊരു വിഭാഗമാണ് നമ്മൾ കോപ്പർ ടീ പോലെയുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങൾ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിച്ചവർക്ക്. എല്ലാവർക്കും വരികയില്ല, വളരെ റെയർ ആയിട്ട് ചില ആളുകളിൽ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ട്യൂബിന് വല്ല മുഴകളോ മറ്റ് പ്രശ്നങ്ങളോ എന്തെങ്കിലും കാരണമോ ട്യൂബിന് ശസ്ത്രക്രിയകൾക്ക് വിധേയയായവർ, അതുപോലെ പ്രസവം നിർത്താനുള്ള ശസ്ത്രക്രിയ സ്റ്റെറിലൈസേഷൻ ഓപ്പറേഷൻസിന് വിധേയയായവർ, നേരത്തെ ട്യൂബൽ പ്രഗ്നൻസി വന്നിട്ടുള്ള ആളുകൾ, ഇത്തരക്കാരിലുമൊക്കെ ട്യൂബൽ ഗർഭം വീണ്ടും വരാനുള്ള സാധ്യതയേറെയാണ്. അവിടെയാണ് റെക്കറന്റ് എക്ടോപിക് എന്നൊരു വിഭാഗം വരുന്നത്. ഒരു വിഭാഗ സ്ത്രീകളിൽ വളരെ നിർഭാഗ്യകരമായി വീണ്ടും വീണ്ടും എക്ടോപി പ്രഗ്നൻസി വരുന്ന കാണാറുണ്ട്. അത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ ഒരിക്കൽ ട്യൂബൽ പ്രഗ്നൻസി വന്ന ആളുകൾക്ക് വേണ്ട ഒരു 8-10% വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള ട്യൂബൽ ശസ്ത്രക്രിയകൾ, റീകാനലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ ശസ്ത്രക്രിയ ഇപ്പോൾ ഉണ്ട്, ട്യൂബ് മുറിച്ചു കളഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ പ്രസവം നിർത്തിയവർക്ക് വീണ്ടും ട്യൂബ് യോജിപ്പിക്കുന്ന ശസ്ത്രക്രിയ, ഇത്തരം ശസ്ത്രക്രിയയ്ക്ക് അല്ലെങ്കിൽ ഉദരത്തിനുള്ളിൽ തന്നെ മറ്റേതെങ്കിലും ഫൈബ്രോയിഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ആളുകൾ, ഇവർക്കൊക്കെ കുറച്ചുകൂടെ കൂടുതൽ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ട് വീണ്ടും വീണ്ടും ട്യൂബൽ പ്രഗ്നൻസി വരാൻ സാധ്യത ഉള്ള ഒരു വിഭാഗക്കാരാണ്. അവർ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്.
ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിന്റെ രോഗലക്ഷണങ്ങൾ എന്നുള്ളതാണ്. ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ജീവൻ വരെ പോകാവുന്ന ഒരു സാഹചര്യം ആയതുകൊണ്ട് കുറച്ചൊരു കരുതൽ എടുക്കുന്നത് നല്ലതായിരിക്കും. പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് പീരീഡ് ആകുന്നില്ല എന്ന് പറയുമ്പോൾ ഗർഭം പരിശോധിക്കണം എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ ഘടകം. ഡേറ്റ് മാറി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ തന്നെ കൃത്യമായ

0: പീരീഡ്സ് വരുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുമല്ലെങ്കിൽ നമുക്ക് ബ്ലഡിൽ ബീറ്റ എച്ച് സി ജി എന്നൊരു വകഭേദം നോക്കാൻ പറ്റും. ഈ ബീറ്റ എച്ച് സി ജി ആണ് ശരിക്കും പറഞ്ഞാൽ ട്യൂബൽ പ്രഗ്നൻസിയുടെ മോണിറ്ററിംഗിൽ ഏറ്റവും അധികം നമുക്ക് പ്രയോജനകരമായ ഒന്ന്. ബീറ്റ എച്ച് സി ജി ബ്ലഡ് ടെസ്റ്റ് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 48 മണിക്കൂർ കഴിയുമ്പോൾ അത് ഇരട്ടിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരട്ടിക്കുന്നില്ലെങ്കിൽ നമുക്ക് ട്യൂബൽ പ്രഗ്നൻസിയുടെ സാധ്യത വളരെ കൂടുതലാണ് അത്തരക്കാരിൽ. നല്ലൊരു ഗർഭമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിങ്ങനെ ഇരട്ടിച്ചുകൊണ്ടിരിക്കും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിലും അതിങ്ങനെ ഇരട്ടിച്ചിരട്ടിച്ച് വന്നുകൊണ്ടേയിരിക്കും. അതൊരു 1500 കൂടുതൽ ഈ വാല്യൂ എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്കാൻ പരിശോധന ചെയ്ത് നോക്കണം. ഗർഭാശയത്തിനുള്ളിൽ ആ സമയത്ത് ഒരു ഗർഭം കണ്ടിരിക്കണം. അപ്പോൾ 1500 കൂടുതൽ വാല്യൂ ആയിട്ടും ഗർഭാശയത്തിനുള്ളിൽ ഗർഭം കാണുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്യൂബൽ ഗർഭമാണോ എന്നുള്ളൊരു സംശയം ഡോക്ടർക്കും രോഗിക്കും തോന്നേണ്ടതാണ്. പിന്നീട് അതുപോലെ തന്നെ വാല്യൂ ആയി 3000 4000 എന്നൊക്കെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷേ ഗർഭം കാണുന്നില്ല യൂട്രസിനകത്ത്. തീർച്ചയായിട്ടും ട്യൂബൽ ഗർഭമാണ് നമ്മൾ ആദ്യം റൂൾ ഔട്ട് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പലപ്പോഴും ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ ട്യൂബൽ ഗർഭത്തിന്റെ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. രണ്ടാമതായിട്ട് പലപ്പോഴും ആളുകൾക്ക് പറ്റുന്ന ഒരു തെറ്റെന്ന് പറയുന്നത് പീരീഡ് വന്നു എന്ന് വിചാരിക്കും. അതായത് കഴിഞ്ഞ മാസം നമുക്കിപ്പം 5-ാം തീയതി പീരീഡ് ആയെങ്കിൽ ഈ മാസം 5-ാം തീയതി ആയപ്പോൾ ചെറിയൊരു സ്പോട്ട് പോലെ ബ്ലഡ് കണ്ട് ആ പീരീഡ് ആയി എന്നങ്ങ് തെറ്റിദ്ധരിക്കും. അത് പാടില്ല. കാരണം നമ്മളൊരു പ്രോപ്പർ പീരീഡ് എന്ന് പറയുന്നത് ചുവന്ന കളറിലുള്ള ബ്ലഡ് അറ്റ്ലീസ്റ്റ് 1-ോ 2-ഓ ദിവസമെങ്കിലും പോകണം. അതാണ് ശരിക്കുള്ളൊരു പീരീഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ബ്ലീഡിംഗ് വന്നില്ലെങ്കിൽ അത് പീരീഡായിട്ട് ഒരിക്കലും കണക്കാക്കരുത്. പലർക്കും പറ്റുന്ന അബദ്ധം അതാണ്. ഈ ട്യൂബൽ പ്രഗ്നൻസിയിലും ഇടയ്ക്കൊക്കെ ചിലപ്പോൾ ഇതുപോലെ ചെറിയ സ്പോട്ട് ബ്ലഡ് ഒക്കെ വരും. അപ്പോൾ ഇത് കണ്ടിട്ട് പീരീഡാണെന്നങ്ങ് തെറ്റിദ്ധരിച്ച് അവർ പിന്നൊന്ന് നോക്കാണ്ടിരിക്കും. അപ്പോഴാണ് ഇത് വളർന്ന് കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് വന്നുകൊണ്ടിരിക്കുക, അല്ല അമിതമായ ബ്ലീഡിംഗ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക. പിന്നെ 3-ാമത്തെ ഒരു രോഗലക്ഷണം എന്ന് പറയുന്നത് വേദനയാണ്. വേദന തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അടിവയറ്റിൽ ശക്തമായ വേദന വരിക, അല്ലെ വയറ്റിൽ മൊത്തം വേദന ഉണ്ടാകുക. പിന്നെ കുറച്ചുകൂടെ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാൽ തോളിലും ശരീരത്തും ഒക്കെ വേദന വരിക, തലച്ചുറ്റൽ വരിക. എല്ലാ തലച്ചുറ്റിലും, ട്യൂബൽ ഗർഭമല്ല എങ്കിലും തലച്ചുറ്റലൊക്കെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഡേറ്റ് മാറിയിരിക്കുന്ന ഒരാളാണെങ്കിൽ തലച്ചുറ്റലും പെട്ടെന്ന് തളർന്ന് വീഴുക, ക്ഷീണമൊക്കെ വരികയാണെങ്കിൽ ഉടനടി ആശുപത്രിയിൽ എത്തിക്കേണ്ട സാഹചര്യമാണ് അതൊക്കെ. പിന്നെ ഗർഭത്തിൻ്റെതായ മറ്റ് ലക്ഷണങ്ങളും ഉണ്ടാകാം, ഛർദി, ക്ഷീണം, ബുദ്ധിമുട്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്നുള്ളതാണ്. ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ ട്യൂബ് എന്ന് പറയുന്ന വളരെ നേരത്തെ ഒരു അവയവമാണ്. അപ്പോൾ അതുകൊണ്ട് അത് പൊട്ടിയിട്ട് ബ്ലഡായിരിക്കും. ട്യൂബ് ഭയങ്കരമായ രക്തോട്ടമുള്ള ഒരു അവയവമാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ബ്ലഡും ഗർഭത്തിൻ്റെ സാമഗ്രികളും എല്ലാം കൂടെ വയറിനുള്ളിലേക്ക് അങ്ങ് ഒഴുകും. വല്ലാത്ത ഒരു ബ്ലീഡിങ്ങാണ് ട്യൂബ് പൊട്ടിക്കഴിഞ്ഞാൽ വരുന്നത്. അപ്പം അത് ഉടനടി തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ രോഗിയുടെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമതുള്ളത് ഈ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് തന്നെ ദ്രവിച്ചൊക്കെ പോയി, അങ്ങനെ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാക്കുക, അടിവയറ്റ് വേദന, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ട്യൂബൽ ഗർഭം അവിടെ ഇരുന്ന് അലിഞ്ഞു പോയാൽ പോലും ചിലപ്പോൾ ആ ട്യൂബിനെ തന്നെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിൽ ട്യൂബൽ ഗർഭം വീണ്ടും വരുവാനും അല്ലെങ്കിൽ ഭാവിയിൽ ഗർഭം ധരിക്കാതിരിക്കുവാനും, അതായത് വന്ധ്യത ഉണ്ടാകാനുമൊക്കെയുള്ള സാധ്യത അത്തരക്കാരിൽ വളരെ കൂടുതലാണ്. ഇവയൊക്കെയാണ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് ഇതിനൊരു ചികിത്സാ മാർഗം? എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങൾ കാണാനും സാധിക്കും. ഇപ്പോൾ ട്യൂബൽ ഗർഭമാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗർഭം വളരാനുള്ള ഒരു മരുന്നുകളോ കാര്യങ്ങളോ ആ രോഗിക്ക് കൊടുക്കാൻ പാടില്ല. അവരെ രോഗിക്കും പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകണം. എന്തെങ്കിലും ബ്ലീഡിങ് കൂടുതലായിട്ട് വരുന്നു, തലച്ചുറ്റലോ ക്ഷീണമോ തളർച്ചയോ ഹൃദയമെടുപ്പ് കൂടുതലോ ശ്വാസംമുട്ടലോ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം കണ്ടാൽ ഉടനടി ആശുപത്രിയിൽ എത്തിയിരിക്കണം. അതിൻ്റെതായ ഒരു പ്രാധാന്യം ഈ ഒരു ട്യൂബൽ ഗർഭം അല്ലെങ്കിൽ എക്ടോപിക് പ്രഗ്നൻസിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ എക്ടോപിക് പ്രഗ്നൻസി തീർച്ചയായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയുന്ന ഒന്നാണ്.
1: എന്താണ് എക്ടോപിക് പ്രഗ്നൻസി? അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ആർ അനുപമ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ഇപ്പോൾ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ.

0: കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
1: C-295 വിമാനം മേഡ് ഇൻ ഇന്ത്യ ഓർ C-295 വിമാനം അപ്നി പെഹലി ഉഡാൻ പൂരി കി ഹൈ ഓർ ഐസേ 40 വിമാൻ ഭാരത് മേ ഹി ബനായേ ജാ രഹേ ഹൈ ഇസ്സേ എംഎസ്എംഇ ഓർ എയ്റോസ്പേസ് സെക്ടർ കോ നയി ശക്തി മിൽ രഹി ഹൈ റോജ്ഗാർ കേ അവസര ബഡ് രഹേ ഹൈ ഓർ ആത്മനിർഭർ ഭാരത് കാ സങ്കൽപ് ഭീ മജ്ബൂത് ഹോ രഹാ ഹൈ.
0: ആധുനികസാങ്കേതികവിദ്യയും രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റാ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതികവിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിലുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹി ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം ഉസ് പർ 2 ലക്ഷം രൂപയെ തക് കാ ദുർഘടനാ ബീമാ മിൽത്ത ഹൈ. ഇസ് യോജന സെ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മിലാ ഹൈ 3,700 കരോഡ് രൂപയെ സെ അധിക കി സഹായത മിൽ ചുക്കി ഹൈ.
0: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പശ്ചിമ ഏഷ്യ മേ ബനി യുദ്ധ കി സ്ഥിതിയോ കോ ദേഖ്തെ ഹുയേ മൈനെ ദേശവാസിയോ സേ കുച്ച് ആഗ്രഹ കിയേ ഥേ. മൈ ദേശ് കേ ഹർ നാഗരിക് കാ ആഭാരി ഹൂ കി മേരി അപീൽ കാ ഉന്നോനെ ന സിർഫ് സമർത്ഥൻ കിയാ ബൽകി ഹർ തരഫ് സേ ഉസ്മേ അപ്ന സഹയോഗ് കർ രഹേ ഹൈ. മുജേ ഇസ് ബാത് കി ഖുശി ഹൈ ഇസ് ഗ്ലോബൽ ക്രൈസിസ് കാ ഹം ഭാരതീയ മിൽകർ മുക്കാബ്ല കർ രഹേ ഹൈ. മുജേ വിശ്വാസ് ഹൈ ജൻ ഭാഗി

0: साझेदारी की यही शक्ति हमें मजबूती देगी, हमें सफल बनाएगी.
1: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
0: സാത്യോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ ആജ് ദേശ് മേ ഐസേ യുവാവോ കി സംഖ്യ ബഹുത് തേജി സേ ബഡ് റഹി ഹൈ ജോ ഖേൽ ബി റഹേ ഹൈ ഓർ ഖിൽ ബി റഹേ ഹൈ പഹലേ കി തുൽനാ മേ അബ് കഹീ അധിക് യുവാ ഖേലോ കോ കരിയർ കേ രൂപ് മേ അപ്നാ റഹേ ഹൈ.
1: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തുപകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിൽസ്റ്റാഡിന്റെ ഭാഗമായി 41 രക്ഷാസംഘം, ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൽസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
3: സമയം 1 കഴിഞ്ഞ് 19 സെക്കൻഡ്.
4: ആകാശവാണി തൃശൂർ. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. ഇന്ന് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത് സാംസ്കാരിക പ്രവർത്തകനായ KV ശശീന്ദ്രൻ.
5: ഞാൻ KV ശശീന്ദ്രൻ, ചങ്ങരംകുളം സ്വദേശി. ട്രഷറി വകുപ്പിലായിരുന്നു ജോലി. ജില്ലാ ട്രഷറി ഓഫീസറായി വിരമിച്ചു. സ്കൂൾ കാലഘട്ടം മുതൽ കവിതകൾ എഴുതുന്നു. കോഴിക്കോട്, തൃശൂർ ആകാശവാണിയിൽ കവിതകൾ അവതരിപ്പിച്ചിട്ടുണ്ട്.

ഒരു കവിതാസമാഹാരം പുറത്തിറക്കി. ഇപ്പോൾ ബുദ്ധൻ, ലാവോത്സു, ജിദ്ദു കൃഷ്ണമൂർത്തി തുടങ്ങിയവരുടെ ദർശനങ്ങളെ ആസ്പദമാക്കി എഴുതുന്നു. ആകാശവാണിയും ഞാനും തമ്മിലുള്ള ബന്ധം തുടങ്ങുന്നത് എൻ്റെ ഡിഗ്രി പഠനവേളയിലാണ്. അന്നാണ് ആദ്യമായി റേഡിയോ കിട്ടുന്നത്. പരീക്ഷാകാലം, പഠനത്തിൻ്റെ വിരസത അകറ്റാൻ പലപ്പോഴും റേഡിയോ തുറക്കും. അന്നു തൊട്ട് എൻ്റെ സുഹൃത്തും വഴികാട്ടിയുമായി ആകാശവാണി. പ്രിയപ്പെട്ട പാട്ടുകളിൽ കുറച്ചെണ്ണം തിരഞ്ഞെടുക്കുക വളരെ ശ്രമകരമാണ്. എന്നിരുന്നാലും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ട ചില പാട്ടുകൾ നിങ്ങളോടൊപ്പം കേൾക്കാൻ ഞാൻ വല്ലാതെ ആഗ്രഹിക്കുന്നു. 1958 പുറത്തിറങ്ങിയ രണ്ടിടങ്ങഴി എന്ന സിനിമയിൽ കമുകറയും സുലോചനയും ചേർന്ന് പാടിയ തുമ്പപ്പൂപ്പയ്യണ പൂനിലാവേ എന്ന ഗാനം അത്രമേൽ എൻ്റെ ഹൃദയം തൊട്ടതാണ്. നിങ്ങളും ഇഷ്ടപ്പെടും തീർച്ച. ഈ ചിത്രത്തിൻ്റെ ഗാനരചന തിരുനയനാർ കുറിച്ചിയും സംഗീതം ബ്രദർ ലക്ഷ്മണനുമാണ്. തുമ്പപ്പൂപ്പയ്യണ ഈ പാട്ട് അത്രമേൽ ഹൃദയം തൊടും.

1960-ൽ പുറത്തിറങ്ങിയ ഉമ്മയിലെ എല്ലാ ഗാനങ്ങളും അതിമനോഹരങ്ങളാണ്. ഭാസ്കരൻ മാഷ് രചിച്ച് ബാബുരാജിൻ്റെ സംഗീതത്തിൽ ജിക്കി പാടിയ കദളിവാഴ കയ്യിലിരുന്നു എന്ന് തുടങ്ങുന്ന ഗാനം ഇന്നും എന്നെ കുട്ടിക്കാലത്തേക്ക് കൊണ്ടുപോകും. വാഴക്കയ്യിലിരുന്ന് കാക്ക കരയുമ്പോൾ കുട്ടിക്കാലത്ത് ഞാനീ പാട്ടുപാടും. വിരുന്നിനെങ്കിൽ നീട്ടിപ്പാട്, ലഹളയ്ക്കെങ്കിൽ ദൂരെപ്പോ എന്നും പാടും. കാക്ക വാഴക്കയ്യിലിരുന്ന് കരഞ്ഞാൽ ഒന്നുകിൽ വിരുന്നുകാർ വരും, അല്ലെങ്കിൽ ലഹളയുണ്ടാകും എന്ന് പഴമൊഴി. ഈ ഗാനം തീർച്ചയായും നിങ്ങളെ സന്തോഷിപ്പിക്കും.

0: എന്നെ ഏറെ ആകർഷിച്ച പരിപാടിയാണ് തൃശൂർ ആകാശവാണിയിലെ സുഭാഷിതങ്ങൾ. ഓരോ ദിവസവും വല്ലാത്ത ഉണർവ് തരുന്ന സന്ദേശങ്ങൾ, വി ടി വാസുദേവൻ മാഷിനെ പോലുള്ളവരുടെ കവിത തുളുമ്പുന്ന പ്രൗഢ സുഭാഷിതങ്ങൾ ഞാൻ അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവിതത്തെ അത്രയ്ക്ക് അർത്ഥപൂർണമാക്കാൻ സുഭാഷിതങ്ങൾക്ക് കഴിയും. കുട്ടിക്കുപ്പായത്തിലെ എല്ലാ ഗാനങ്ങളും നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടു. എത്ര കേട്ടാലും മടുക്കാത്ത ഗാനങ്ങൾ പി ഭാസ്കരൻ മാഷ് രചിച്ച് ബാബുരാജ് ഈണം നൽകി പി ലീല പാടിയ ഇന്നെൻ്റെ കരളിലെ പൊന്നണിപ്പാടത്ത് തുടങ്ങുന്ന ഗാനം ഇന്നും പതിനായിരങ്ങൾ പാടുന്നു. എൻ്റെ ഡിഗ്രി പഠനവേളയിൽ ഞാനും എൻ്റെ ആത്മസുഹൃത്ത് യൂസഫും ഒന്നിച്ചിരുന്ന് പരീക്ഷാകാലത്ത് പഠിക്കും. നല്ല പാട്ടുകാരനായിരുന്നു യൂസഫ്. പഠനത്തിൻ്റെ ഇടവേളകളിൽ ഈ പാട്ട് മനോഹരമായി പാടും. കുറച്ച് ദിവസം മുമ്പ് യൂസഫ് ഈ ലോകം വിട്ടുപോയി. ദീപ്തമായ ആ ഓർമ്മയ്ക്ക് മുന്നിൽ ഈ പാട്ട് സമർപ്പിക്കുന്നു.
1: കരളിലെ പൊന്നണി പാടത്തൊരു

തൃശ്ശൂർ ആകാശവാണിയിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന പരിപാടിയാണ് ഗാന്ധി മാർഗം. അത്രയ്ക്ക് ഗാന്ധിയെ തൊടുന്ന പരിപാടി. നമ്മെ തന്നെ നിരന്തരം പുതുക്കിക്കൊണ്ടുവരാൻ, ഗാന്ധിയിലേക്ക് നടന്നു നീങ്ങാൻ ഈ പരിപാടി സഹായിക്കുന്നു. വീണ്ടും പാട്ടിലേക്ക്. എന്തൊരു വശ്യതയാണ് ആശാൻ്റെ കരുണയ്ക്ക്. കരുണ വായിക്കുമ്പോൾ ഇന്നും മനസ്സ് വിങ്ങും. ആശാൻ്റെ ഏറ്റവും മനോഹരമായ ഈ കാവ്യം ചലച്ചിത്രമാക്കിയപ്പോൾ ONV യുടെ വിരൽത്തുമ്പിൽ പിറന്ന അതിമനോഹര ഗാനം കരുണയിലെ നായികയെ അനശ്വരയാക്കി. സമയമായില്ലെന്നുള്ള ഉപഗുപ്തൻ്റെ അറിയിപ്പുമായി വന്ന തോഴിയെ നിരാശയോടെ നേരിടുന്ന ഈ പാട്ട് അത്രയ്ക്ക് ഹൃദയം തൊടും. എൻ്റെ നിങ്ങളുടെ എന്തിനീ ചിലങ്കകൾ, എന്തിനീ കൈവളകൾ. പാട്ട് നിങ്ങളുടെ മനസ്സ് ആർദ്രമാക്കും തീർച്ച. പാടിയത് P. സുശീല. സംഗീതം ദേവരാജൻ മാഷ്.

ദക്ഷിണാമൂർത്തിയുടെ സംഗീത സംവിധാനത്തിൽ അഭയദേവ് രചിച്ച് പാട്ടുപാടി ഉറക്കാം ഞാൻ എന്ന അനശ്വര താരാട്ടുഗാനം എനിക്കേറെ ഇഷ്ടമാണ്. എൻ്റെ കുട്ടികളെ പാട്ടുപാടി ഉറക്കാൻ ഒ എൻ വിയുടെ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലെ എന്ന പാട്ടിനൊപ്പം ഈ പാട്ടും എൻ്റെ പ്രിയതമ പാടും. ഈ പാട്ട് എന്നെ അക്കാലത്തേക്ക് കൊണ്ടുപോകും. ഈ പാട്ട് എൻ്റെ പ്രിയതമ കെ പ്രീതയ്ക്ക്.

തൃശൂർ ആകാശവാണിയിൽ അവതരിപ്പിക്കുന്ന അക്ഷരകേരളം, സർഗകേരളം തുടങ്ങിയ പരിപാടികളുടെ സ്ഥിരം ശ്രോതാവാണ് ഞാൻ. എത്രയോ വിലപ്പെട്ട രചനകളാണ് ഈ പരിപാടികളിലൂടെ നമുക്ക് ലഭിക്കുന്നത്. സാഹിത്യത്തിനും കല

ക്കും ആകാശവാണി നൽകുന്ന സംഭാവനകൾ അത്രയ്ക്ക് വിലപ്പെട്ടതാണ്. മലയാളത്തിലെ ജനപ്രിയ ഗായകനായിരുന്ന ജയചന്ദ്രൻ്റെ മാസ്മരിക ശബ്ദം സിനിമയിൽ ആദ്യമായി കേൾക്കുന്നത് കളിത്തോഴൻ എന്ന സിനിമയിലാണ്. ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ഈ പാട്ടിൻ്റെ രചന പി ഭാസ്കരൻ മാഷാണ്. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു എന്ന് തുടങ്ങുന്ന ഗാനം മഞ്ഞിൻ്റെ കുളിർമ സമ്മാനിക്കും. എത്ര കേട്ടാലും മതിവരാത്ത അനശ്വര ഗാനം, നമുക്കൊന്നിച്ച് കേൾക്കാം.

0: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും ഒരിടവേളയ്ക്ക് ശേഷം തുടരും.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
5: സിആർഎപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി,
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
7: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
10: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
9: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
10: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
11: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00.
12: അമിത വണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
13: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കീസ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
14: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
13: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം.

0: അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ
1: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി
0: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കുട്ടനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് ആൻഡ് കണ്ണൂർ
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം
4: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്
5: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ
6: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും തുടരുന്നു
7: വയലാറിന് ദേശീയ പുരസ്കാരം ലഭിച്ച ഈ പാട്ട് ഇന്നിൻ്റെയും പാട്ടാണ് ദേവരാജൻ മാഷിൻ്റെ സംഗീത സംവിധാനത്തിൽ പിറന്ന മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന പാട്ടാകട്ടെ അടുത്തത് എക്കാലത്തും പ്രസക്തമായ വരികൾ

വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു മനോഹര ഗാനമുണ്ട് നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരു മാത്രം വെറുതെ നനച്ചുപോയി എന്ന പാട്ട് നിങ്ങൾ എത്രയോ തവണ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ കൂടി നമുക്കൊന്നിച്ച് കേൾക്കാം.

ഗമേ കാലമേ എന്ന പാട്ട്. എൻ്റെ സുഹൃത്ത് കെ കെ ഡെന്നി ഈ പാട്ടിൻ്റെ വലിയ ആരാധകനാണ്. എപ്പോഴും ഈ പാട്ട് പാടും ഈ പാട്ട് സുഹൃത്ത് കെ കെ ഡെന്നിക്ക്.

മഴക്കാർ എന്ന ചിത്രത്തിൽ വയലാർ ദേവരാജൻ മാസ്റ്റർ കൂട്ടുകെട്ടിൽ പിറന്ന യേശുദാസിന്റെ ശബ്ദത്തിൽ അതിസുന്ദരമായൊരു പാട്ടുണ്ട്. എത്ര കേട്ടാലും മതിവരാത്ത പാട്ട്. പ്രളയ പയോധികയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂ

1978 ഇറങ്ങിയ സുജാത എന്ന ചിത്രത്തിൽ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച് രവീന്ദ്ര ജെയിൻ സംഗീതം നൽകിയ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗാനമാണ് കാളിദാസൻ്റെ കാവ്യഭാവനയെ കാൽച്ചിലമ്പണിയിച്ച സൗന്ദര്യമേ എന്ന പാട്ട്. യേശുദാസിൻ്റെ മനോഹര ശബ്ദം രവീന്ദ്ര ജെയിന് കാഴ്ചയില്ല. യേശുദാസിൻ്റെ കടുത്ത ആരാധകനായ രവീന്ദ്ര ജെയിൻ്റെ ജീവിതത്തിലെ ആഗ്രഹം തനിക്ക് കാഴ്ച ലഭിച്ച് യേശുദാസിനെ കാണണമെന്നായിരുന്നു.

എന്തൊരു മനോഹര കവിതയാണ് ജയകുമാർ സാറിൻ്റെ സൂര്യാംശി ഓരോ വയൽപ്പൂവിലും എന്നു തുടങ്ങുന്ന പാട്ട്. സംഗീതം ജോൺസൺ മാഷ്, ചിത്രം പക്ഷേ. എന്തൊരു പാട്ട്! നമ്മൾ ഈ പാട്ടിൽ അലിഞ്ഞു ചേരും, ഒരു വയൽപ്പൂവാകാൻ ആഗ്രഹിക്കും.

ആകാശവാണി മലയാള സിനിമാ ശാഖയ്ക്ക് നൽകുന്ന സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. ഇന്നും നല്ല ഗാനങ്ങൾക്ക് വേണ്ടി റേഡിയോ തുറന്നിരിക്കുന്ന പതിനായിരങ്ങളുണ്ട്. ഗാനാസ്വാദകർക്ക് ഇന്നും ആകാശവാണിയേക്കാൾ മികച്ച മറ്റൊരു മാധ്യമവുമില്ല. മഴ എന്ന സിനിമയിൽ രവീന്ദ്രൻ്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ കവിത തുളുമ്പുന്ന അതിസുന്ദരമായൊരു ഗാനമുണ്ട്. ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവിനും എത്ര കിനാക്കളുണ്ടായിരിക്കും. ഈ പാട്ടാകട്ടെ അവസാനത്തേത്.

0: അത്രമേൽ പൂക്കളുടെ മണമുള്ള എത്രയെത്ര പാട്ടുകൾ, എത്ര കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത്രയേറെ പാട്ടുകളുണ്ട്. പ്രക്ഷേപണത്തിൻ്റെ 90-ാം വാർഷികം ആഘോഷിക്കുന്ന ആകാശവാണിക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നതോടൊപ്പം ആകാശവാണി ചെയ്യുന്ന എല്ലാ മഹത്തായ സംഭാവനകളെയും അഭിമാനത്തോടെ ആദരവോടെ സ്മരിക്കുകയും ചെയ്യുന്നു. ഇത്രയും സമയം നിങ്ങളുടെ എൻ്റെ ആകാശവാണിയോടൊപ്പം ചിലവഴിച്ച എല്ലാ സുമനസ്സുകൾക്കും നന്ദി പറയുന്നു.
1: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ചത് സാംസ്കാരിക പ്രവർത്തകനായ KV ശശീന്ദ്രൻ.
2: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം ഷിബു M ജോസ് മച്ചാട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി തൃശൂർ നിലയത്തിലേക്ക് എഴുതുക. അയക്കേണ്ട വിലാസം: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO, പിൻകോഡ് 6806.

അറിയിപ്പ്. ഷിഗെല്ല. ഷിഗെല്ല ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന ഒരു കുടൽ സംബന്ധ രോഗമാണ് ഷിഗെല്ല. മലിനമായ ഭക്ഷണം, വെള്ളം, കൈകൾ എന്നിവയിലൂടെ ഷിഗെല്ല പകരാം. പ്രധാന രോഗലക്ഷണങ്ങൾ: പനി, വയറുവേദന, ഛർദി, ക്ഷീണം, കടുത്ത വയറിളക്കം, രക്തം കലർന്ന മലം അല്ലെങ്കിൽ നിർജ്ജലീകരണ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഭക്ഷണത്തിനു മുൻപും ശൗചാലയം ഉപയോഗിച്ച ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം നന്നായി പാകം ചെയ്ത് കഴിക്കുക. പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകുക. രോഗലക്ഷണങ്ങളുള്ളവർ ഭക്ഷണം തയ്യാറാക്കുന്നത് ഒഴിവാക്കുക. ശുചിത്വം പാലിക്കാം, ഷിഗെല്ല രോഗത്തെ

മറ്റൊരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആ മനുഷ്യൻ നീ തന്നെ എന്ന നാടകത്തിൽ ഇന്ദു കൃഷ്ണൻ, ശ്രുതി നന്ദകുമാർ എന്നിവർ പാടിയ ഗാനങ്ങളാണ് കേട്ടത്. നാടകഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ.
1: കഥകളിപ്പദങ്ങൾ കലാമണ്ഡലം വെൺമണി ഹരിദാസും സംഘവും അവതരിപ്പിച്ചത്. കൂടെ പാടിയത് നെടുമ്പുള്ളി രാമമോഹൻ, സദനം രാമകൃഷ്ണൻ ചെണ്ട, കലാമണ്ഡലം രാജ്നാരായണൻ മദ്ദളം. കോട്ടയത്ത് തമ്പുരാൻ രചിച്ച കല്യാണ സൗഗന്ധികം ആട്ടക്കഥയിൽ നിന്നുള്ള

കോപിഷ്ഠനായ ഭീമസേനനെ ധർമ്മപുത്രർ ആശ്വസിപ്പിക്കുന്നു. അടുത്ത രംഗം ബദരീവനം. തന്റെ പുത്രന്മാരായ ഹനുമാനും ഭീമസേനനും കണ്ടുമുട്ടുന്നതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് വായു ഭഗവാൻ ഈ രംഗത്തിൽ. ഭീമസേനനും പാഞ്ചാലിയും ഒരു ശിലാതലത്തിൽ ഇരിക്കവേ അതിവിശിഷ്ടമായ ഒരു

0: പുഷ്പം കാറ്റിൽ പറന്ന് പാഞ്ചാലിയുടെ മുന്നിൽ വന്നു വീഴുന്നു. തനിക്ക് ഇതുപോലെയുള്ള കൂടുതൽ പുഷ്പങ്ങൾ വേണമെന്ന് പാഞ്ചാലി പറയുമ്പോൾ ഭീമസേനൻ പുഷ്പം തേടി യാത്രയാവുകയാണ്.
1: പാഞ്ചാല രാജതനയെ എന്ന് തുടങ്ങുന്ന പദം രാഗം ശങ്കരാഭരണം.

0: മുത്തുമണി ഹരിദാസും സംഘവും അവതരിപ്പിച്ച കഥകളി പദങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
5: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
4: 2-ാമത്തെയും 4-ാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
5: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
4: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
4: ഗാന്ധിമാർഗം.
1: അറിവിന്റെ അക്ഷയഖനി,
4: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
4: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
4: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
4: വിദ്യാഭ്യാസ രംഗം.
1: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
4: കേൾക്കാം ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി 2-ാമത്തെയും 5-ാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം എസ് പി ബാലസുബ്രഹ്മണ്യം, വാണി ജയറാം എന്നിവർ പാടിയത്. സംഗീതം ശങ്കർ ഗണേഷ്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ് ഡാർലിംഗ്.

ആരാരോ ആരിരാരോ ഈ ചിത്രത്തിലെ ഗാനം ഇനി കേൾക്കാം. ഗാനരചന വാലി, സംഗീതം കെ ഭാഗ്യരാജ്, എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് ജാനകി എന്നിവർ ആലപിച്ചത്.

0: മുന്താണി മുടിച്ച് ഈ ചിത്രത്തിൽ എസ് പി ശൈലജയും എസ് ജാനകിയും പാടിയത്. സംഗീതം നൽകിയത് ഇളയരാജ.
1: மன்மதண்டா
2: ஆஹா அபாரம் பரிமளா மேல சொல்லு

நீ சொல்லு.

മുത്തുലിംഗത്തിന്റെ വരികൾക്ക് ഇളയരാജ ഈണം പകർന്ന് എസ് പി ബാലസുബ്രഹ്മണ്യം, ജാനകി എന്നിവർ പാടിയത്. ചിത്രം ദാമിണി കനവുകൾ.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

ആകാശവാണി തൃശൂർ. ഇപ്പോൾ ശ്രീ ചന്ദ്രമന എസ് സജീവിൻ്റെ സംഗീത കച്ചേരി കേൾക്കാം. സർവശ്രീ വയലാ രാജേന്ദ്രൻ വയലിൻ, തൃപ്പൂണിത്തുറ രാജ്നാരായണൻ മൃദംഗം, വെള്ളിനേഴി സതീഷ് ഖടം, സച്ചിദാനന്ദ പൈ എറണാകുളം മുഖർശംഖ്. ആദ്യം ആരഭിരാഗത്തിൽ പ്രണവാകാരം എന്നാരംഭിക്കുന്ന ഊത്തുക്കാട് വെങ്കിടകവിയുടെ കൃതി ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചന്ദ്രമന എസ് സജീവിൻ്റെ സംഗീത കച്ചേരി. സർവശ്രീ വയലാർ രാജേന്ദ്രൻ വയലിൻ, തൃപ്പുണിത്തുറ രാജനാരായണൻ മൃദംഗം, വെള്ളിനേഴി സതീഷ് ഖടം, സച്ചിദാനന്ദ പൈ എറണാകുളം, മുഖർശംഖ്, നന്നുപാലിംബ, മോഹനരാഗം, ആദിതാളം, ത്യാഗരാജകൃതി.

ഇതുവരെ നിങ്ങൾ കേട്ടത് ചന്ദ്രമന എസ് സജീവിൻ്റെ സംഗീത കച്ചേരി. സർവശ്രീ വയല രാജേന്ദ്രൻ വയലിൻ, തൃപ്പൂണിത്തുറ രാജ്നാരായണൻ മൃദംഗം, വെള്ളിനേഴി സതീഷ് ഖടം, സച്ചിദാനന്ദ പൈ എറണാകുളം, മുഖർ ശംഖ്.

സമയം 4 മണി കഴിഞ്ഞു 30 മിനിറ്റ്. ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. അദ്വൈതം എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ, എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം. ഗംഗോത്രി എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, എസ് പി വെങ്കടേഷ് ഈണം നൽകിയത്.

ഇത്രത്തോളം. ഫിഫ ലോകകപ്പ് അവലോകനം. ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. 48 ടീമുകളുമായി തുടങ്ങിയ യാത്രയിൽ ഇനി അവശേഷിക്കുന്നത് 32 രാജ്യങ്ങൾ മാത്രം. ഗ്രൂപ്പ് ഘട്ടം ആരാധകർക്ക് സമ്മാനിച്ചത് അപ്രതീക്ഷിത വിജയങ്ങളും വമ്പൻ അട്ടിമറികളും പുതിയ നായകന്മാരെയും പുതിയ കഥകളെയുമാണ്. വെറും 6.5 ലക്ഷം ജനസംഖ്യയുള്ള കേപ്പ് വെർദെ നോക്കൌട്ടിലെത്തിയപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 52 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മുന്നേറി. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഫ്രാൻസും ഇംഗ്ലണ്ടും പോർച്ചുഗലും തങ്ങളുടെ കരുത്ത് വീണ്ടും തെളിയിച്ചപ്പോൾ ഉറുഗ്വേ ഉൾപ്പെടെയുള്ള പ്രമുഖ ടീമുകൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ മടങ്ങി. ഇന്നലത്തെ അവസാന 6 മത്സരങ്ങളോടെ നോക്കൌട്ട് റൌണ്ടിന്റെ ചിത്രം പൂർണ്ണമായി തെളിഞ്ഞു. ഇന്നലെ എൽ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഇംഗ്ലണ്ടിന് ലക്ഷ്യം വ്യക്തമായിരുന്നു. ഗ്രൂപ്പിൽ ഒന്നാമതെത്തി താരതമ്യേന അനായാസമായ നോക്കൌട്ട് വഴി നേടിയെടുക്കുക. മറുവശത്ത് പനാമയ്ക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ ഇംഗ്ലണ്ടിന് പ്രതീക്ഷിച്ചതിലും കടുത്ത പോരാട്ടമാണ് നേരിടേണ്ടി വന്നത്. കോച്ച് തോമസ് ടുഹേൽ 5 മാറ്റങ്ങളുമായാണ് ടീമിനെ ഇറക്കിയത്. എന്നാൽ ഇംഗ്ലണ്ടിന്റെ ആക്രമണങ്ങളിൽ ഫൈനൽ ടച്ചിന്റെ മികവ് കുറവായിരുന്നു. മാർക്കസ് റാഷ്ഫോർഡിനും ബുക്കയോ സാക്കയ്ക്കും അവസരങ്ങൾ ലഭിച്ചെങ്കിലും പനാമ ഗോൾ കീപ്പർ ഒർലാൻഡോ മോസ്ക്വേറ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. മറുവശത്ത് ആദ്യ മിനിറ്റിൽ തന്നെ തോമസ് റോഡ്രിഗസിലൂടെ പനാമ ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കാനും ശ്രമിച്ചു. മഴയിൽ കുതിർന്ന ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് പന്തടക്കത്തിൽ ആധിപത്യം പുലർത്തിയെങ്കിലും ആദ്യ 60 മിനിറ്റോളം പനാമയുടെ സംഘടിത പ്രതിരോധം ഭേദിക്കാനായില്ല. ഒടുവിൽ മത്സരത്തിന്റെ ഗതി മാറിയത് 62-ാം മിനിറ്റിലാണ്. ബുക്കായോ സാക്ക എടുത്ത കോർണറിൽ നിന്ന് പ്രതിരോധ കൂട്ടത്തിനടിയിലൂടെ ജൂഡ് ബെല്ലിംഗ്ഹാം സമർത്ഥമായി പന്ത് വലയിലെത്തിച്ചു. 1 മണിക്കൂറിലേറെ നീണ്ട ഇംഗ്ലണ്ടിന്റെ നിരാശയ്ക്ക് വിരാമമിട്ട ഗോളായിരുന്നു അത്. ആ ലീഡിന്റെ ആവേശം കെട്ടടങ്ങും മുൻപേ ഇംഗ്ലണ്ട് 2-ാമതും പ്രഹരിച്ചു. 5 മിനിറ്റിനു ശേഷം ഇടത് വിങ്ങിലൂടെ മുന്നേറിയ ബെല്ലിംഗ്ഹാം നൽകിയ കൃത്യമായ ക്രോസിൽ ഹാരി കെയ്ൻ ശക്തമായ ഹെഡറിലൂടെ പന്ത് വലയിലെത്തിച്ചു. ലോകകപ്പിലെ അദ്ദേഹത്തിന്റെ 11-ാമത്തെ ഗോളായിരുന്നു അത്. അതോടെ ഗാരി ലിനേക്കറുടെ 10 ഗോൾ എന്ന 36 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി കെയ്ൻ മാറി. ശേഷം പനാമ തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും ഇംഗ്ലണ്ട് പ്രതിരോധം വലിയ പിഴവുകളൊന്നും വരുത്തിയില്ല. ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡും ആവശ്യമായ സമയത്ത് നിർണായക സേവുകൾ നടത്തി. 2-0 വിജയത്തോടെ 7 പോയിന്റുമായി ഇംഗ്ലണ്ട് ഗ്രൂപ്പ് എൽ ജേതാക്കളായി. അതോടൊപ്പം നോക്കൌട്ട് റൌണ്ടിൽ താരതമ്യേന അനുകൂലമായ ഡ്രോയും അവർ സ്വന്തമാക്കി. അവസാന 16-ൽ ഇംഗ്ലണ്ടിന്റെ എതിരാളി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിലെ ഏറ്റവും വലിയ നേട്ടം വിജയത്തെക്കാൾ മറ്റൊന്നാണ്. നിർണായക ഘട്ടത്തിൽ ജൂഡ് ബെല്ലിംഗ്ഹാം ഫോമിലേക്ക് തിരിച്ചെത്തിയതും ഹാരി കെയ്ൻ ചരിത്രം കുറിച്ചതും. നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് മുൻപ് ഇംഗ്ലീഷ് ആരാധകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ദിവസമായി ഇത്. ഘാനക്കെതിരായ അവസാന മത്സരത്തിൽ കൂടുതൽ സമ്മർദ്ദം ക്രൊയേഷ്യയ്ക്കായിരുന്നു. 2018 ലോകകപ്പ് ഫൈനലിസ്റ്റുകളും 2022 മൂന്നാം സ്ഥാനക്കാരുമായ അവർക്ക് നോക്കൌട്ടിലേക്ക് മുന്നേറാൻ സമനില മതിയായിരുന്നു.

െങ്കിലും ജയത്തോടെ തന്നെ ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ടതുണ്ടായിരുന്നു. മറുവശത്ത് ഖാനയും നോക്കൌട്ട് ലക്ഷ്യമിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മഴയിൽ നനഞ്ഞ ഫിലാഡൽഫിയയിൽ തുടക്കം മുതൽ തന്നെ മത്സരം ചൂടുപിടിച്ചതായി. ആദ്യ പകുതിയിൽ മത്സരത്തിൽ ക്രൊയേഷ്യ ആധിപത്യം സ്ഥാപിച്ചു. അതിന്റെ ഫലമായി 31-ാം മിനിറ്റിൽ മധ്യനിര താരം പീറ്റർ സുജിച്ച് ബോക്സിന് പുറത്ത് നിന്ന് തൊടുത്ത മനോഹരമായ ലോങ് റേഞ്ചർ വലകുലുക്കി. ടൂർണമെന്റിലെ അദ്ദേഹത്തിന്റെ ആദ്യ ഗോളും ക്രൊയേഷ്യയ്ക്ക് ആശ്വാസവും. ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ചിന്റെ നേതൃത്വത്തിൽ മധ്യനിര കളിയുടെ വേഗം നിയന്ത്രിച്ചപ്പോൾ ഖാനയ്ക്ക് ആദ്യ പകുതിയിൽ കാര്യമായ അവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല. എന്നാൽ രണ്ടാം പകുതിയിൽ ഖാന മറ്റൊരു ടീമായി മാറി. പരിശീലകൻ നടത്തിയ മാറ്റങ്ങൾ അവരുടെ ആക്രമണത്തിന് പുതുജീവൻ നൽകി. തുടർച്ചയായ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 73-ാം മിനിറ്റിൽ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന ഡെറിക് ലക്കാസൻ പന്ത് വലയിലെത്തിച്ചു. ഏറെ നേരം നീണ്ട VAR പരിശോധനയ്ക്ക് ശേഷമാണ് ഗോൾ അനുവദിച്ചത്. സ്കോർ 1-1. അതോടെ ഗ്രൂപ്പിലെ കണക്കുകളെല്ലാം മാറിമറിഞ്ഞു. പക്ഷേ പരിചയസമ്പന്നരായ ടീമുകൾ വലിയ ടൂർണമെന്റുകളിൽ എങ്ങനെ തിരിച്ചുവരുമെന്ന് ക്രൊയേഷ്യ വീണ്ടും തെളിയിച്ചു. 83-ാം മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ച് എടുത്ത കോർണറിൽ നിന്ന് നിക്കോള വ്ലാഷിച്ച് ഉയർന്ന് നേടിയ ഹെഡർ മത്സരത്തിന്റെ വിധിയെഴുതി. ലോകകപ്പ് ചരിത്രത്തിൽ അസിസ്റ്റ് രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന നേട്ടവും 40-കാരൻ മോഡ്രിച്ചിന്റെ പേരിലായി. 2-1 ജയത്തോടെ ക്രൊയേഷ്യ എൽ ഗ്രൂപ്പ് രണ്ടാം സ്ഥാനക്കാരായി നോക്കൌട്ടിലേക്ക് മുന്നേറി. അടുത്ത എതിരാളി പോർച്ചുഗലാണ്. തോറ്റെങ്കിലും ഖാനയുടെ യാത്ര അവസാനിച്ചില്ല. മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഒരാളായി അവരും നോക്കൌട്ട് റൌണ്ടിലേക്ക് കടന്നു. അതിനാൽ മത്സരം അവസാനിച്ചപ്പോൾ ആഘോഷം രണ്ട് ടീമിനും തുല്യമായുണ്ടായി. ഗ്രൂപ്പ് കെയിലെ കൊളംബിയ പോർച്ചുഗൽ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഇരു ടീമുകളും ഇതിനകം തന്നെ റൌണ്ട് ഓഫ് 32-ൽ സ്ഥാനമുറപ്പിച്ചിരുന്നു. എന്നാൽ ഈ മത്സരം വെറും അഭിമാന പോരാട്ടമായിരുന്നില്ല. ഗ്രൂപ്പിൽ ഒന്നാമതെത്തുന്ന ടീമിന് മുന്നോട്ട് താരതമ്യേന അനുകൂലമായ വഴി ലഭിക്കുമെന്നതിനാൽ മയാമിയിലെ പോരാട്ടത്തിന് ഒരു നോക്കൌട്ട് മത്സരത്തിന്റെ തീവ്രതയുണ്ടായിരുന്നു. സ്കോർ ബോർഡിൽ ഒരു ഗോൾ പോലും പിറന്നില്ലെങ്കിലും മത്സരം ഒരു നിമിഷം പോലും വിരസമായിരുന്നില്ല. തുടക്കത്തിൽ തന്നെ കൊളംബിയ ആക്രമണത്തിന്റെ വേഗം കൂട്ടി. ഹാമിസ് റോഡ്രിഗസിന്റെയും ജോൺ ആരിയാസിന്റെയും നേതൃത്വത്തിൽ അവർ പോർച്ചുഗൽ പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിച്ചു. ലൂയിസ് ഡയസിനും ജോൺ കോർഡോബയ്ക്കും ലഭിച്ച അവസരങ്ങൾ ഗോളായില്ല. ഓരോ തവണയും പോർച്ചുഗൽ ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റ നിർണായക സേവുകളുമായി ടീമിനെ രക്ഷിച്ചു. അദ്ദേഹത്തിന്റെ പ്രകടനമാണ് ആദ്യ പകുതിയിൽ പോർച്ചുഗലിനെ മത്സരത്തിൽ നിലനിർത്തിയത്. മയാമിയിലെ കടുത്ത ചൂടും ഈർപ്പവും കളിയെ സ്വാധീനിച്ചു. നിർബന്ധിത ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞാണ് പോർച്ചുഗൽ മത്സരത്തിലേക്ക് തിരിച്ചുവന്നത്. തുടർന്ന് ബ്രൂണോ ഫെർണാണ്ടസും ജോവോ ഫെലിക്സും മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും കൊളംബിയൻ ഗോൾ കീപ്പർ കമിലോ വർഗാസ് ജാഗ്രതയോടെ ടീമിനെ കാത്തു. രണ്ടാം പകുതിയിൽ മത്സരം ബോക്സ് ടു ബോക്സ് പോരാട്ടമായി മാറി. ഇരു ടീമുകളും ജയത്തിനായി ശ്രമിച്ചെങ്കിലും ഫൈനൽ ടച്ചിൽ പിഴച്ചു. ഇഞ്ചുറി ടൈമിൽ സ്റ്റേഡിയം മുഴുവൻ ആഘോഷത്തിലായി. കോർണറിൽ നിന്ന് ഡേവിൻസൺ സാഞ്ചസ് നേടിയ ഹെഡർ കൊളംബിയയുടെ വിജയ ഗോളാണെന്ന് ആദ്യമെല്ലാവരും കരുതി. എന്നാൽ ദീർഘനേരം നീണ്ട VAR പരിശോധനയ്ക്ക് ശേഷം വളരെ നേരിയ ഓഫ്സൈഡ് കണ്ടെത്തി ഗോൾ റദ്ദാക്കി. മത്സരത്തിലെ ഏറ്റവും നാടകീയ നിമിഷമായിരുന്നു അത്. മത്സരം സമനിലയിലായെങ്കിലും ആത്മവിശ്വാസം കൂടുതൽ കൊളംബിയയ്ക്കാണ്. 7 പോയിന്റുമായി അവർ ഗ്രൂപ്പ് കെ ജേതാക്കളായി. 3 മത്സരങ്ങളിലും തോൽവി അറിയാതെയാണ് അവർ നോക്കൌട്ട് റൌണ്ടിലേക്ക് കടക്കുന്നത്. അടുത്ത എതിരാളി ഖാന. പോർച്ചുഗൽ 5 പോയിന്റുമായി രണ്ടാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തു. റൌണ്ട് ഓഫ് 32-ൽ അവരുടെ എതിരാളി ക്രൊയേഷ്യയാണ്. ലോകകപ്പിലെ ഏറ്റവും വൈകാരികമായ കഥകളിലൊന്നായിരുന്നു അറ്റ്ലാന്റയിൽ അരങ്ങേറിയ കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരം. 52 വർഷത്തിനുശേഷം ലോകകപ്പിലേക്ക് തിരിച്ചെത്തിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയ്ക്ക് ചരിത്രം മാറ്റിയെഴുതാനുള്ള അവസരം. മറുവശത്ത് ആദ്യ ലോകകപ്പ് കളിക്കുന്ന ഉസ്ബെക്കിസ്ഥാന് അവസാന മത്സരത്തിലെങ്കിലും വിജയത്തോടെ യാത്ര അവസാനിപ്പിക്കാനുള്ള ആഗ്രഹം. നോക്കൌട്ട് പ്രതീക്ഷ നിലനിർത്താൻ ഇരു ടീമുകൾക്കും ജയമല്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചതിലും മികച്ച തുടക്കമാണ് ഉസ്ബെക്കിസ്ഥാന് ലഭിച്ചത്. 10-ാം മിനിറ്റിൽ എൽദോർ ഷൊമുറോദോവ് കോംഗോ ഗോൾ കീപ്പർ ലിയോണൽ എംബാസിയെ മറികടന്ന് പന്ത് വലയിലാക്കി. ലോകകപ്പിലെ അവരുടെ മികച്ച നിമിഷങ്ങളിലൊന്നായിരുന്നു അത്. ആദ്യ പകുതിയിൽ പന്ത് കൂടുതൽ കൈവശം വെച്ചത് കോംഗോയായിരുന്നെങ്കിലും സംഘടിത പ്രതിരോധവും അച്ചടക്കവും കൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ ആ ലീഡ് കാത്തു സൂക്ഷിച്ചു. എന്നാൽ രണ്ടാം പകുതിയിൽ മത്സരം പൂർണ്ണമായും മാറി. 68-ാം മിനിറ്റിൽ കോംഗോയ്ക്ക് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി യോവാൻ വിസ കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചു. സമനില ഗോൾ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് കോംഗോ ആരാധകർക്ക് പ്രതീക്ഷയേകി. വെറും 10 മിനിറ്റിനുശേഷം പകരക്കാരനായി ഇറങ്ങിയ ഫിസ്റ്റൻ മയേലെ ബോക്സിനുള്ളിലെ ആശയക്കുഴപ്പം മുതലെടുത്ത് കോംഗോയെ ആദ്യമായി മുന്നിലെത്തിച്ചു. അതോടെ മത്സരം പൂർണ്ണമായും മറിഞ്ഞു. ഇഞ്ചുറി ടൈമിൽ വീണ്ടും വിസ അതിവേഗ കൌണ്ടർ അറ്റാക്കിനൊടുവിൽ നേടിയ അദ്ദേഹത്തിന്റെ 2-ാം ഗോൾ കോംഗോയുടെ വിജയത്തിന് മുദ്രവെച്ചു. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ കോംഗോ 3 ഉസ്ബെക്കിസ്ഥാൻ 1.
1974 സയർ എന്ന പേരിൽ ആദ്യമായി ലോകകപ്പിൽ പങ്കെടുത്തപ്പോൾ 3 മത്സരങ്ങളും തോറ്റും ഒരു ഗോൾ പോലും നേടാതെയും അടങ്ങിയ ടീമാണ് ഇന്നത്തെ

ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. 52 വർഷങ്ങൾക്ക് ശേഷം അവർ ലോകകപ്പിലെ ആദ്യ വിജയം സ്വന്തമാക്കുകയും ആദ്യമായി നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറുകയും ചെയ്തു. അവസാന 16 അവരുടെ എതിരാളി ഇംഗ്ലണ്ടാണ്. ഗ്രൂപ്പ് ജെയിലെ അവസാന മത്സരത്തിന് മുൻപ് ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് 1982 ലോകകപ്പിലെ മറ്റൊരു മത്സരമായിരുന്നു. ഗിഹോണിലെ നാണക്കേട് എന്നറിയപ്പെട്ടിരുന്ന കുപ്രസിദ്ധമായ മത്സരം. അന്ന് പടിഞ്ഞാറൻ ജർമ്മനിയും ഓസ്ട്രിയയും തമ്മിലുണ്ടായ വിവാദ ഫലം അൾജീരിയയെ പുറത്താക്കിയിരുന്നു. ഇത്തവണയും ഓസ്ട്രിയയും അൾജീരിയയും ഏറ്റുമുട്ടിയപ്പോൾ സമനില ഇരു ടീമുകൾക്കും അനുകൂലമായ സാഹചര്യമൊരുക്കുമായിരുന്നു. അതിനാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷെ കിക്ക് ഓഫിന് ശേഷം കണ്ടത് തികച്ചും വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു. ഇരു ടീമുകളും വിജയത്തിനായി തന്നെ ആക്രമിച്ചു കളിച്ചു. 28 മിനിറ്റിൽ മാർക്കോ അർണൌട്ടോവിച്ച് ഓസ്ട്രിയയെ മുന്നിലെത്തിച്ചു. അന്ന് പടിഞ്ഞാറൻ ജർമ്മനിയും ഓസ്ട്രിയയും തമ്മിലുണ്ടായ വിവാദ ഫലം അൾജീരിയയെ പുറത്താക്കിയിരുന്നു. ഇത്തവണയും ഓസ്ട്രിയയും അൾജീരിയയും ഏറ്റുമുട്ടിയപ്പോൾ സമനില ഇരു ടീമുകൾക്കും അനുകൂലമായ സാഹചര്യമൊരുക്കുമായിരുന്നു. അതിനാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. 28 മിനിറ്റിൽ മാർക്കോ അർണൌട്ടോവിച്ച് ഓസ്ട്രിയയെ മുന്നിലെത്തിച്ചു. എന്നാൽ ആദ്യ പകുതിയുടെ അധിക സമയത്ത് അസാധാരണമായ ഒരു ഗോളിലൂടെ റഫീഖ് ബൽഗാലി അൾജീരിയയെ സമനിലയിലെത്തിച്ചു. കോർണർ ഫ്ളാഗിൽ തട്ടി ദിശ മാറിയ പന്ത് ഗോൾ കീപ്പറെ കബളിപ്പിച്ച് വലയിലേക്ക് എത്തിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ അമ്പരന്നു. രണ്ടാം പകുതിയിലും നാടകീയതയ്ക്ക് വിരാമമുണ്ടായില്ല. 55 മിനിറ്റിൽ മാർസൽ സാബിറ്റ്സർ വീണ്ടും ഓസ്ട്രിയയ്ക്ക് ലീഡ് സമ്മാനിച്ചു. എന്നാൽ വെറും 5 മിനിറ്റിനകം അൾജീരിയൻ നായകൻ റിയാദ് മഹറസ് വീണ്ടും മറുപടി നൽകി. സ്കോർ 2-2. ഇരു ടീമുകളും ആക്രമണം തുടർന്നെങ്കിലും മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ അല്പസമയം കളിയുടെ വേഗം കുറഞ്ഞു. അതോടെ 1982 ഓർമ്മകൾ വീണ്ടും ഉയർന്നുവെങ്കിലും അവസാന നിമിഷങ്ങൾ എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കി. ഇഞ്ചുറി ടൈമിന്റെ 3 മിനിറ്റിൽ മഹറസ് വീണ്ടും വലകുലുക്കി. അൾജീരിയ 3-2 മുന്നിൽ. ആ ഗോൾ ജി ഗ്രൂപ്പിലുള്ള ഇറാനെ മികച്ച 3 സ്ഥാനക്കാരെന്ന നിലയിൽ നോക്കൌട്ടിലേക്ക് എത്തിക്കുകയും ഓസ്ട്രിയയെ പുറത്താക്കുകയും ചെയ്യുമെന്നതായിരുന്നു കണക്ക്. എന്നാൽ ഇറാന് ആഘോഷിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഇഞ്ചുറി ടൈമിന്റെ ആറാം മിനിറ്റിൽ പകരക്കാരനായി ഏതാനും സെക്കൻഡുകൾക്ക് മുൻപ് മാത്രം കളത്തിലിറങ്ങിയ സാഷ കലൈഡ്സിച്ച് ഹെഡറിലൂടെ ഓസ്ട്രിയയെ വീണ്ടും സമനിലയിലെത്തിച്ചു. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ 3-3. അൾജീരിയയും ഓസ്ട്രിയയും നോക്കൌട്ടിലേക്കും ഇറാൻ പുറത്തേക്കും. ഗ്രൂപ്പ് ജെയിൽ 1 സ്ഥാനം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ജോർദാനെതിരായ അവസാന മത്സരം പ്രധാനമായും നോക്കൌട്ട് റൗണ്ടിനുള്ള ഒരുക്കമായിരുന്നു. ഗ്രൂപ്പ് ജെയിൽ 1 സ്ഥാനം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ജോർദാനെതിരായ അവസാന മത്സരം പ്രധാനമായും നോക്കൌട്ട് റൗണ്ടിനുള്ള ഒരുക്കമായിരുന്നു. അതുകൊണ്ടുതന്നെ പരിശീലകൻ ലയണൽ സ്കലോണി ആദ്യ 11 9 മാറ്റങ്ങൾ വരുത്തി. ഗ്രൂപ്പ് ജെയിൽ 1 സ്ഥാനം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ജോർദാനെതിരായ അവസാന മത്സരം പ്രധാനമായും നോക്കൌട്ട് റൗണ്ടിനുള്ള ഒരുക്കമായിരുന്നു. അതുകൊണ്ടുതന്നെ പരിശീലകൻ ലയണൽ സ്കലോണി ആദ്യ 11 9 മാറ്റങ്ങൾ വരുത്തി. നായകൻ ലയണൽ മെസ്സിയെ ബെഞ്ചിലിരുത്തി ഇതുവരെ അധികം അവസരം ലഭിക്കാത്ത താരങ്ങൾക്കാണ് അദ്ദേഹം അവസരം നൽകിയത്. എന്നാൽ ടീമിൽ എത്ര മാറ്റം വന്നാലും അർജന്റീനയുടെ നിലവാരത്തിന് ഒരു കുറവും ഉണ്ടായില്ല. മറുവശത്ത് ലോകകപ്പിലെ അരങ്ങേറ്റക്കാരായ ജോർദാന് നോക്കൌട്ട് സാധ്യതകൾ നേരത്തെ അവസാനിച്ചിരുന്നെങ്കിലും ലോക ചാമ്പ്യന്മാർക്കെതിരെ മികച്ച പ്രകടനത്തോടെ യാത്ര അവസാനിപ്പിക്കാനായിരുന്നു ലക്ഷ്യം. തുടക്കത്തിൽ അവർ അച്ചടക്കത്തോടെയാണ് പ്രതിരോധം തീർത്തത്. പക്ഷേ 19 മിനിറ്റിൽ അർജന്റീന ലീഡ് കണ്ടെത്തി. ഫ്രീകിക്കിൽ നിന്ന് ജിയോവാനി ലോസെൽസ് തൊടുത്ത മനോഹരമായ ഷോട്ട് വലയിലെത്തിയതോടെ മത്സരം അർജന്റീനയുടെ നിയന്ത്രണത്തിലായി. തുടർന്ന് 31 മിനിറ്റിൽ VAR പരിശോധനയ്ക്ക് ശേഷം ലഭിച്ച പെനാൽറ്റി ലൗട്ടാരോ മാർട്ടിനസ് അനായാസം ഗോളാക്കി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അർജന്റീന 2 മുന്നിലായിരുന്നു. പന്തടക്കത്തിലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ലോക ചാമ്പ്യന്മാർ വ്യക്തമായ ആധിപത്യം പുലർത്തി. രണ്ടാം പകുതിയിൽ ജോർദാൻ മികച്ച തിരിച്ചുവരവാണ് നടത്തിയത്. 55 മിനിറ്റിൽ മനോഹരമായ ടീം മുന്നേറ്റത്തിനൊടുവിൽ മൂസ അൽ തമാരി ഗോൾ നേടി സ്കോർ 2-1 ആക്കി. ലോക ചാമ്പ്യന്മാർക്കെതിരെ ജോർദാൻ നേടിയ ആദ്യ ഗോൾ അവരുടെ ആദ്യ ലോകകപ്പ് യാത്രയിലെ അഭിമാന നിമിഷമായി മാറി. അതിനുശേഷമാണ് സ്റ്റേഡിയം മുഴുവൻ കാത്തിരുന്ന നിമിഷമെത്തിയത്. 39 വയസ്സുകാരനായ ലയണൽ മെസ്സി പകരക്കാരനായി കളത്തിലിറങ്ങി. പതിവ് പോലെ മെസ്സിയുടെ ഇടതുകാലിൽ നിന്ന് ഉയർന്ന ഷോട്ട് പ്രതിരോധ മതിൽ മറികടന്ന് വലയിലേക്ക്. ലോകം വീണ്ടും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച നിമിഷം. ഈ ഗോളിലൂടെ
തുടർച്ചയായി 7 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമായി മെസ്സി മാറി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളിലും ജയിച്ച് 9 പോയിന്റുമായി അർജന്റീന ഗ്രൂപ്പ് ജേതാക്കളായി. 3 ഗ്രൂപ്പ് മത്സരങ്ങളിലും അവർ പുറത്തെടുത്ത ആധികാരിക പ്രകടനം കിരീടം നിലനിർത്താനുള്ള അവരുടെ ഒരുക്കം വ്യക്തമാക്കുന്നതായിരുന്നു. റൌണ്ട് ഓഫ് 32 അവരുടെ എതിരാളി ലോകകപ്പിലെ അരങ്ങേറ്റ ടൂർണമെന്റിൽ ചരിത്രം തീർത്ത് നോക്കൌട്ടിൽ കടന്ന കേപ്പ് വെർദെയാണ്. ജോർദാന്റെ ലോകകപ്പ് യാത്ര 3 തോൽവികളോടെ അവസാനിച്ചെങ്കിലും

0: ഓരോ മത്സരത്തിലും അവർ ഗോൾ നേടി. ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ നേടിയ ഈ അനുഭവം ഏഷ്യൻ ഫുട്ബോളിലെ അവരുടെ വളർച്ചയ്ക്ക് വലിയ അടിത്തറയാകുമെന്നതിൽ സംശയമില്ല. അങ്ങനെ 72 ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് ശേഷം ലോകകപ്പ് ഇനി അതിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി സമനിലയില്ല, രണ്ടാം അവസരമില്ല, ഒരു തോൽവി മതി 4 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാകാൻ. റൗണ്ട് ഓഫ് 32 ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ദക്ഷിണാഫ്രിക്ക കാനഡയെ നേരിടും. എന്നാൽ ആദ്യ സൂപ്പർ പോരാട്ടം നാളെ രാത്രി 10:30 ജപ്പാനും ബ്രസീലും തമ്മിൽ. ബ്രസീലിന്റെ വ്യക്തിഗത മികവും ജപ്പാന്റെ കൂട്ടായ പ്രയത്നവും തമ്മിലുള്ള ഏറ്റുമുട്ടലാകും അത്. ആവേശകരമായ നോക്കൌട്ട് പോരാട്ടങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.

0: ആകാശവാണി തൃശൂർ.
1: ഗാന്ധിമാർഗം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് ഗാന്ധിമാർഗത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. ഗാന്ധിജി ജീവിതമാണ് സന്ദേശം. പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ.
2: മഹാത്മാഗാന്ധിയുടെ അതിവിസ്തൃതമായ ഒരു വാക്യം ഇതാണ്: എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഗാന്ധിജിയുടെ ആത്മീയമായ ഔന്നിത്യവും അദ്ദേഹം മനുഷ്യരാശിക്കു നൽകിയ സേവനങ്ങളും പ്രകീർത്തിതമാണ്. ആത്മാർത്ഥതയാണ്, ആത്മാർപ്പണമാണ്, കലർപ്പില്ലാത്ത മനുഷ്യത്വമാണ് ഗാന്ധിജിയെ ലോകത്തോട് നമ്മോട് അടുപ്പിക്കുന്നത്. ആ മനുഷ്യൻ യാചകവേഷം ധരിച്ച ഇന്ത്യയുടെ ആത്മാവാണ്, രവീന്ദ്രനാഥ് ടാഗോർ സ്വന്തം ഡയറിയിൽ എഴുതി. ഗാന്ധിജിക്ക് ടാഗോർ ഒരു ബിരുദം നൽകി മഹാത്മാ. ആനി ബെസന്റും ടാഗോറും റൊമൈൻ ഡൊളാൻഡും വിപുലമായ ഒരാഷ്ടദർശനത്തിന്റെ അർത്ഥഗാംഭീര്യം ഉൾക്കൊണ്ടാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത്. 156 സെന്റിമീറ്റർ ഉയരം, 53 കിലോഗ്രാം തൂക്കം, ഒരു ഇംഗർസോൾ വാച്ച്, ഒരു ചർക്ക, ഭഗവത്ഗീത, ഒരു ഊന്നുവടി, എവിടെയും കൊണ്ടു നടക്കുന്ന ഖുറാൻ, യേശുവിന്റെ മാർഗവും പ്രമാണവും, ജൂതചിന്ത എന്നീ പുസ്തകങ്ങൾ, ഒരു കുറി പെൻസിലും പേനയും, ഏക ആഡംബരമായിരുന്നു ദന്തനിർമ്മിതമായ 3 മർക്കട പ്രതിമകൾ, 5ഓ 6ഓ തപാൽ കാർഡുകൾ, 3 പാത്രങ്ങൾ, ഇത്രയുമാണ് ഗാന്ധിജിയുടെ സ്വത്ത്. ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്ത്യൻ ഗ്രാമങ്ങളിലൂടെ അർദ്ധനഗ്ന പുരുഷനായി അദ്ദേഹം സഞ്ചരിച്ചു. ഒറ്റ മുണ്ടും ഒരു മുളവടിയും അരയിൽ ഒരു ഇംഗർസോൾ വാച്ചുമായി 20 ശിഷ്യന്മാരോടൊപ്പം 360 കിലോമീറ്റർ ദൂരെയുള്ള ദണ്ഡിയിലെ കടലിലേക്ക് അഹിംസയുടെ കാവലാളായി ഗാന്ധിജി യാത്ര ചെയ്ത കാര്യം വിശ്വവിസ്തൃതമാണ്. ഗാന്ധിജി ബുദ്ധന്റെയും ക്രിസ്തുവിന്റെയും വംശജനാണ്. 1869 ഒക്ടോബർ 2 കാത്തിയവാറിലെ പോർബന്ദറിൽ കരംചന്ദ് ഗാന്ധിയുടെയും പുത്തലിബായിയുടെയും മകനായി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി പിറന്നു. 1948 ജനുവരി 30 വൈകുന്നേരം 5 മണിക്ക് നാഥുറാം വിനായ് ഗോഡ്സെയുടെ വെടിയുണ്ടയേറ്റ് മഹാത്മാഗാന്ധി ദിവംഗതനായി. ലോകചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ പ്രവാചകഹത്യ അന്ന് നടന്നു. വാക്കും എഴുത്തും കൊണ്ടെന്നതിലേറെ കർമ്മവും ജീവിതവും കൊണ്ട് മഹാത്മജി ആവിഷ്കരിച്ചു തന്ന സത്യാധിഷ്ഠിതമായ മനുഷ്യപുരോഗതിയുടെ ആശയങ്ങൾക്കാണ് പ്രാമുഖ്യം. അതുകൊണ്ടാണ് ശ്രേഷ്ഠ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇങ്ങനെ പറഞ്ഞത്: നാം ഭാഗ്യശാലികളാണ്, ഇത്ര സമുജ്ജ്വലനായ ഒരു സമകാലികനെ നമുക്ക് നൽകിയ വിധിയോട് നാം കടപ്പെടേണ്ടിയിരിക്കുന്നു. വരാനുള്ള തലമുറകൾക്ക് ഒരു പ്രകാശനാളമാണ് അദ്ദേഹം. ഗാന്ധിജിയെക്കുറിച്ച് ഗ്രന്ഥം രചിച്ച നോബൽ സമ്മാനം നേടിയ സാഹിത്യകാരനായ റൊമൈൻ ഡൊളാൻഡ് എഴുതി: യുഗയുഗാന്തരങ്ങളിൽ ഐതിഹാസികമായ സ്മൃതി പൂജിച്ച് പാലിക്കപ്പെടുമാറ് ഇന്ത്യയുടെ ദേശീയ ചരിത്രത്തിനും

മാത്രം അവകാശപ്പെട്ട ഒരു വീര നേതാവ് മാത്രമല്ല ഗാന്ധി. മനുഷ്യ സമുദായത്തിലെ ഋഷികളുടെയും പുണ്യാത്മാക്കളുടെയും ഇടയിൽ തന്റെ നാമം അദ്ദേഹം ആലേഖനം ചെയ്തിരിക്കുന്നു. പുതിയ മൂല്യങ്ങളും സാമൂഹ്യ രൂപങ്ങളും നാഗരികതയും സൃഷ്ടിക്കാനുള്ള സർഗാത്മകതയായിരുന്നു ഗാന്ധിജിയുടെ ജീവിതം. ഗാന്ധിജിയുടെ ജീവിതത്തിന്റെ വിശേഷം അദ്ദേഹത്തിന്റെ നിസ്സാരമായ വസ്തുക്കൾ ഇല്ലായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സമത്വവാദം അവിടെ വെച്ചാണ് ആരംഭിക്കുന്നത്. വലിയവനും ചെറിയവനുമില്ല, ഉണ്ടെങ്കിൽ ചെറിയവന്റെ കൂടെ നിൽക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ ആദർശം. വലിയവന്റെ കടമ ചെറിയവനാകുക എന്നതാണ്. മരണത്തിന്റെ മുമ്പിലും ഗാന്ധിജി നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ധീരതയുടെ പാഠമായിരുന്നു. സ്വയം പൂജ്യമായി തീരുക എന്ന് ഗാന്ധിജി ഉപദേശിച്ചു. ഗാന്ധിജിയുടെ ജീവിത സന്ദേശത്തിലെ പ്രധാന പാഠം ഇതാണ്. നിങ്ങൾ ഏതു പരിപാടിയും നയവും കൊണ്ടുവരുമ്പോൾ ഹൃദയത്തിലുള്ള ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്റെ ചിത്രത്തെ ഓർത്ത് അയാൾക്ക് അതുകൊണ്ട് ഗുണം വല്ലതും ലഭിക്കുമോ എന്ന് ചിന്തിക്കണം. ഹൃദയത്തിൽ ഈശ്വരൻ വേണമെന്ന് എല്ലാ മതങ്ങളും ഘോഷിക്കുന്നു. ഗാന്ധി മാത്രം ഹൃദയം പാവങ്ങളിൽ വെച്ച് പാവമാകുന്നവർക്ക് വിട്ടുകൊടുക്കണമെന്ന് വാദിക്കുന്നു. ജീവിതത്തിലെ ലാളിത്യം, പാവങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കാനുള്ള മനോഗതി, ആഡംബരങ്ങളിലുള്ള വൈമുഖ്യം, ഭൗതിക മോഹങ്ങൾക്ക് വിധേയനാകാത്ത നില തുടങ്ങിയവയെല്ലാം ഗാന്ധിജിയുടെ ജീവിതം നൽകുന്ന സന്ദേശങ്ങളാണ്. കർമ്മമാർഗം ലക്ഷ്യത്തെപ്പോലെ തന്നെ പരിശുദ്ധമാവണമെന്നും മലിനസരണിയിലൂടെ പ്രാപിക്കുന്ന ലക്ഷ്യത്തിനും മലിനതയുണ്ടാകുമെന്നതാണ് ഗാന്ധിജി തന്റെ ജീവിതത്തിലൂടെ നൽകിയ മഹാപാഠം. ഇതാണ് ഗാന്ധിജിയുടെ തത്വസംഹിതയുടെ സൂക്ഷ്മ നാഡി. ലോകത്തിന് വെളിച്ചമായി നിൽക്കുന്ന ഒരു ദർശനവും ധർമ്മഭാവനയും അവതരിപ്പിച്ച് ഇന്നത്തെയും നാളത്തെയും പ്രതിസന്ധികളെ നേരിടാൻ ഗാന്ധിജിയുടെ ജീവിതം മനുഷ്യനെ പ്രാപ്തനാക്കി. അഹിംസയുടെയും സത്യാഗ്രഹത്തിന്റെയും സമരമാർഗങ്ങളിലൂടെ ലോകരാഷ്ട്രീയ ദർശനങ്ങളെയെല്ലാം അദ്ദേഹം മാറ്റിമറിച്ചു. രാഷ്ട്രീയവും സാമ്പത്തികവും ഒക്കെ ഗാന്ധിജിക്ക് ധാർമ്മിക സത്യാന്വേഷണ പരീക്ഷണങ്ങൾക്കുള്ള വിഷയമായിരുന്നു. ഇന്ന് എല്ലാവിധ ഭീഷണക്കാരും, ഗ്രീൻ പൊളിറ്റിക്സിന്റെ വക്താക്കൾ, ലോകത്തെമ്പാടുമുള്ള പൗരാവകാശ പ്രവർത്തകർ, ഫെമിനിസ്റ്റുകൾ, ദളിത് പ്രസ്ഥാനക്കാർ, സാമാന്യ ജനത, എല്ലാവരും ആദർശ ജീവിതമായി കാണുന്നത് ഗാന്ധിജിയെയാണ്. ഉദാരമായി സ്നേഹിക്കലാണ് ഗാന്ധിസം. എല്ലാം മലിനീകരണത്തിനുള്ള ഉപകരണമായി നിൽക്കുമ്പോൾ ഇതാ ഇവിടെ ആധുനിക ഭാരതത്തിന്റെ ഹൃദയ ശുദ്ധീകരണത്തിനുള്ള ഉപകരണമായി ഒരു ശാശ്വത സാമഗ്രി നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് ഗാന്ധി സാഹിത്യം. ഗാന്ധിജിയുടെ ഏറ്റവും ചെറിയ പുസ്തകം ഹിന്ദി സ്വരാജാണ്. ഏറ്റവും വലുത് ആത്മകഥയാണ്. ഒരാത്മകഥ, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ, എൻ ഓട്ടോബയോഗ്രാഫി ഓർ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെന്റ് വിത്ത് ദി ട്രൂ എന്ന ഗ്രന്ഥം. ഇന്ത്യയിൽ രാമായണ ഭാരതാദി കൃതികൾ കഴിഞ്ഞാൽ അതിപ്രചാരമുണ്ടെന്ന് അവകാശപ്പെടാൻ ഈ പുസ്തകത്തിന് സാധിക്കും. ലോകസാഹിത്യത്തിലെ ആധ്യാത്മിക പരിവേഷമുള്ള കൃതികളെ മാറ്റിവെച്ചാൽ സെക്യുലർ കൃതികളിൽ പ്രചാരാധിക്യമുള്ളത് ഇതുതന്നെയായിരിക്കും. ഷഷ്ടിപൂർത്തിയാവുന്ന ഘട്ടത്തിലാണ് തന്റെ വ്യക്തിജീവിതം ഇന്ത്യാ ചരിത്രത്തിലെ ഭാഗമായിത്തീരുന്നുവെന്ന് ഗാന്ധിജി തിരിച്ചറിയുന്നത്. ഇക്കാലം തൊട്ട് തന്റെ ജീവിത പരീക്ഷണങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വഴിയിലൂടെയാണ് അദ്ദേഹം നടത്തിപ്പോന്നത്. സത്യത്തിലുള്ള നിഷ്ഠ, ബ്രഹ്മചര്യം, അഹിംസാവ്രതം, ആത്മപരിശോധന തുടങ്ങിയ അനവധി ഉപായങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്റെ ജീവിതത്തെ ഗാന്ധിജി നിരന്തരം ശുദ്ധീകരിച്ചു വരികയായിരുന്നു. ഗാന്ധിഭക്തനായിരുന്ന സാഹിത്യകാരൻ സുകുമാർ അഴീക്കോടിന്റെ വയസ്സുകളെ ഞാൻ ഉപജീവിക്കട്ടെ. ഈ ചെറിയ മനുഷ്യൻ ഇങ്ങനെ ജീവിച്ച് പ്രകാശം ചുരിഞ്ഞു തുടങ്ങിയപ്പോൾ എം കെ ഗാന്ധി മഹാത്മാഗാന്ധിയായി. കർമ്മചന്ദ്രൻ പെട്ടെന്ന് കർമ്മസൂര്യനായി മാറി. ടാഗോറിനെ പോലെയുള്ള മഹാകവികൾ അദ്ദേഹത്തിന്റെ ജയഗാഥകൾ പാടി. ഐൻസ്റ്റീനെ പോലുള്ള മഹാശാസ്ത്രജ്ഞന്മാർ മനുഷ്യജീവിതത്തിൽ സാധ്യമായ നമ്മുടെ നന്മയുടെ സാക്ഷാത്കാരമായിട്ട് അദ്ദേഹത്തെ കണ്ടു. ജാസ്പേഴ്സിനെ പോലെയുള്ള വലിയ ചരിത്രകാരന്മാർ ചരിത്രത്തിൽ ഏറ്റവും അഗാധമായ പരിവർത്തനം വരുത്തിയ ആൾ എന്ന് വിലയിരുത്തി. ബർണാഷയെ പോലുള്ളവർ ഏറ്റവും നന്മയുള്ള ആൾ എന്ന് പുകഴ്ത്തി. കോടിക്കണക്കിനുള്ള നാട്ടുകാർ അദ്ദേഹത്തെ രാഷ്ട്രപിതാവായി വാഴ്ത്തി. ഈ പ്രഭാഗോപുരത്തിൽ നിന്ന് പ്രസരിച്ച ചൈതന്യമേറ്റ് ഇന്നാട്ടിലെ സാധാരണക്കാർ പോലും അക്കാലത്ത് അസാധാരണമായ ത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും സേവനത്തിന്റെയും ജ്യോതിർഗോളങ്ങളായി മാറി.
ഏതോ ചരിത്ര

0: യോഗത്തിൽ തെക്കേയാഫ്രിക്കയിലെ വെളുത്തവന്റെ അനീതി ഗാന്ധിജിയെ അസ്വസ്ഥനാക്കി. തുടർന്ന് സംഭവിച്ച അവകാശ സംരക്ഷണ ശ്രമങ്ങൾ മനുഷ്യസമൂഹം കാണാതിരുന്നില്ല. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരവും താണജാതിക്കാരോട് ഉയർന്ന ഹിന്ദു വിഭാഗങ്ങൾ പ്രദർശിപ്പിച്ച തീണ്ടൽ തൊട്ടുകൂടായ്മ എന്നിവയോട് ഗാന്ധിജി വെച്ചു പുലർത്തിയ വീഴ്ചയില്ലാത്ത വിരോധവുമാണ് ഗാന്ധിജിയെ ആഫ്രിക്കയിലും അമേരിക്കയിലുമെല്ലാം വലിയ സ്വാധീന ശക്തിയായി വളർത്തിയത്. ലോകപ്രസിദ്ധനായ മാർട്ടിൻ ലൂതർ കിങ് എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന മഹാസന്ദേശം പ്രഖ്യാപിക്കുന്ന പ്രസിദ്ധമായ പ്രഭാഷണത്തിൽ പറഞ്ഞതിങ്ങനെയാണ്: ക്രിസ്തു ചൈതന്യവും ലക്ഷ്യബോധവും നൽകിയപ്പോൾ ഗാന്ധിജി മാർഗം കാട്ടിത്തന്നു. അദ്ദേഹം തുടർന്നു പറഞ്ഞു, യേശുവിന്റെ സ്നേഹ സദാചാരത്തെ വ്യക്തിതലത്തിൽ നിന്ന് ഉയർത്തി പ്രവർത്തിച്ച ചരിത്രത്തിലെ ഒന്നാമത്തെ ആളാണ് ഗാന്ധിജി. അതെ, ഗാന്ധിജിയുടെ ജീവിതമാണ് അദ്ദേഹത്തിന്റെ സന്ദേശം.
1: ഗാന്ധിജി ജീവിതമാണ് സന്ദേശം. പ്രമുഖ സാഹിത്യകാരനും അധ്യാപകനുമായ ഡോക്ടർ പി വി കൃഷ്ണൻ നായർ അവതരിപ്പിച്ച പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഗാന്ധിമാർഗം സമാപിക്കുന്നു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്, നിർവഹണം അഞ്ജു പി അർജുനൻ.
3: ഗാന്ധിമാർഗം സമയം 5:10. ആകാശവാണി തൃശൂർ.
4: സ്വാസ്ഥ്യം. കുട്ടികളിലെ ബ്രെയിൻ ട്യൂമർ തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് ഓൺകോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നന്ദകുമാർ ആർ സംസാരിക്കുന്നു.
5: ഇന്ന് നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത് കുഞ്ഞുങ്ങളിൽ വരുന്ന ബ്രെയിൻ ക്യാൻസേഴ്സ് അഥവാ ബ്രെയിൻ ട്യൂമേഴ്സ് എന്നതിനെക്കുറിച്ച് ആണ്. എല്ലാവരും ലുക്കീമിയ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. പക്ഷേ ബ്രെയിൻ ക്യാൻസേഴ്സിനെ കുറിച്ച് നമ്മളിലുള്ള നോളജ് വളരെ കുറവാണ്. അപ്പോൾ എന്താണ് ഈ ബ്രെയിൻ ക്യാൻസേഴ്സ്? കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറിലൊന്നാണ് ബ്രെയിൻ ക്യാൻസേഴ്സ്. ലുക്കീമിയയ്ക്ക് ശേഷം ബ്രെയിൻ ക്യാൻസേഴ്സ് ആണ് നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങളിൽ കാണുന്നത്. മുതിർന്നവരിൽ വെച്ച് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന ക്യാൻസർ ടൈപ്സ് വളരെ വ്യത്യസ്തമാണ്. എന്താണ് ഈ വ്യത്യാസം? എംബ്രോണിയൽ ട്യൂമേഴ്സ്, അതായത് മെഡുലോബ്ലാസ്റ്റോമ പോലത്തെ ട്യൂമേഴ്സ് ആണ് കുഞ്ഞുങ്ങളിൽ കൂടുതൽ കാണുന്നത്. വേറെ ചില ക്യാൻസേഴ്സ് കുഞ്ഞുങ്ങളിൽ കാണുന്നതാണ് ഗ്ലയോമ, അതായത് ലോ ഗ്രേഡ് ആൻഡ് ഹൈ ഗ്രേഡ് ഗ്ലയോമ, ഈപ്പൻഡൈമോമ, ATRT, അതായത് എറ്റിപ്പിക്കൽ ടെറിറ്റോയിഡ് റൈബ്ഡോയിഡ് ട്യൂമർ, പിന്നെ ജേം സെൽ ട്യൂമേഴ്സ് ഓർ GCT എന്ന് പറയുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളിൽ എന്തുകൊണ്ടാണ് ഈ ബ്രെയിൻ ക്യാൻസേഴ്സ് അഥവാ ട്യൂമേഴ്സ് വരുന്നതിൻ്റെ കാരണം? ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും റേഡിയേഷൻ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാരണമാണ്. പിന്നെ നമ്മൾ കൂടുതൽ കേൾക്കുന്നതാണ് മൊബൈൽ ഫോൺ യൂസേജ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് യൂസേജ് ഒക്കെ. മൊബൈൽ ഫോണും ലാപ്ടോപ്പും വഴി കിട്ടുന്ന റേഡിയേഷനും ഒരു തെളിയിക്കപ്പെട്ട ഒരു പഠനം ഇതുവരെ നമുക്ക് ലഭ്യം അല്ല. കുഞ്ഞുങ്ങൾ നമ്മൾ കൂടുതൽ കാണുന്നത് ജനറ്റിക് കോസസ്, അതായത് ചില ഫാമിലീസിൽ റൺ ചെയ്യുന്ന ചില ഡിസോർഡേഴ്സ് കാരണമായിരിക്കും ഈ കുഞ്ഞുങ്ങളിൽ ക്യാൻസേഴ്സ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ലീഫറോമിനീസ്, ന്യൂറോഫൈബ്രമെറ്റോസിസ്, ഈ പറഞ്ഞ കണ്ടീഷൻസിൽ ഫാമിലീസിൽ എല്ലാ തലമുറയിലും അല്ലെങ്കിൽ ചില തലമുറ മിസ്സായിട്ട് ബാക്കി തലമുറകളിൽ ക്യാൻസേഴ്സ് വരുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ബ്രെയിൻ ട്യൂമേഴ്സിൻ്റെ സിംറ്റംസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നാമത്തെ കാര്യമാണ് ഹെഡേക്ക്, അതായത് തലവേദന. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഒരിക്കലും തലവേദന എന്ന് പറയാനുള്ള ഒരു സാധ്യത ഇല്ല. പിന്നെ കുറേ കുഞ്ഞുങ്ങൾക്കും അല്ലാത്ത ചെറിയ ചെറിയ തലവേദന ഉണ്ട്. അപ്പോൾ എല്ലാ തലവേദനയും പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. തലവേദന കൊണ്ട് കുഞ്ഞിൻ്റെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവുന്നു, ഉറക്കം ബാധിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കാരണം വരുന്ന വോമിറ്റിംഗ് ഇങ്ങനത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഭയപ്പെടേണ്ടതാണ്. അല്ലാണ്ട് തലവേദന കൊണ്ട് മാത്രം നമ്മൾ ഒരിക്കലും ഒരു കുഞ്ഞിന് ബ്രെയിൻ ട്യൂമർ ഉണ്ടെന്ന് പറയാൻ സാധ്യത അല്ല. വോമിറ്റിംഗ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഛർദ്ദിൽ. ഇപ്പോൾ പലതവണയും കുഞ്ഞുങ്ങൾക്ക് ഛർദ്ദിൽ വന്ന് ഡോക്ടറുടെ അടുത്ത് കാണിക്കാറുണ്ട്, ഗ്യാസിൻ്റെ മെഡിസിൻസ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനുകളെല്ലാം എടുക്കാറുണ്ട്. പക്ഷേ ഇവയെല്ലാം ചെയ്തിട്ടും ഈ ഛർദ്ദിൽ മാറുന്നില്ല, അറ്റ് ദ സെയിം ടൈം കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നടക്കാൻ പ്രയാസം, അതായത് കൈ അല്ലെങ്കിൽ കാലിനൊരു ബലക്കുറവ്, അറ്റ് ദ സെയിം ടൈം നടക്കുമ്പോൾ വീഴാൻ പോകുന്നതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. ചില കുട്ടികൾക്ക് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടും അല്ലെങ്കിൽ കണ്ണിൻ്റെ മൂവ്മെൻറ്റ്സിന് വ്യത്യാസം വരുന്നത് ബ്രെയിൻ ട്യൂമർ പേഷ്യൻസിൽ കാണാറുണ്ട്. ജന്നി അല്ലെങ്കിൽ അപസ്മാരം ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിംറ്റമാണ്. കാരണം നമ്മുടെ തലയുടെ അകത്ത് ഈ ഒരു ക്യാൻസർ സെൽസ് വളരും തോറും

പ്രഷർ കൂടുന്തോറും ബ്രെയിൻ ഒത്തിരി ഇറിറ്റേറ്റഡ് ആയിട്ട് അത് അപസ്മാരംലോട്ടാണ് എത്തിച്ചെല്ലുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് കഴുത്തിനൊരു ചായ്പ്, അതായത് ഏത് റൈറ്റ് സൈഡ് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് മാത്രം ചാരി വയ്ക്കുന്ന കുഞ്ഞുങ്ങളുമുണ്ട്. അങ്ങനെ സിംറ്റംസ് കാണുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. ഇനി വളരെ കുഞ്ഞു കുട്ടികൾ, അതായത് ഒരു വയസ്സിന് താഴെയാണെങ്കിൽ ഈ സിംറ്റംസ് ഒന്നും നമുക്ക് കാണാൻ പോസിബിൾ അല്ല. സോ അങ്ങനത്തെ കുഞ്ഞുങ്ങൾ നമ്മൾ എപ്പോഴും റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ കുഞ്ഞിൻ്റെ തലയുടെ വലിപ്പം ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബോഡിയുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ തലയുടെ വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ബ്രെയിൻ ക്യാൻസറിൻ്റെ ഒരു രോഗലക്ഷണം ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇത്രയും രോഗലക്ഷണങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഒന്നോ രണ്ടോ മൂന്നോ സിംറ്റംസും കുഞ്ഞിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു അസുഖത്തിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ക്യാൻസർ ഉണ്ടോ എന്ന് ഒരിക്കലും അല്ല, അല്ലെങ്കിൽ ഒരു സിംറ്റം വെച്ച് മാത്രം നമ്മൾ ഒരിക്കലും കുഞ്ഞിന് ക്യാൻസർ ഉണ്ടെന്ന് പറയാൻ സാധ്യതയില്ല. യൂഷ്വലി ഒരു എക്സ്റേ അല്ലെങ്കിൽ സി ടി ആയിരിക്കും പല സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷേ

0: അസുഖത്തിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ക്യാൻസർ ഉണ്ടോയെന്ന് ഒരിക്കലും അല്ല, അല്ലെങ്കിൽ ഒരു സിംറ്റം വെച്ച് മാത്രം നമ്മൾ ഒരിക്കലും കുഞ്ഞിന് ക്യാൻസർ ഉണ്ടെന്ന് പറയാൻ സാധ്യതയില്ല. യൂഷ്വലി ഒരു എക്സ്റേ അല്ലെങ്കിൽ സി ടി ആയിരിക്കും പല സ്ഥലങ്ങളിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. പക്ഷേ എം ആർ ഐ എന്ന് പറയുന്ന സ്കാനാണ് രോഗം കൺഫേം ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഇമേജിങ് മൊഡാലിറ്റി. കാരണം എം ആർ ഐ സ്കാനിലായിരിക്കും നമുക്ക് ഡീറ്റെയിൽസ് കുറച്ചും കൂടി കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ബ്രെയിൻ ക്യാൻസേഴ്സിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ പൊതുവേ ചെയ്യാറുള്ളത്. ന്യൂറോ സർജൻ, പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റ്, റേഡിയേഷൻ ഓങ്കോളജിസ്റ്റ് ആൻഡ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്. ആദ്യം നമ്മളൊരു ന്യൂറോ സർജൻ്റെ ഒരു സഹായമായിരിക്കും നമുക്ക് ആവശ്യപ്പെടുന്നുണ്ടാവുക. കാരണം ശസ്ത്രക്രിയ വഴി ഈ ട്യൂമറിൽ മാക്സിമം എത്രയും നമുക്ക് സുരക്ഷിതമായ എടുക്കാൻ പറ്റുന്നു അത്രയും എടുക്കാനായിരിക്കും നമ്മുടെ ആദ്യത്തെ ഡിസിഷൻ. രണ്ടാമത്തത്, ഇത് എടുത്തതിന് ശേഷം ഇത് ഏത് ടൈപ്പ് ഓഫ് ട്യൂമറാണെന്ന് നമ്മൾ പെത്തോളജി വഴി നമുക്ക് അറിയണം. എന്നിട്ട് ചില സമയം ചില ട്യൂമേഴ്സിന് അതിൻ്റെ മോളിക്കുലർ പ്രൊഫൈൽ ടെസ്റ്റിങ്ങും നമുക്ക് ചെയ്യാൻ നിർബന്ധം ആണ്. അതിനുശേഷം ഈ ഡയഗ്നോസിസ് ആയതിനു ശേഷമാണ് നമുക്ക് കീമോതെറപ്പി അല്ലെങ്കിൽ കീമോതെറപ്പി പ്ലസ് റേഡിയേഷൻ്റെ ഒരു റോള് വരുന്നത്. ഇപ്പോൾ ചില ട്യൂമേഴ്സൊക്കെ ആണെങ്കിൽ സർജറി കഴിഞ്ഞതിന് ശേഷം റേഡിയേഷൻ തെറാപ്പിയാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ചോയ്സ്. വേറെ ചില ട്യൂമേഴ്സിന് സർജറി കഴിഞ്ഞതിന് ശേഷം റേഡിയേഷൻ ആൻഡ് കീമോ ഈ രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റും ആവശ്യം വേണ്ടി വരുമായിരിക്കും. സോ ട്യൂമറിൻ്റെ റിസൾട്ട് അനുസരിച്ച് വേണം നമ്മൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഡിസൈഡ് ചെയ്യാൻ. ഇന്നത്തെ ആധുനിക ഉലകത്തിൽ ഈ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അല്ലാണ്ട് ടാർഗറ്റഡ് തെറാപ്പിയും ലഭ്യമാണ്. ചില പീഡിയാട്രിക് ട്യൂമേഴ്സിന് ടാർഗറ്റഡ് തെറാപ്പി, അതായത് ആ ട്യൂമറിൻ്റെ മോളിക്കുലർ സബ് ടൈപ്പ് അനുസരിച്ച് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. എല്ലാവർക്കും വരുന്നൊരു കോമൺ സംശയമാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ എങ്ങനെയാണെന്ന്. ട്രീറ്റ്മെൻറ്റ് ഡ്യൂറേഷൻ ഓരോ ക്യാൻസറിനും ഡിഫറൻ്റ് ആണ്. ഓരോ ട്യൂമറിനും അതിൻ്റെ ടൈപ്പ് അനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് രീതികളും വ്യത്യാസമുണ്ടാവും. ട്രീറ്റ്മെൻറ്റിൻ്റെ ഡ്യൂറേഷൻ, അതായത് സമയം, വ്യത്യാസം ആണ്. നമ്മൾ ഒരു അസുഖം കണ്ടെത്തിയതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷവും അവരുടെ ട്രീറ്റ്മെൻറ്റ് അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. കാരണം ഈ ബ്രെയിൻ ക്യാൻസർ സർവൈവേഴ്സിന് ഒരു ലോങ് ടേം ഫോളോ അപ്പ്, അതായത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോളോ അപ്പ് ഓപ്ഷൻസും വളരെ നിർബന്ധമാണ്. കാരണം സർജറി അല്ലെങ്കിൽ റേഡിയേഷൻ അല്ലെങ്കിൽ കീമോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആ പേഷ്യൻറ്റിൻ്റെ ജനറൽ ഫങ്ഷനിങ് അറ്റ് ദ സെയിം ടൈം അവരുടെ ലോങ് ടേം ഇഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെക്കപ്പ് പറയുന്നത്. സോ അവിടെയാണെങ്കിൽ അവർക്ക് ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ആയിരിക്കും കാണുന്നുണ്ടാവുക. ഒന്ന്, എൻഡോക്രൈനോളജിസ്റ്റ്, കാരണം ഈ പേഷ്യൻസിന് ഹോർമോണൽ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തേതാണ് ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ. കാരണം ഈ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ കൂടെ നമ്മൾ അവരുടെ മെൻ്റൽ ഗ്രോത്ത്, അതായത് ഇൻ്റലിജൻസ്, പഠിക്കാനുള്ള കപ്പാസിറ്റി, ബിഹേവിയറൽ ഇഷ്യൂസ് ഇതെല്ലാം ഭാവിയിൽ ഫോളോ അപ്പ് ചെയ്യേണ്ടതാണ്. മൂന്നാമത്തത്, ഒരു ഇ എൻ ടി ഡോക്ടറുടെ സഹായം വേണ്ടി വരികയായിരിക്കും. കാരണം ചില കീമോതെറാപ്പി കൊടുക്കുമ്പോൾ അവർക്ക് കേൾവിക്കുറവ് വരാനുള്ളൊരു സാധ്യതയും കാണാറുണ്ട്. പിന്നെ നാലാമത്തത്, ഒരു പീഡിയാട്രിഷ്യൻ്റെയും ഒരു ലോങ് ടേം ഫോളോ അപ്പ് ഇവർക്ക് ഡെഫിനറ്റ്ലി ആവശ്യമാണ്. നമ്മൾ ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് കേട്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതല്ല. കാരണം ഈ കാലഘട്ടത്തിൽ ഡെഫിനറ്റ്ലി ലോകമെമ്പാടും ക്യാൻസർ കുഞ്ഞുങ്ങളുടെ സർവൈവേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലായിട്ടുണ്ട്. കാരണം ഇത്തരം മോഡേൺ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് വെച്ച് നമുക്ക് അവർക്ക് ഒരു ബെറ്റർ ലൈഫ് കൊടുക്കാനുള്ള ഒരു സാധ്യത ഡെഫിനറ്റ്ലി ഉണ്ട്. സോ നേരത്തെ കണ്ടെത്തുക, നേരത്തെ റെഫർ ചെയ്യുക, നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കറക്റ്റ് ഫോളോ അപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി ഈ കുഞ്ഞുങ്ങൾക്ക് ഏതൊരു നോർമൽ കുഞ്ഞിനെ പോലെ ജീവിക്കാൻ സാധ്യതയാണ്.
1: കുട്ടികളിലെ ബ്രെയിൻ ട്യൂമർ തൃശൂർ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പീഡിയാട്രിക് ഓൺകോളജി വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ നന്ദകുമാർ ആർ സംസാരിച്ചതാണ് കേട്ടത്. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം വൈ എസ് പൗർണമി.

0: ആകാശവാണി രാമവർമ്മപുരം പി ഒ തൃശൂർ 6806331.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ,

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. ഗ്രേസി രചിച്ച ഇരുൾ വീഴുമ്പോൾ എന്ന കഥ. അവതരണം മെജോ.
3: ഉരുള് പൊട്ടുന്നത് പോലെ ഇരുട്ട് കുത്തിയൊലിച്ചു വീണു. നിശബ്ദതയുടെ കരിമ്പടക്കെട്ടിനടിയിൽ കോളനിയിലെ വീടുകൾ വീർപ്പ് മുട്ടിക്കിടന്നു. പേടിച്ചറിഞ്ഞ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ആ നിശബ്ദതയിൽ തുളവീഴ്ത്തി. പിന്നാലെ ആരോ പ്രാകുന്ന ശബ്ദവും കേട്ടു. കിഴവൻ പക്ഷെ ചിരിച്ചു. വീടിൻ്റെ പിന്നിലെ പാതയ്ക്കപ്പുറത്ത് ഇലകൊഴിഞ്ഞ് കൊമ്പുകൾ ഉണങ്ങിത്തുടങ്ങിയ ഒരു മരം ജീവിതത്തിലേക്ക് ഒരു കൈച്ചൂണ്ടി പോലെ നിൽക്കുന്നത് കിഴവനെ അസ്വസ്ഥനാക്കിയിരുന്നു. ഇരുട്ടിൽ ആ മരം പൊടുന്നനെ മാഞ്ഞു പോയപ്പോൾ കിഴവന് വളരെ സന്തോഷം തോന്നി. കുടുസായ മുറിയുടെ ചുവരുകളും അപ്രത്യക്ഷമായി. വെളിച്ചത്തിൽ ആ ചുവരുകൾ നിരങ്ങി മുന്നോട്ട് വന്ന് കിഴവനെ ഞെരുക്കിയിരുന്നു. ഇപ്പോൾ കിഴവന്റെ ലോകത്തിന് അതിരുകളില്ലാതായി. ഓർമ്മയുടെ കുത്തൊഴുക്കിൽ എങ്ങോട്ടെന്നില്ലാതെ ഒലിച്ചു പോകുമ്പോൾ കയ്യിലെന്തോ തടഞ്ഞു. പേരക്കുട്ടിയുടെ കൈയാണതെന്ന് തിരിച്ചറിയാൻ നേരം കുറച്ചെടുത്തു. കുട്ടി കിഴവന്റെ ചെവിയിൽ എന്തോ രഹസ്യം പറഞ്ഞു. പിന്നെ കയ്യിൽ ഒതുക്കി പിടിച്ചിരിക്കുന്ന തീപ്പെട്ടിക്കൂട് ശ്രദ്ധാപൂർവം തുറന്നു. അതിനുള്ളിലിരുന്ന മിന്നാമിനുങ്ങ് മിന്നി മിന്നി പുറത്തേക്ക് പാറിയപ്പോൾ കിഴവൻ കൊക്കിച്ചിരിച്ചു. അതൊരു മിന്നാമിന്നി അല്ലേടാ കൊച്ചുമോനെ. കുട്ടിയുടെ സങ്കടം ഇരുട്ടിലൂടെ നിശബ്ദമായി വന്ന് കിഴവനെ തൊട്ടു. അതങ്ങ് പോട്ടടാ കൊച്ചുമോനെ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ ഭൂമിയിൽ എന്ത് മിന്നാമിന്നികളായിരുന്നു. ഒന്നാലോചിച്ച നിങ്ങളുടെയൊക്കെ ജീവിതം എന്ത് ജീവിതമാ. ചുമ്മാ തരിശുനിലങ്ങൾ, ഒറ്റ പാഴ്ചെടി പോലുമില്ല. ഞങ്ങളുടെയൊക്കെ കഥ അതാണോ? എന്തൊക്കെയോ ഓർക്കാനും പറയാനും. ആ, ഇനി അതൊക്കെ ഓർത്തിട്ടും പറഞ്ഞിട്ടും എന്താ കാര്യം? ഒക്കെ കൈവിട്ടു പോയില്ലേ? ഉണ്ടായിരുന്ന മണ്ണും വീടുമൊക്കെ നിന്റെ അപ്പൻ്റെ നിർബന്ധം കാരണം വിറ്റ് തൊലച്ചു. ഇപ്പോ ഈ നരകത്തിലെ ഇട്ടാവട്ടത്തിൽ കിടന്ന് കുഞ്ഞിട്ടാൻ കളിയല്ലേ? അവള് ഭാഗ്യവതി. നിന്റെ അമ്മയുടെ കറുത്ത മുഞ്ഞിയും വെളുത്ത ചോറും കാണാണ്ട് നേരത്തെ അങ്ങ് പോയല്ലോ. ഞാൻ ഒറ്റയ്ക്ക്, ഒരാളോടും ഒന്നും മിണ്ടാനും പറയാനും ഇല്ലാണ്ട്. ഈ ജയിലുവാസം എത്ര നാളാന്ന് വെച്ചാ? കിഴവൻ നെടുവീർപ്പിട്ടു. അത് തീക്കാറ്റായി വന്ന് കുട്ടിയെ പൊള്ളിച്ചു. കിഴവന്റെ ജടപരന്ന കൈവിരലുകളിൽ കുട്ടി മെല്ലെ തലോടി. പിന്നെ മുറുകെ പിടിച്ച് പഴങ്കഥകളുടെ പച്ചപ്പിലേക്ക് വലിച്ചു.
4: പറയാ പാപ്പാ, പണ്ടത്തെ കഥകളൊക്കെ.
3: കിഴവന്റെ മുഖത്തെ ചുളിവുകളിൽ പരിഭവം ഊറി നിന്നു.
4: ഓ, അതിനൊക്കെ നിനക്കെവിടെയാ നേരവും കാലും? പള്ളിക്കൂടടച്ചാലും നേരം പരപരാന്ന് വെളുക്കുമ്പോൾ ട്യൂഷൻ ഓടണ്ടേ? ഞങ്ങളൊക്കെ ആ നേരത്തെ എണീച്ച് മാഞ്ചോട്ടിലേക്കാ ഓടണേ. ആരാ അധികം മാമ്പഴം പെറുക്കിക്കൂട്ടണേന്നാ ഞങ്ങളുടെയൊക്കെ ചിന്ത. അങ്ങനെയൊരോട്ടത്തിലാ എൻ്റെ പെങ്ങള് വെണ്ണു പോയത്. പാമ്പ് കടിച്ചിട്ടും അവൾ ഓട്ടം നിർത്തിയില്ല. ഒടുക്കം പഴുത്ത മാങ്ങ പോലെ മാഞ്ചൂട്ടിൽ കുഴഞ്ഞു വീണു.
3: കൗതുകം കുട്ടിയുടെ നാവിൻ തുമ്പിൽ തരിച്ചു.
4: പാമ്പ് കടിച്ചാൽ ഭയങ്കര വേദനയാ?
3: കിഴവൻ ചിരിച്ചു. ഒരു മുഴുത്ത തൂശി കൊണ്ട് തുളയ്ക്കണം അത്രയും.
4: എന്നെയും കടിച്ചിട്ടുണ്ട് പാമ്പ്. ഇമ്മിണി മുന്തിയ എനം തന്നെയാ.
3: കരിമൂർഖനായിരുന്നു. മലവെള്ളം പൊങ്ങിയ കാലത്താ. വെള്ളം കയറിയാ പിന്നെ ചെറുതോണി ഇറക്കി ഒരു പോക്ക. ഉണ്ണാൻ പോലും വരൂല. വന്നാൽ താഴെയുള്ളവൻ പിടികൂടും. കൊടുത്തില്ലേൽ അവൻ തൊണ്ട കീറും.
4: പിന്നെ അപ്പൻ്റെ കയ്യിൽ നിന്ന് പുളിവാറലോണ്ട് മേടിക്കുകയും വേണം, തോണിയും കൊടുക്കണം.
3: വിശന്നാൽ കണ്ടോൻ്റെ പറമ്പിൽ നിന്ന് കപ്പ മൂടോടെ പിഴുത് തൊലി കാർന്ന് കളഞ്ഞ് തിന്നും. കൊലയറ്റം മുങ്ങി നിൽക്കണ തൈത്തങ്ങേന്ന് കരുക്ക് പറിച്ച് വെട്ടിക്കുടിക്കും. മോന്തി ആവോളം അലഞ്ഞു നടന്ന് തിരിച്ചെത്തി തോണിയടുപ്പിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോളാ സംഭവം.
4: അവൻ്റെ നടപ്പുറത്തെങ്ങാണ്ട് ചവിട്ടിയിട്ടുണ്ടാവും. വാല് പൊക്കിയൊരടി, ചീറ്റിക്കൊണ്ടൊരു

0: ഒറ്റക്കടിയും. ഞാൻ അലറി വിളിച്ചതും ഒരന്തിയടപ്പൻ മഴ അങ്ങലച്ചു വീണു. ഇരുട്ട് വന്ന് ലോകമങ്ങ് മൂടി. ദിക്കറിയാത്ത അവസ്ഥയുമായി. പിന്നെങ്ങനാ വിഷാരിയുടെ അടുത്ത് പോന്നേ? ദൂരം കുറേയുണ്ട്. പ്രളയകാലത്തെ പോലെയല്ല വെള്ളം കയറി വരുന്നത്. ഒടുക്കം പോയത് തോമാഞ്ചെറിയയുടെ അടുത്തേക്കാണ്. കുട്ടിയുടെ വിരലുകൾ കിഴവൻ്റെ കയ്യിൽ നിന്ന് വഴുതി. ഹായ്, ടോമാഞ്ചെറിയല്ലേ അപ്പാപ്പ? കിഴവൻ അമ്പരന്നു. അതാരട മക്കളെ, ടി വിയിലില്ലേ ഒരു പൂച്ചേമേലിയും? കിഴവൻ്റെ ഉള്ളം പുകഞ്ഞു. അതിന് നിന്റെ അമ്മ ആ മുറിയിലെങ്ങാൻ കാലുകുത്താൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഒരു നിമിഷം നിശബ്ദനായിരുന്ന് കിഴവൻ തുടർന്നു. ഇവര് പൂച്ചയമേലിയും പോലെ തന്നെയാ. ഇരട്ടകളായതുകൊണ്ട് ഉളുക്കിയാല് തിരുമ്മും, മന്ത്ര കൊണ്ട് വിഷമിറക്കും. പക്ഷേല് പറഞ്ഞിട്ടെന്താ കാര്യം? ഉറങ്ങുമ്പോൾ മാത്രം രണ്ടാളും തമ്മിത്തല്ലൂല. എന്നാൽ പിരിഞ്ഞ് താമസിക്കോ? അതുമില്ല. ഇരട്ടപ്പെണ്ണുങ്ങളെ തന്നെ കൊണ്ടുവന്നതും പേറ്റിൽ ഒരുത്തി ചത്തു. മറ്റോളും അച്ചിയും കൊച്ചിനെ അവളാ നോക്കണേ. പിന്നെങ്ങനാ? ഏതായാലും അവര് എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട് തൽക്കാലം തമ്മിലടി നിർത്തി. വെളിച്ചാവോളം നോക്കാനേറ്റു. രണ്ടാളും എൻ്റെ രണ്ടു വശത്തായിട്ട് അങ്ങിരിപ്പായി. പൂച്ചം പൂച്ചം എന്തോ മന്ത്രം ജപിക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ കയറി വരണ കട്ടുകഴപ്പും വേദനയും അങ്ങിറങ്ങും. ഇറങ്ങി കടി കൊണ്ട കൊളുവായിലെത്തി നിൽക്കും. രണ്ടാളും പയ്യെ ഉറക്കത്തിലേക്കങ്ങ് മൂക്കു കുത്തും. അപ്പോണ്ട് വിഷം പിന്നെയും കൊളുവായിന്ന് മുകളിലേക്ക് എഴഞ്ഞെഴഞ്ഞ് കയറാൻ തുടങ്ങും. ഞാൻ വേദനയെടുത്ത് നെലോളിയും തുടങ്ങും. രണ്ടാളും കണ്ണു വലിച്ച് തുറന്ന് പിന്നെയും പുച്ഛം പുച്ഛം തുടങ്ങും. അങ്ങനെ ഒരുവിധം രാത്രി വെളുപ്പിച്ചെടുത്തു. പിന്നെ വിഷാരിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. വിഷാരിയെന്ന് പറഞ്ഞാലോ ഒരു പുല്ലൻ, മേല് നിറച്ചും രോമക്കാടാ. ആ കാട്ടിൻ്റെ ഉള്ളിൽ കരിമൂർക്കം മുതൽ കാട്ടാന വരെ ഉണ്ടാവും. എന്നെ ആകമാനമൊന്ന് നോക്കി മുറുക്കാൻ ചവച്ചരച്ച് മുറ്റത്തോട്ട് നീട്ടി അങ്ങ് തൂ. എന്നിട്ടൊരു കൽപ്പന, കയറ്റിക്കിടത്ത്. ആറേഴ് ദിവസം ഞാൻ അവിടെ കിടന്നു. ഒരു തരത്തിൽ ജീവൻ തിരിച്ച് കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുട്ടി നഖം കടിച്ചു തുപ്പി. ശോ, ചാവാതിരുന്നത് നന്നായി അല്ലേ അപ്പാപ്പ? കിഴവൻ തുടയിലടിച്ച് ഉഷാറോടെ ചിരിച്ചു. പിന്നെ എനിക്കൊരു 12-13 വയസ്സ് കാണും. എന്താ ഈ ജീവിതമെന്നറിയാനുള്ള പൂതി അങ്ങനെ തിക്കിത്തിരക്കി വരണ കാലല്ലേ? പിന്നെ അങ്ങോട്ട് അനുഭവങ്ങളുടെ പെറളിയായിരുന്നു. തുടക്കം കല്യാണീന്നാ. അതിൻ്റെ പിന്നിലുണ്ട് ഒരു കഥ. ഒരു വൈകുന്നേരം ഞാൻ അങ്ങനെ പറമ്പിലൊക്കെ ചുറ്റി നടക്കുവായിരുന്നു. ഉടുത്തേറുന്ന തോർത്തുമുണ്ടിൻ്റെ മടിയിൽ കശുവണ്ടി ചുട്ട് തല്ലിയതുണ്ട്. അപ്പോണ്ട് കാട് പോലെ വളർന്നു നിൽക്കണ കപ്പക്കണ്ടത്തിലേക്ക് കല്യാണി പാത്തും പതുങ്ങിയും പോണു. കുറേ കഴിഞ്ഞപ്പോണ്ട് ഏലിയാനും പോണു. ആഹാ, ഇതെന്താ കാര്യം എന്നറിയണമല്ലോ എന്ന് വിചാരിച്ച് ഞാനും പുറകെ കൂടി. കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിയില്ലേ. കിഴവൻ്റെ ഓർമ്മകളിൽ കാലം ഉറയൂരുകയാണ്. കുട്ടി കുറേ നേരം കാത്തു. പിന്നെ കിഴവനെ കുലുക്കിയുണർത്തി ചോദിച്ചു, അപ്പാപ്പൻ എന്താ കണ്ടത്? കിഴവൻ ഞെട്ടിയുണർന്നു. എന്താ ചോദിച്ചത്? എന്താ കണ്ടേന്നോ? കണ്ടത്? കിഴവൻ തലയറഞ്ഞു ചിരിക്കാൻ തുടങ്ങി. അപ്പോൾ മരുമകളുടെ ശബ്ദം കിഴവൻ്റെ ചെവിയിൽ ഇടിമുഴക്കമായി. ചി, കിഴട്ട് തന്ത പുഴുത്ത കഥകൾ കൊച്ചു പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടില്ലേ? അന്ന് ഞാൻ പറഞ്ഞതാ, നാട്ടിലെ സ്ഥലവും വീടും അവിടെയെങ്ങാനും കിടന്നോട്ടെ, കാരണന്മാരുടെ കാലശേഷം വിറ്റാൽ മതിയെന്ന്. ഇപ്പം അനുഭവിച്ചോ? കുഴിയിൽ കാലം നീട്ടിയിരിക്കുവാണേലും ഈ വർഗത്തിന് പെണ്ണിൻ്റെ ചിന്തയുള്ളൂ. ഈ കിഴട്ട് ശവം എൻ്റെ കൊച്ചിനെ കൂടി ചീത്തയാക്കും.
1: വെളിച്ചം മിന്നൽ പോലെ കിഴവൻ്റെ കണ്ണിൽ തുളച്ചു കയറി. ഉറച്ചു തുള്ളുന്ന മരുമകളെയും മിഴിച്ചു നിൽക്കുന്ന മകനെയും കണ്ടപ്പോൾ ഇരുട്ട് തന്നെ ചതിച്ചു എന്ന് കിഴവന് തീർച്ചയായി. ആ തിരിച്ചറിവിൻ്റെ ഞെട്ടലിൽ കിഴവൻ്റെ മഞ്ഞളിച്ച മുഖം നെഞ്ചിലേക്ക് വീണു.
2: ഇരുൾ വീഴുമ്പോൾ എന്ന കഥയാണ് ഇന്നത്തെ കഥകളതിസാദരത്തിൽ നിങ്ങൾ കേട്ടത്. അവതരിപ്പിച്ചത് മെജോ. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.

ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ മാസം 30-ാം തീയതി രാവിലെ 11 മണിക്ക് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലാണ് അഭിമുഖം. MBBS ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രതിമാസം 42,000 രൂപ വേതനമായി ലഭിക്കും. താല്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ, ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിൻ്റെ സ്ഥിരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പ്രവൃത്തി പരിചയം, പ്രായം എന്നിവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും പകർപ്പുകളും സഹിതം. June 30 രാവിലെ 10 മണിക്ക് മുളകുന്നുതാവിലുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിൻ്റെ ഓഫീസിൽ നേരിട്ട് ഹാജരാകണം. അഭിമുഖത്തിൽ പങ്കെടുക്കുന്നതിന് ഉദ്യോഗാർത്ഥികൾക്ക് യാതൊരുവിധ യാത്രാബദ്ധയും അനുവദിക്കുന്നതല്ലെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്ക് ഇംഗ്ലീഷ് വിഷയത്തിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. UGC നിഷ്കർഷിക്കുന്ന യോഗ്യതയുള്ളവരും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. താല്പര്യമുള്ളവർ July 3 രാവിലെ 10 ആവശ്യമായ രേഖകൾ സഹിതം കോളേജിൽ അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0466-227-0353. നമ്പർ ആവർത്തിക്കാം, 0466-227-0353. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന് കീഴിലുള്ള തൃശൂർ വടക്കാഞ്ചേരി വയോമിത്രം പദ്ധതികളിൽ മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഇരു പദ്ധതികളിലുമായി 2 ഒഴിവുകളാണുള്ളത്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം നടത്തുന്നത്. MBBS ബിരുദവും മോഡേൺ മെഡിസിനിൽ കൗൺസിൽ രജിസ്ട്രേഷനുമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി മെഡിസിൻ, ജെറിയാട്രിക് മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നിവയിലേതെങ്കിലും ബിരുദാനന്തര ബിരുദമോ ഡിപ്ലോമയോ നേടിയവർക്കും സർക്കാർ സർവീസിൽ നിന്നും വിരമിച്ചവർക്കും പാലിയേറ്റീവ് ട്രെയിനിങ് ലഭിച്ചവർക്കും മുൻഗണന. 65 വയസ്സാണ് പ്രായപരിധി. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റയും യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഉൾപ്പെടുത്തിയ അപേക്ഷകൾ July 1 വൈകിട്ട് 5 മണിക്കകം ബന്ധപ്പെട്ട വയോമിത്രം പദ്ധതി ഓഫീസുകളിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8943-354045. നമ്പർ ഒരിക്കൽ കൂടി, 8943-354045. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ചാവക്കാട് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ആനിമൽ ബർത്ത് കൺട്രോൾ സെൻ്ററിലേക്ക് വിവിധ തസ്തികളിൽ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വെറ്ററിനറി സർജൻ 1 ഒഴിവ്, ഡോഗ് ക്യാച്ചർ വിത്ത് വാൻ 1 ഒഴിവ്, മൃഗപരിപാലകർ 4 ഒഴിവുകൾ, ഓപ്പറേഷൻ തിയേറ്റർ സഹായി 1 ഒഴിവ്, ശുചീകരണ സഹായി 1 ഒഴിവ് എന്നീ തസ്തികളിലേക്കാണ് നിയമനം. പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം നടത്തുക. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം നൽകും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഈ മാസം 30-ാം തീയതി ചാവക്കാട് നഗരസഭയിൽ നടത്തുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് രാവിലെ 10:30 അഭിമുഖം. ശസ്ത്രക്രിയയിൽ പ്രാവീണ്യം, വെറ്ററിനറി കൗൺസിൽ രജിസ്ട്രേഷൻ, WVS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ABC സെൻ്ററുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും നിയമനത്തിൽ മുൻഗണന. ഡോഗ് ക്യാച്ചർ വിത്ത് വാൻ തസ്തികയിലേക്ക് രാവിലെ 11 മണിക്കും മൃഗപരിപാലകരുടെ ഒഴിവിലേക്ക് രാവിലെ 11:30 അഭിമുഖം നടത്തും. ഓപ്പറേഷൻ തിയേറ്റർ സഹായി, ശുചീകരണ സഹായി എന്നീ തസ്തികയിലേക്കുള്ള അഭിമുഖം ഉച്ചയ്ക്ക് 12:30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04-87-236-1216. നമ്പർ ആവർത്തിക്കാം, 04-87-236-1216. വയനാട് മാനന്തവാടി ഗവൺമെൻറ് കോളേജിലെ ഇലക്ട്രോണിക്സ് വിഭാഗം നടപ്പിലാക്കുന്ന ISRO റെസ്പോണ്ട് മേജർ റിസർച്ച് പ്രൊജക്റ്റിലേക്ക് ജൂനിയർ റിസർച്ച് ഫെല്ലോ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. ഈ മാസം 30-ാം തീയതി രാവിലെ 10 മണിക്ക് കോളേജിൽ അഭിമുഖം നടക്കും. മൈക്രോവേവ് ഇലക്ട്രോണിക്സ് സ്പെഷ്യലൈസേഷനോടെയുള്ള MSc അല്ലെങ്കിൽ MTech ഇലക്ട്രോണിക്സ് ബിരുദവും UGC നെറ്റ് അല്ലെങ്കിൽ

ഗേറ്റ് എന്നീ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കോളേജ് വെബ്സൈറ്റിലെ വിജ്ഞാപനത്തിൽ പരാമർശിച്ചിട്ടുള്ള മറ്റ് യോഗ്യതാ പരീക്ഷകൾ പാസ്സായവർക്കും അപേക്ഷിക്കാം. CST, HFSS സോഫ്റ്റ്വെയറുകൾ, മൈക്രോസോഫ്റ്റ് ആൻറ്റിന അറേകൾ, ആൻറ്റിന മർഷൻറ്റൈനുകൾ, ഷീറ്റ് സിങ് ഡിസൈൻ, തെർമൽ സിമുലേഷൻ എന്നിവയിൽ മുൻപരിചയമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന. ഉദ്യോഗാർത്ഥികൾ ഈ മാസം 30-ാം തീയതി നിശ്ചിത സമയത്ത് അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം കോളേജിൽ അഭിമുഖത്തിനായി എത്തിച്ചേരണം. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കുമായി കോളേജിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് gcmanandavadi.ac.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447959355. നമ്പർ ഒരിക്കൽ കൂടി 9447959355. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: പോലീസ്?
4: മിസ് സീമ?
3: അതെ.
4: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
3: എന്തിന്? പക്ഷെ ഞാൻ
4: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
3: ഡിജിറ്റൽ അറസ്റ്റ്?
4: 100,000 തന്നാൽ വിട്ടേക്കാം.
3: ഇത്രയും പൈസയോ?
4: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
3: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
4: അയ്യോ,
3: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക.

0: ഹലോ മമ്മ.
1: ഹായ്.
2: ആർബിഐ പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സമകാലികം പുനഃപ്രക്ഷേപണം. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഭീമ യോജന ഫോർ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ്. 6:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തെ അധികരിച്ച് തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക പരിപാടി. 6:50 മുതൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് മൈതാനത്തിൽ നടക്കുന്ന 2026 ICC ക്രിക്കറ്റ് വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:55 ചലച്ചിത്രഗാനം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തിന്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് CR രവി നമ്പ്യാർ കുമരനെല്ലൂർ. 6:00 വിഷമലരി. 6:50 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതമന്ദിരം. പൂർണ്ണ ത്രിയേശ സുപ്രഭാതം. സുഭദ്ര തമ്പുരാൻ ആലപിച്ചത്. 6:35 ഐവിഷ്ണായ് ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പുകളിൽ സൈമറത് വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സിസ് ഹൈ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പരിസ്ഥിതി സൗഹൃദമാകുമ്പോൾ. തയ്യാറാക്കിയത് അഞ്ജു പി അർജുനൻ. 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത. 7:15 റീവലേഴ്സ് കണ്ടവാരി റോഡ് തൃശൂർ കാവ്യാഞ്ജലിയിൽ. കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിത ആലാപനം സ്മിത പി മേനോൻ. 7:20 സൈമൺസ് ഹോസ്പിറ്റൽ തൃശൂർ കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് MG റോഡ് തൃശൂർ ഗാന സന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 ചലച്ചിത്രഗാനങ്ങൾ. 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാഡമി തൃശൂർ ചോദ്യമുത്തരം ചിന്താ വിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച. പ്രായമായവരിലെ കാഴ്ച രോഗങ്ങൾ. ഡോക്ടർ മിനുദത്തുമായി YS പൂർണവി സംസാരിക്കുന്നു. 2 9:30 ഡോക്ടർ പത്മായസ് തമ്പുരാൻ്റെ വീണ കച്ചേരി. കിള്ളിക്കുറിശ്ശിമംഗലം രാമമോഹൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 വില്ലുപാട്ട്. പള്ളുരുത്തി MA വിശ്വംഭരണം സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 സ്മൃതിലഹരി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. ദസ്തേവിസ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിൻ്റെ ശബ്ദരൂപം. 58 ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പ്രഭാഷണത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 അക്ഷരശ്ലോകം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി. 6:00 രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താ വിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മായാമുദ്രകൾ. 8:00 ഹലോ ഡോക്ടർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ.

0: 15-ന് വിദ്യാഭ്യാസ രംഗം, 9:30 രജു നാരായണന്റെ സംഗീത കച്ചേരി, തിരുനല്ലൂർ അജിത് കുമാർ വയലിൻ, ചാലക്കുടി രാംകുമാർ വർമ്മ മൃദംഗം, ഷീനു ഗോപിനാഥ് കോട്ടയം ഘടം. 10:30 ചലച്ചിത്രഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 11:00 ഹലോ ആകാശവാണി ഫോൺ ഇൻ പ്രോഗ്രാം. വൈകിട്ട് 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത.
1: ആകാശവാണി തൃശൂർ സമകാലികം.
2: സംസ്ഥാനത്തും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതി സംബന്ധിച്ച വാർത്തകൾ സമീപകാലത്തായി ശ്രദ്ധ നേടുന്നതിനിടയിലാണ് ഇക്കഴിഞ്ഞ ദിവസം മുതിർന്നവരുടെ കൈപിടിച്ച് സ്കൂളിലെത്തേണ്ട പ്രായത്തിൽപ്പെട്ട 5 കുട്ടികൾ പറഞ്ഞുകേട്ട അറിവ് വച്ച് മലക്കപ്പാറ ഗവൺമെന്റ് UP സ്കൂളിൽ 1-ഉം 2-ഉം ക്ലാസ്സുകളിലേക്ക് പ്രവേശനം നേടാൻ എത്തിയ വാർത്ത വിവിധ മാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞത്. ആദിവാസി മേഖലകളിലെ കുട്ടികൾ വിദ്യാഭ്യാസം കൈവരിക്കുന്നതിൽ ഇപ്പോഴും പലവിധ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന അവസ്ഥയിലും വിദ്യാലയം അന്വേഷിച്ചെത്തിയ ഇവരെക്കുറിച്ച് മലക്കപ്പാറ ഗവൺമെന്റ് UP സ്കൂൾ പ്രധാന അധ്യാപിക ബ്യൂല എലിസബത്ത്.
3: June 16 രാവിലെ നമ്മൾ അസംബ്ലിക്ക് റെഡി ആവുമ്പോ നമ്മുടെ ചേച്ചി എന്ന് പറഞ്ഞ തൊട്ടടുത്ത ലൈൻസിലുള്ള ചേച്ചി ഈ കുട്ടികളെ ആശാവർക്കറാണ്, കുട്ടികളെ കൂട്ടിക്കൊണ്ടുവന്നു. എന്താന്ന് ചോദിച്ചപ്പോ കുട്ടികള് സ്കൂൾ അറിയാതെ നിൽക്കാണ്, പഠിക്കാൻ വന്നാണെന്ന് പറഞ്ഞു സ്കൂളിലേക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവരികയാണ്. അപ്പൊ നമ്മള് ശരിക്കും ഞെട്ടിപ്പോയി. കാരണം എന്താന്ന് വെച്ചാ ഇങ്ങനെ കുട്ടികൾ തന്നെ വന്ന് സ്കൂളിൽ പഠിക്കണം എന്ന് ആഗ്രഹം പറയുമ്പോൾ ഒരു വലിയ വിഷയമാണല്ലോ. അപ്പൊ പിന്നെ കുട്ടികളെ റിസീവ് ചെയ്തു, നമ്മൾ വിസിറ്റ്. പിന്നെ ഇപ്പൊ ദിവസവും കുട്ടികൾ മുടങ്ങാതെ എല്ലാ ദിവസവും വരുന്നുണ്ട് സ്കൂളിലേക്ക്. പഠിക്കാൻ നല്ല താല്പര്യമുള്ള കുട്ടികളാണ് എന്നുള്ളത് കാര്യം മനസ്സിലായി നമുക്ക്. ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ കുട്ടികൾ വരുന്നത്. ഈ കുട്ടികളൊക്കെ താഴെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതാണ് പതിവ്. അതിലെ വ്യത്യസ്തമായിട്ടാണ് ഈ 5 കുട്ടികൾ മലക്കപ്പാറ സ്കൂളിൽ അന്വേഷിച്ചു നിന്നെത്തിയത്. അപ്പോ നമുക്ക് 3 കുട്ടികളാണ്, ഈ കൊല്ലം 1 കുട്ടിയും പിന്നെ 2 കൊല്ലങ്ങളായിട്ട് 2 കുട്ടികളുമാണ് നമുക്ക് അഡ്മിഷൻ വന്നിട്ടുള്ളത്. അവിടുന്ന് വീട്ടിൽ നിന്ന് വന്നു പോകുന്ന തരത്തിൽ ബാക്കി മിക്ക കുട്ടികളും അവർ ഹോസ്റ്റലിൽ വിട്ടിട്ടാ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ സാഹചര്യം. ഇവരും തൊഴിലിലേക്ക് പോകുമ്പോ കുട്ടികള് സേഫ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടും അങ്ങനെയൊക്കെ കരുതിയിട്ടാ എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഇവരുടെ കാര്യം പെട്ടെന്ന് ഞാൻ വന്നപ്പോ ഉള്ള ഒരു ഇത് തന്നെയാണ്. ഇവർക്ക് ഓട്ടോ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുട്ടികൾ വന്ന് പോകുന്നുണ്ട്. ഇപ്പോ നമ്മള് അത് ഇപ്പൊ പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട്, സാറ് അറേഞ്ച് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. 16-ാം തീയതി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് അവർ വരുന്നുണ്ട് സ്കൂളിലേക്ക്. തീർച്ചയായും ഈ കുട്ടികൾക്ക് പഠനം ലഭ്യമാകണം. കാരണം ഇങ്ങനെ ആഗ്രഹം പറഞ്ഞ് ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് ഇവര് താല്പര്യമായി കുട്ടികൾ ഉണ്ടെന്ന് നമുക്ക് നല്ല 100% ഉറപ്പല്ലേ. എന്തായാലും ഈ കുട്ടികൾ പഠിക്കണം തന്നെയാണ്. എവിടെ ആയാലും ഈ കുട്ടികൾ പഠിക്കണം. ഇവര് മാറാങ്കോട്ടിന്ന് 6 പേര് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വന്നിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ ഭീഷണിയിൽ 2018 ഇവർക്ക് മാറാങ്കോട്ട് സ്ഥലം കൊടുത്ത് സെറ്റാക്കിയതാണെന്നാണ് ഞാൻ അറിഞ്ഞത്, മനസ്സിലാക്കിയ കാര്യം. അവിടെയും ഇവര് തേനെടുക്കുന്നതാണ് ഇവരുടെ പാരന്റ്സിന്റെ ഓക്യുപേഷൻ. അപ്പോ അവരതിനായിട്ട് വരുമ്പോ ഇവിടെ എത്തിയിരിക്കുകയാണ്. കുട്ടികള് കഴിഞ്ഞ കൊല്ലം സ്കൂളിൽ പോയിട്ടുണ്ട്, പരിയാരം ആ ഭാഗത്തുള്ള സ്കൂളുകളിലേക്ക് ഇവർ പോയിട്ടുണ്ട്, വിവിധ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, ഒന്ന് ഇരുന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്.
2: ആദിവാസി കുട്ടികൾക്കായി തൃശൂർ ജില്ലയിൽ നിലവിൽ വിദ്യാഭ്യാസത്തിന് ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസത്തിന് ശേഷം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത PVPG ഫെസിലിറ്റേറ്റർ സമകാലികത്തോട്.
4: തൃശ്ശൂർ ജില്ലയില് മെയിൻ ആയിട്ട് സ്കൂളുകള് വളരെ അകലെയാണ്. കാരണം എല്ലാ ഉന്നതികളും വനത്തോടുള്ളിലോ അല്ലെങ്കിൽ വനത്തോട് ചേർന്നുള്ള ഉന്നതികളാണുള്ളത്. അപ്പോ ഈ കുട്ടികൾക്ക് നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ജില്ലയില് 5 പ്രീമെട്രിക് ഹോസ്റ്റലുകൾ ഉള്ളത്, അതായത് ഒരു ഹോസ്റ്റല് നമുക്ക് ചാലക്കുടിയിൽ നിന്നുപോയി ഗേൾസിന്റെ, അത് കൂടാണ്ട് നമുക്കൊരു മോഡേൺ ഡിസ്റ്റൻസ് സ്കൂളുണ്ട്. ഇവിടെയാണ് ഇവർക്ക് പഠനത്തിന് വരാനും വന്ന് പഠിക്കാനും ഉള്ള സൗകര്യങ്ങൾ ചെയ്യാറ്. അതിൽ മിക്ക കുട്ടികൾ ഇപ്പോ നമ്മള് വെക്കേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഇവര് തിരിച്ചു വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇതിന്റെ മെയിൻ കാരണം ഇവരുടെ പേരന്റ്സ് കൂടുതലായിട്ടും കാടിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ അത് വനഭവം ശേഖരിക്കാനായിട്ട് മാസങ്ങളോളോ ആഴ്ചകളോളോ കാട്ടിൽ പോയി നിൽക്കും. അപ്പൊ വേറെ വരുമാനം ഇല്ല, അവരെ കൊണ്ടും കാര്യമില്ല, അവർക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് അവർ അതിനെ ആശ്രയിക്കുന്നത്. കാട് രൂപക്കാരാണെങ്കിൽ അവർ പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം തളിക്കല്ല് എന്ന ഈ ഭാഗം അത്രയും ദൂരം വരെ അവർ സഞ്ചരിക്കും. പിന്നെ ഓരോ സീസണിലാണ് ഓരോ വിഭവങ്ങൾ ലഭിക്കുക. അപ്പൊ ആ വിഭവങ്ങൾ ലഭിക്കുന്ന അനുസരിച്ച് അവർ എവിടെയാണ് അതുള്ളത് അത്രയും ദൂരം പോകും. പിന്നെ നമ്മുടെ ഈ 2 മെയിനായിട്ട് ജില്ലയില് മുതുവന്മാരും കാട് രൂപക്കാരും ാണ് ഈ വനവിഭവശേഖരം കൂടുതൽ പോകുന്നത്. അപ്പൊ മുതുവന്മാരൊക്കെ ആണെങ്കിൽ അവര് മറ്റേ ഇടുക്കി ജില്ലയുടെ ഭാഗങ്ങളിലേക്കൊക്കെ പോവാറുണ്ട്. പിന്നെ ഓരോ കോളനികളിലും കുറഞ്ഞത് 5 കിലോമീറ്ററുണ്ട്. പിന്നെ റോഡിലേക്ക് എത്താൻ, അവിടുന്ന് സ്കൂളിലേക്ക് എത്താൻ അവർക്ക് 10-15 കിലോമീറ്റർ ദൂരമുണ്ട്. സ്കൂൾ അടുത്തുകളില്ല, അടുത്ത് സ്കൂളുണ്ടെങ്കിൽ

0: അതിന്റെ അടുത്ത് ഹോസ്റ്റൽ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുള്ള വീട്ടിൽ ഇവർ നേരിടുന്നുണ്ട്. അപ്പോ അവര് ബോംബെയിൽ കുട്ടികളെയും കൊണ്ടുപോകും. വെക്കേഷൻ കഴിഞ്ഞാലും ചിലപ്പോ ഇവര് അത് കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞു, അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞായിരിക്കും കോളനിയിലെത്തുക. അപ്പോഴും കുട്ടികളുടെ പഠിപ്പൊക്കെ അങ്ങനെ ഒരുവിധം പോയിട്ടുണ്ടായിരിക്കും. അപ്പോഴെങ്കിലും പ്രൊമോട്ടർമാര് വഴിയാണ് നമ്മൾ കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനൊക്കെ പറയാം. ചിലപ്പോ പ്രൊമോട്ടർമാർ ചെല്ലുമ്പോൾ ഇവര് കോളനിയിൽ ഉണ്ടാവില്ല, ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെയല്ലേ വരിക. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾ എത്താൻ സ്കൂൾ വൈകാറ്. പിന്നെ നമ്മള് കാർഡ് രൂപം കുട്ടികളെ ഈ വർഷവും കഴിഞ്ഞ വർഷമായിട്ട് നമുക്ക് അവർക്ക് തിരിച്ച് കോളനിയിലേക്ക് എത്തിക്കാനായിട്ട് പലപ്പോഴും ഇവരുടെ കയ്യിൽ പാരന്റ്സിന്റെ പൈസ ഇല്ല എന്നുള്ളൊരു കാരണമാണ് നമ്മൾ അറിയിക്കാറ്. അപ്പൊ അത് ആധാർ മാറ്റാനായിട്ട് നമ്മൾ കോർപ്പസ് ഫണ്ടിൽ ഇവർക്ക് ഒരു പ്രൊജക്ട് വെച്ചിരുന്നു, ഇവർക്ക് കുട്ടികളെ ഹോസ്റ്റലിൽ എത്തിക്കാനുള്ള ചെലവുകൾ വഹിക്കാനായിട്ട്. അത് പ്രൊമോട്ടർമാരാണ് മിക്കും കുട്ടികളെ കൊണ്ടാക്കുക. അത് കൊണ്ടാക്കുമ്പോൾ അവർക്ക് ഈ പൈസ തുക മാറി നമ്മൾ കൊടുക്കും, അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴും ഇതും കുട്ടികളെ ഈ പാരന്റ്സ് കുട്ടികളെ വിടാത്ത കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇതാണ് മെയിനായിട്ട് ഇവരുടെ ഇപ്പോ വന്ന ഈ പ്രശ്നം. അപ്പൊ ഇവർക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് പഠിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ജില്ലയിലെ അതിനനുസരിച്ചുള്ള ഹോസ്റ്റൽ അതിന്റെ അടുത്ത് ഉണ്ടാവില്ല. അപ്പൊ ഹോസ്റ്റൽ ഉള്ളതാണെങ്കിൽ ഭയങ്കര ദൂരപരിധി ഉള്ളതായിരിക്കും. അപ്പൊ ഇവര് അതിന് പറ്റുന്ന കോഴ്സുകൾ മാത്രം പഠിച്ച് ഇങ്ങനെ പോവാണ് ചെയ്യുക. അതുപോലെ തന്നെ 2019 പ്രളയം ഉണ്ടായ ശേഷം ചാലക്കുടി ITI ഒക്കെ ഹോസ്റ്റലൊക്കെ നശിച്ചു പോയി. പിന്നെ അത് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടിയില്ല. അതിനുശേഷം കുട്ടികൾക്ക് ITI എന്നുള്ളൊരു ആ ഒരു സെക്ഷൻ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവർക്ക് എവിടെയും ഹോസ്റ്റൽ ഇല്ല. ഗേൾസിനായാലും ബോയ്സിനായാലും ഹോസ്റ്റൽ ഇല്ലാത്ത കാരണം പ്ലസ് ടു കഴിഞ്ഞ് നേരെ പിന്നെ അല്ലെങ്കിൽ കുറച്ചുപേര് ഡിഗ്രിക്ക് പോകും, ബാക്കിയുള്ളവർക്ക് ITI അങ്ങനത്തെ ഒരു ജോലി പെട്ടെന്ന് കിട്ടുന്ന ഒരു കോഴ്സ് പഠിക്കാനുള്ള സൗകര്യം ഇല്ല ജില്ലയിൽ. പഠിച്ചാൽ മാത്രം പോലെ ഇവർക്ക് സ്കില്ലായിട്ടുള്ള ട്രെയിനിങ് കിട്ടണം. കാരണം എന്തിനായാലും ഇവർക്ക് ഒരു ട്രെയിനിങ് കിട്ടണം. ചിലപ്പോൾ ഇവർക്ക് കോളേജുകളിൽ നിന്നൊക്കെ ITI എന്നൊക്കെ വരലുണ്ടെന്ന് പേർക്ക് അത് അങ്ങനെ അവർ ഫോളോ അപ്പ് ചെയ്ത് പോകും. ബാക്കിയുള്ളവരൊന്നും പഠിച്ചവർ വരെ ഇപ്പോൾ അവിടെ ഇങ്ങനെ ട്രെയിനിങ് അവർക്ക് അങ്ങനത്തെ ട്രെയിനിങ്ങിലേക്ക് നമ്മൾ അവർ എത്തിക്കാറില്ല. അവർക്ക് അങ്ങനെയുള്ള സൗകര്യം ITI ചെയ്ത് കൊടുക്കുന്നതിന് അവർക്ക് രജിസ്ട്രേഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് അവർ ITIയിലേക്ക് ട്രെയിനിങ്ങിന് പോകണം. അതൊന്നും അവർക്ക് ഇതിപ്പോൾ ഉന്നതിയിൽ പോയി തിരിച്ചു പോയി അവരറിയില്ല. സമയബന്ധമായി അറിയാണ്ട് അവർ പോകും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ ജോലികൾക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഇവര് ഇപ്പോഴും വേറെ ഇപ്പൊ ഈ ITI പഠിച്ചവരാണെങ്കിലും കേരളത്തിലുള്ള ജോലികൾ കുറവാണ്. വേറെ തമിഴ്നാടോ അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലെ ജോലിക്ക് പോകണം, അല്ലെങ്കിൽ അത് റെയിൽവേ അങ്ങനത്തെ ഗവൺമെന്റ് പോസ്റ്റിൽ അപ്ലൈ ചെയ്ത് പോകണം. പക്ഷെ അവര് കൂടുതലും അത്ര ദൂരം പോയി നിൽക്കാനൊക്കെ താല്പര്യപ്പെടാത്ത കാരണം അവര് മിക്കതും പഠിച്ചു കഴിഞ്ഞ കോളനികളിൽ തന്നെ, ഇപ്പൊ കഴിഞ്ഞ ITI കഴിഞ്ഞ കുട്ടികളും കോളനികളിൽ തന്നെ ഒതുങ്ങി കൂടുന്ന ഒരവസ്ഥയാണ്. ഇവർക്ക് ഒരു സ്കിൽ ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ കുറെ കുട്ടികളൊക്കെ ഈ പഠിച്ചവരെങ്കിലും പോകും. അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു സൗകര്യം ഇല്ല. സ്കിൽ ട്രെയിനിങ്ങിനുള്ള അവസരങ്ങൾ കുറവാ. ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് പോയി ഹോസ്റ്റലിൽ ഉണ്ടാവില്ല. ട്രെയിനിങ് സെന്ററിൽ ഇഷ്ടംപോലെ ഉണ്ട്, പക്ഷെ അവർക്ക് അവിടെ എത്തിപ്പെടാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് താമസിച്ച് ട്രെയിനിങ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ കുറവാ വരിക. ഒരാൾക്ക് മൊബൈൽ ടെക്നീഷ്യനെ പഠിക്കാൻ ചിലപ്പോൾ ആ കോഴ്സ് ആവില്ല വരിക. ഇപ്പൊ ഈ കനറ ബാങ്ക് തൃശ്ശൂര് ഈ ST കുട്ടികൾക്ക് വേണ്ടി അവിടെ കുറെ കോഴ്സ് നടത്തുന്നുണ്ട്. പക്ഷെ അതിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇല്ലാത്ത കാരണം അവർ പോവില്ല. സൗകര്യം ഒരിക്കാൻ തന്നെ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത കോഴ്സുകളാണ് മിക്കും വരാറ്. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് നിർമ്മാണം അതൊക്കെ അവർക്ക് പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ട്രെയിനിങ്ങൾ ഇപ്പൊ കൂടുതലും വന്നത് ഈ പ്ലാസ്റ്റിക് മോൾഡിന്റെ മോൾഡിങ് ട്രെയിനിങ് വന്നത്. പക്ഷെ അതില് ഈ കുട്ടികൾക്ക് പോയിട്ട് അവിടെ പ്ലാസ്റ്റിക് മോൾഡിനകം അതിന്റെ പുകയൊക്കെ അടിച്ച് ഇവർക്ക് അത് അലർജിയും പ്രശ്നമൊക്കെ ആയിട്ട് അങ്ങനെ അത് പോകാണ്ടായി. അത് മാത്രമാണ് ഇവർ ട്രെയിനിങ് ആയിട്ട് വന്നിട്ടുള്ളത്. അല്ലാണ്ട് ഇവർക്ക് ലോജിസ്റ്റിക് മാനേജ്മെന്റ് അങ്ങനത്തെ ഒക്കെ വരികയാണെങ്കിൽ ഇവർക്ക് നല്ലതാണ്. ഇവർ അങ്ങനെ കുറെ കുട്ടികൾ പോകും. പക്ഷെ അത് ST കുട്ടികൾക്ക് മാത്രമേ വരുന്നുള്ളൂ. ST കുട്ടികൾ കുറെ ട്രെയിനിങ് ഉണ്ട്, പക്ഷെ ST കുട്ടികൾക്ക് ട്രെയിനിങ് അങ്ങനത്തെ കോഴ്സുകൾ തന്നെ വളരെ കുറവാണ്.
1: ഭൂരിഭാഗം കുട്ടികളും ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെ കുറച്ച് രക്ഷിതാക്കളാണ് കുട്ടികളെ ഹോസ്റ്റലിൽ എത്തിക്കാതെ വീടുകളിൽ പിടിച്ചുവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. പേര് വെളിപ്പെടുത്താൻ താല്പര്യപ്പെടാത്ത ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ സമകാലികത്തോട്.
2: പലപ്പോഴും വരുന്നതെന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം കുട്ടികൾ ഒരു 80-90% കുട്ടികളും ഈ സ്കൂൾ തുറക്കുന്നതോടുകൂടി തന്നെ ഹോസ്റ്റലുകളിലും സ്കൂളുകളിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ വളരെ കുറച്ച് കുട്ടികളാണ് ഇങ്ങനെ രക്ഷിതാക്കൾ കുട്ടികളെ പിന്നെ ഹോസ്റ്റലിൽ എത്തിക്കാതെ വീടുകളിലൊക്കെ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള കുട്ടികളാണ് പൊതുവെ വീട്ടിൽ നിന്ന് പോയി വരുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് പോയി വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നം, രക്ഷകർത്താക്കളൊക്കെ പലപ്പോഴും അവരെ വനവിഭവങ്ങൾ ശേഖരിക്കാനും അതുപോലെ തന്നെ മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് കാടുകളിലേക്ക് പോകുമ്പോൾ ഉൾക്കാടുകളിലേക്ക് പോകുമ്പോൾ ഇവര് കുട്ടികളെ കൂടെ കൊണ്ടുപോകും. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ പൊതുവെ സ്കൂളിൽ പോകുന്നതിന്റെ കുറെ അളവ് കുറയും. പലപ്പോഴും ഇവര് കൂടുതൽ ദിവസങ്ങളിലും സ്കൂളിൽ പോകാതിരിക്കുകയും അതുപോലെ തന്നെ മറ്റ് ദിവസങ്ങളിൽ വല്ലപ്പോഴൊക്കെ ടീച്ചർമാരെ അല്ലെങ്കിൽ പ്രൊമോട്ടർമാരെ ഒക്കെ പോയിട്ട് പറയുന്ന ഒന്നോ രണ്ടോ ദിവസം മാത്രം കുട്ടികളെ സ്കൂളിൽ അയക്കുന്ന ഒരു ശീലത്തിലേക്ക് ഇവർ മാറുന്നുണ്ട്. അപ്പൊ ഇവിടെയും ഈ ആതിരപ്പള്ളി മേഖലയിൽ സംഭവിച്ച ഇതാണ്. ഈ കുട്ടികൾ പരിഹാരത്തിലുള്ള ഒരു ഹോസ്റ്റലിൽ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഈ വർഷം അവര് കുട്ടികളെ വിടാൻ തയ്യാറായില്ല. ഞാനത് അവരെ നേരിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴും രക്ഷിതാക്കൾ കുട്ടികളെ മലക്കപ്പാറയിലുള്ള സ്കൂളിൽ തന്നെ പഠിക്കണം, അവര് എല്ലാ ദിവസവും വിട്ടോളാം എന്നുള്ള ഒരു അഭിപ്രായമാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് നിർബന്ധിക്കുന്നതിന് കുറെ പരിമിതികളുണ്ട്. കുട്ടികളുടെ അവകാശങ്ങളൊക്കെ ഒരു സൈഡിൽ നിൽക്കുമ്പോൾ നമുക്ക് ഈ കുട്ടികളെ നിർബന്ധിച്ച് ഹോസ്റ്റലിൽ എത്തിക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും നമ്മള് അവര് വീട്ടിൽ നിന്ന് പോയി വരട്ടെ എന്നുള്ള ഒരു നിലപാടിലേക്ക് നമ്മൾ എത്തി. ആതിരപ്പള്ളിയിൽ ഇപ്പോൾ പറയുന്ന ഈ 4 കുട്ടികൾ മുഴുവൻ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണ്. കുട്ടികളെ ബാക്കി ആരും വീട്ടിൽ നിന്ന് പോയി വരുന്നവരല്ല.

0: കുട്ടികളെ പൊതുവെ ഇപ്പോഴുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് പ്ലസ് ടു വരെയുള്ള കോഴ്സുകളിൽ അവര് റെഗുലർ ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം പലപ്പോഴും നമ്മളുടെ ഒരു പഠന നിലവാരത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. കുട്ടികൾക്ക് ഡിഗ്രിയൊക്കെ പോയി കഴിയുമ്പോഴേക്കും അവർക്ക് ആ സിലബസുമായിട്ട് ഒത്തുപോകുന്നില്ല. അപ്പൊ നമ്മുടെ ഇപ്പൊ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളിൽ പകുതിയോളം കുട്ടികൾ ഫെയിലാവുക, പ്ലസ് ടുക്കാരും ഒരു 60-70% പേര് മാത്രമേ ജയിക്കുന്നുള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഫെയിലാവുകയാണ്. നമ്മൾ ഒരു നോർമൽ വേയിൽ നടക്കുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ള കേസിൽ നമുക്ക് ആ ഒരു ഇതിലെ രീതിക്ക് അങ്ങ് പോരും. പക്ഷേ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിയിലേക്ക് പോകുമ്പോഴേക്ക് പിന്നീട് അവർക്ക് ഇപ്പൊ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കെല്ലാം നമുക്ക് നമ്മളുടെ ഹോസ്റ്റലുകളിലും ഒക്കെ സംവിധാനങ്ങളുണ്ട്, MRSലും സംവിധാനമുണ്ട്. അതേസമയത്ത് ഡിഗ്രിക്ക് വരുമ്പോഴേക്കും അവര് പൊതുവിഭാഗത്തോടൊപ്പം തന്നെ പോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ കോളേജുകളിൽ പോകേണ്ടി വരും. അപ്പോൾ പലപ്പോഴും ഈ കുട്ടികൾക്ക് കോളേജ് ചെന്ന് കഴിഞ്ഞിട്ട് പഠിക്കുമ്പോൾ അവിടെ താമസ സൗകര്യങ്ങളുടെ ഒരു അപര്യാപ്തത ഒരു പ്രശ്നമായിട്ട് നിൽപ്പുണ്ട്. പല കോളേജുകളിലും ഹോസ്റ്റൽ സൗകര്യങ്ങൾ വളരെ കുറവാണ്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും, അതുകൂടാതെ ഞാൻ ഈ പറഞ്ഞ ഒരു കേസ് കൂടെയുണ്ട്, പ്ലസ് ടു കഴിയുമ്പോഴേക്കും ഈ കുട്ടികൾ പലപ്പോഴും തുടർ പഠനത്തിന് താല്പര്യപ്പെടുന്നില്ല. അത് വലിയൊരു പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്.
1: പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിന്റെ അഭാവത്തിൽ പ്രൈമറി വിദ്യാഭ്യാസ ഘട്ടം മുതൽ ആദിവാസി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ താളപ്പിഴകൾ ആരംഭിക്കുകയാണ്. തുടർന്ന് അവർ നേരിടേണ്ടി വരുന്ന വിവിധ വെല്ലുവിളികൾ PVPG ഫെസിലിറ്റേറ്റർ തുറന്നു പറയുന്നു.
2: ഈ ജില്ലയിൽ തന്നെ ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടുതലും അവർ കുറെ പേര് വിദ്യാഭ്യാസം പുറകോട്ട് പോകുന്നതിന്റെ മെയിൻ കാരണം ഇവർക്ക് അതിർത്തി മേഖലയിലാണെങ്കിൽ അവർക്ക് പ്രീ പ്രൈമറി വിദ്യാഭ്യാസമുള്ള സൗകര്യം ഇല്ല. അതായത് നേരിട്ട് കിട്ടുന്ന 1-ാം ക്ലാസ്സിൽ കിണറ്റിക്കാം, അവിടെ അക്ഷരമല്ല, അവിടെ വാക്കുകളോട്ട് പഠിപ്പിക്കുക. അത് കുട്ടികൾക്ക് LKG UKG സംവിധാനം ഇല്ലാത്ത കാരണം ഇവർക്ക് ബേസിക് വിദ്യാഭ്യാസം തൊട്ട് തന്നെ ഇവരെ താളത്തോടെ പറ്റി പോവാം. പിന്നെ 10-ാം ക്ലാസ് എത്തുമ്പോൾ മിക്ക കുട്ടികളെയും ഇപ്പോൾ അതിർത്തി പഞ്ചായത്തിലായാലും മറ്റുള്ള ജില്ലയിലെ ജില്ലയിലെ മറ്റുള്ള ഭാഗത്തിലായാലും എത്തി കുട്ടികളെ ഒരു 100 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ 99 പേരും IED കുട്ടികളായി, അതായത് മറ്റുള്ള ഒരു സഹായത്താലാണ് എക്സാം എഴുതി വിജയിക്കുന്നത്. ഈ കുട്ടികൾ എഴുതുന്ന വായിക്കാൻ അറിയില്ല. അപ്പൊ ഈ കുട്ടികളെ മറ്റുള്ള അവിടുന്ന് അപ്പോൾ അവിടെ നിന്ന് തൊട്ട് കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആവുകയാണ്. കാരണം പിന്നെ അവർക്ക് പ്ലസ് വണ്ണിനോ അല്ലെങ്കിൽ വേറെ കോഴ്സിന് പോകാനോ ഒന്നും പറ്റാണ്ട് അവർ അവിടെ നിന്ന് തൊട്ട് വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്തിട്ട് ഫോണിൽ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ 2022 തൊട്ട് കാണുന്നത്. കാരണം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് മറ്റുള്ള കുട്ടികളൊപ്പം എഴുതാനോ ക്ലാസ് എഴുതാൻ നോട്ട് എഴുതാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോ മറ്റേ ഇങ്ങോട്ടുള്ള 2 സ്കൂള്, ഇംഗ്ലീഷ് സ്കൂളുണ്ട്, മലക്കപ്പാറ സ്കൂളുണ്ട്, അതുപോലെ വാഴച്ചാലി സ്കൂളുണ്ട്, വെറ്റിലപ്പാറ സ്കൂളുണ്ട്. പക്ഷെ ഈ സ്കൂളിലൊന്നും സ്കൂൾ ടൈമിലല്ല, അവരുടെ സ്റ്റാഫിന് അവർക്ക് വീട്ടിലെത്തേണ്ട സമയത്ത് സ്കൂളുകൾ ക്രമീകരിക്കും ടൈം. അപ്പൊ അത് അവിടെ വിദ്യാഭ്യാസ പകലിക്കാലം കുട്ടികളുടെ പോവാണ്. പിന്നെ കുട്ടികൾക്ക് അവർക്ക് ഒരു അതായത് നല്ലൊരു കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവര് വിദ്യാഭ്യാസത്തിനും ഇങ്ങനത്തെ തൊഴിൽ മേഖലയിലും ഒക്കെ വീണ്ടും കാട്ടിലേക്ക് കയറുന്ന അവസ്ഥയിലാണ് പോകുന്നത്. 1-10 ക്ലാസ് വരെ ആ കുട്ടി അവിടെ പഠിക്കുന്നത്. പക്ഷെ അതിന്റെ 10-ാം ക്ലാസ് എത്തുമ്പോഴാണ് ഈ കുട്ടിക്ക് എഴുതാനും വായിക്കാനും അറിയില്ലാന്ന് ഈ സ്കൂൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതെന്ത് പ്രതിഭാസമാണെന്ന് അറിയില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ശാസ്ത്രാബോധ കൂട്ടില്ല. ആ കുട്ടിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ കഴിവുണ്ട്. എന്നിട്ട് ആ കുട്ടീനെ IED ആക്കാൻ സ്കൂള് ഭയങ്കരമായി ഫോഴ്സ് ചെയ്തു. എന്നിട്ട് ആ കുട്ടി ഞാൻ IED ആവില്ല, അത് വാശി പിടിച്ച് സ്വന്തമായിട്ട് എക്സാം എഴുതിയാണ്. അങ്ങനെ ആ 1-2 കുട്ടികൾ അവർ നിർബന്ധിച്ച് അവർ IED ആക്കി. പക്ഷെ ഈ കുട്ടികൾക്കൊക്കെ വേറെ സ്കൂൾ വേറെ എവിടെ പോയാലൊന്നും ഇവരെ സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണിക്കും. പിന്നെ അവർക്ക് അവിടെ നിന്ന് തൊട്ട് ഇവരിങ്ങനെ നിങ്ങൾ ചെല്ലുന്ന അത് ഹയർ സെക്കൻഡറി ചെല്ലുമ്പോൾ തന്നെ നിങ്ങൾ IED ആയിട്ടുള്ള പരീക്ഷ എഴുതേണ്ടതെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ മുമ്പിൽ അവർ കേൾക്കുമ്പോൾ ഒരു അപമാനം പോലെ. അപ്പൊ അവര് പ്ലസ് വണ്ണിന് പോവുകയില്ല. അവിടെ നിന്ന് തൊട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും. കുറെ കുട്ടികൾ SSC കൊണ്ട് കുറെ ഡ്രോപ്പ് ഔട്ട് ഉണ്ട്. ഈ 2022 തൊട്ടുള്ള കുട്ടികൾ കോളനികളിൽ ഇങ്ങനെ എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികൾ ഡ്രോപ്പ് ഔട്ട് ആണ്. കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണ്. സ്കൂള് ഇങ്ങനെ അവരെ കൺവിൻസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പാസ്സായാൽ മതി, ജോലി കിട്ടും, ഈ പാരന്റ്സിനെ വിളിച്ച് കൺവിൻസ് ചെയ്യും. അപ്പൊ അവര് ഒപ്പിട്ട് കൊടുക്കും. കാരണം പാരന്റ്സിന് എഴുതാനും വായിക്കാനൊക്കെ അവർക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ അവരെ വിളിച്ച് ഒപ്പിടിക്കും. പാരന്റ്സിന്റെ സമ്മതം ഉണ്ടെങ്കിൽ അത് എഴുതിക്കാൻ പറ്റുമോ? ഈ ഏറ്റവും വായന അറിയാത്ത പാരന്റ്സിനെ കൊണ്ട് ഇവര് നിങ്ങളുടെ മകന് ജോലി കിട്ടില്ലെങ്കിൽ തോറ്റു പോകും, പഠിക്കാൻ പഠിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഇവർ ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെ കുട്ടികളുടെ IED കുട്ടികൾക്കും പിന്നെ അവര് മുമ്പേ കേൾക്കാണ്, നിങ്ങൾക്ക് വേറെ ഉള്ള എക്സാം എഴുതിക്കാം, അതുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ പിന്നെ അവരും പിള്ളേരാണല്ലോ, അപ്പൊ അവർക്കും ഒരു പഠിക്കേണ്ട കഷ്ടപ്പാടില്ലാതെ അവരും അതിൽ ഇങ്ങനെ ആ ഒരു ഇത് കണ്ടു പോവാണ്. പക്ഷെ അത് ഭയങ്കര ശ്രദ്ധയാണത്. ഈ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലൂടെ മാത്രം നമുക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. പക്ഷേ വിദ്യാഭ്യാസം ഏറ്റവും പുറകോട്ട് പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ.
1: വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണെങ്കിലും ഭൂമിശാസ്ത്രപരമായ ഒറ്റപ്പെടൽ, സാമ്പത്തികമായ പരിമിതികൾ, വിദ്യാഭ്യാസത്തെക്കുറിച്ച് രക്ഷിതാക്കൾക്കുള്ള അജ്ഞത തുടങ്ങി നിരവധി കടമ്പകൾ കടന്നാണ് ആദിവാസി കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. എന്നാൽ തുടർ പരിശീലനങ്ങളുടെ അഭാവവും പരിശീലന കാലത്ത് അവരുടെ സാമ്പത്തിക പരിതസ്ഥിതി പരിഗണിച്ച് പ്രത്യേക പരിഗണന ലഭിക്കുന്നില്ല എന്നതും അവരെ അവരുടെ ഉന്നതികളിൽ തളച്ചിടുന്നു. ആദിവാസി ഉന്നമനത്തിനായി പദ്ധതികൾ തയ്യാറാക്കുമ്പോഴും പണം ചിലവഴിക്കുമ്പോഴും അടിസ്ഥാനപരമായ ഇത്തരം കാര്യങ്ങൾ കൂടി കണക്കിലെടുത്തില്ല എങ്കിൽ അവർ ഇനിയും നമ്മുടെ പൊതുധാരയിൽ നിന്ന് കൂടുതൽ കൂടുതൽ അകന്നു പോകാൻ ഇടയുണ്ട്.
3: സമകാലികം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സതീശൻ PG.

0: ആകാശവാണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.
2: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
3: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകമെന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥനൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രോവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാർക്ക് അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രോവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% EPF സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ.

0: സമാധാനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: Cricket Ground in London this evening. The match is scheduled to begin at 7 p.m. Indian time. Led by Harmanpreet Kaur, the women in blue are currently placed second in the Group A standings, having won 3 of their 4 matches. Australia, meanwhile, sit comfortably at the top of the table with 4 wins in 4 games. India will be aiming for a victory over the unbeaten Australia to secure their place in the semi-finals. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
2: തൃശൂർ ജില്ലയിലെ 3 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ഉയർന്ന നിലവാരത്തിലുള്ള ലക്ഷ്യ, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും പരിചരണ വിഭാഗങ്ങളുടെ മികവിനുള്ള മുസ്കാൻ എന്നീ സർട്ടിഫിക്കേഷനുകളും നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവുമാണ് ജില്ലയ്ക്ക് സ്വന്തമാക്കാനായത്. തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ, മുസ്കാൻ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഇതോടെ ജില്ലയിൽ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റ് ഉള്ള മുഴുവൻ ആശുപത്രികളും മുസ്കാൻ സർട്ടിഫിക്കേഷൻ നേടി 100% പൂർത്തീകരിച്ചു എന്ന നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും സ്വന്തമാക്കി. ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും സർക്കാർ ആശുപത്രികളിലെ പ്രസവ കേന്ദ്രങ്ങളിൽ മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഗുണനിലവാര മാനദണ്ഡമാണ് ലക്ഷ്യ അക്രഡിറ്റേഷൻ പ്രോഗ്രാം. സുരക്ഷിതവും മാന്യവുമായ പ്രസവ പരിചരണം, അണുബാധ നിയന്ത്രണം, പ്രസവാനന്തര ശുശ്രൂഷ, ലേബർ റൂമുകളുടെയും ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. ജില്ലയിൽ 1.75 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഇന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് നൽകുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രാവിലെ മാള കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ.ജെ. ജനേഷ് നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഐഎഎസിന്റെ മകൾക്ക് തുള്ളിമരുന്ന് നൽകിയാണ് ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും 2026-27 കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെയും നമ്മുടെ കർഷകരെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കേരളത്തിൽ തിരുവാതിര ഉൾപ്പെടെയുള്ള ഞാറ്റുവേലകൾ കൊണ്ടാടിയിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളെല്ലാം മാറി. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് കൃഷിയിൽ ഉറച്ചു നിൽക്കുന്ന കർഷകർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും തുടർ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി വേദിയിൽ വെച്ച് ഉറപ്പു നൽകി. ദേശീയപാതാ വികസനം, വനമേഖലയിലെ AI ക്യാമറ സ്ഥാപിക്കൽ, പുതുക്കാട് ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്ക്, പാർക്കിംഗ് പ്രശ്നങ്ങൾ, മലയോര ഹൈവേക്കായി സ്ഥലമേറ്റെടുക്കൽ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനമേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി AI ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ചാലക്കുടി DFO അറിയിച്ചു. പരിയാരം റേഞ്ചിലെ വിവിധയിടങ്ങളിൽ ഇതിനകം തന്നെ AI ക്യാമറകൾ സ്ഥാപിച്ച് 1 മാസത്തെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ജംപ് പോർട്ടൽ വഴി ക്യാമറകൾ ഉടൻ വാങ്ങി സ്ഥാപിക്കുമെന്നും DFO യോഗത്തെ അറിയിച്ചു. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013 കുറിച്ച് അംഗൻവാടി വർക്കർമാർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ നിർവഹിച്ചു. ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ, ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ, അംഗൻവാടി സേവനങ്ങളിലൂടെ ലഭ്യമാകുന്ന പോഷകാഹാര പദ്ധതികൾ, നിയമത്തിന്റെ ഫലപ്രദമായ നടപ്പിലാക്കൽ, അംഗൻവാടി വർക്കർമാർക്കുള്ള പങ്ക് എന്നിവയെക്കുറിച്ച് ക്ലാസിൽ വിശദീകരിച്ചു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജില്ലയിലാകെ 25,526 സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 3,212 പേരാണ് സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചത്. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫുഡ് ആന്റ് സേഫ്റ്റി വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. ശക്തൻ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇവിടെ പരിശോധിച്ച 26 വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയ 4 എണ്ണത്തിന് കോമ്പൌണ്ടിംഗ് നോട്ടീസ് നൽകി. വിപുലമായ പരിശോധനയ്ക്കായി 7 സാമ്പിളുകൾ കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള സംയോജിത പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ ശില്പശാല സംഘടിപ്പിച്ചു. മുളങ്ങുന്നതക്കാവ് കിലയിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ കോർപ്പറേഷൻ മേയറും കുടുംബശ്രീ ഗവേണിംഗ് ബോർഡ് അംഗവുമായ ഡോ. നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത്

0: പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായിരുന്നു.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത.

ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: രാംഗഡ് ഗർത്തം ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: രാജസ്ഥാനിലെ ബാരൻ ജില്ലയിലാണ് രാംഗഡ് ഗർത്തം സ്ഥിതി ചെയ്യുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഗവേഷണങ്ങളെ തുടർന്ന് ഇത് ഉൽക്കവീണ ഉണ്ടായതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: രാംഗഡ് ഗർത്തം ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: രാജസ്ഥാനിലെ ബാരൻ ജില്ലയിലാണ് രാംഗഡ് ഗർത്തം സ്ഥിതി ചെയ്യുന്നത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഗവേഷണങ്ങളെ തുടർന്ന് ഇത് ഉൽക്കവീണുണ്ടായതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഇനി ചിന്താ വിഷയം. പശ്ചാത്താപം പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള തുടക്കമാണ്. ജോർജ് ഇലിയറ്റ്. പശ്ചാത്താപം പുതിയ ഒരു ജീവിതത്തിലേക്കുള്ള തുടക്കമാണ്. ജോർജ് ഇലിയറ്റ്.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ.
1: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
0: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് താഞ്ഞാണി.
2: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
3: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്. പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: பாட்டோர் மகள்.
1: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക.

0: समयस्य चरम स्पर्धायां भारतम् ऑस्ट्रेलिया दलेन सह स्पर्धिशिष्टा। एषा स्पर्धा लंडन नगरस्य लॉन्स क्रिकेट क्रीडांगणे भविष्यति। स्पर्धा भारतीय समयानुगुणं सायं 7:30 आरभ्यते। इति वार्ताः।
1: ആകാശവാണി സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാൻ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
2: പപ്പ, നിക്കും ഞാൻ പേ ചെയ്യാം.
4: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
4: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3rd. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
6: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती। राष्ट्र निर्माण में जनभागीदारी की यह ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं।
5: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ 3rd അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000 പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
7: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം.

0: ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
3: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാമ്പൊയിലിന് സമീപം ഇരുവഞ്ഞി പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധനവള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
1: സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം, SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
1: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ CEOമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3-ാറിൽ.

0: ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കീ ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
2: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക ബാർ ഫിർ ആപ് സബ്സേ ജുഡ്കർ മുജെ അത്യന്ത ആനന്ദ് ഹോ റഹാ ഹൈ.
1: അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 135-ാം പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകളും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
2: वहां INS दुनागिरी, INS संशोधक और INS अग्रय को भारतीय नौसेना के बेड़े में शामिल किया गया. इन शिप्स की डिजाइन और मैन्युफैक्चरिंग तक सब कुछ स्वदेशी है.
1: രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്.
2: സാധ്യോ ജൂൺ കേ മഹീന മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭി ദേശ് നേ ഏക് ബഡി സഫലത പായി. C-295 യേ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ.
1: ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2,500-ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗാ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗാ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.
2: സാധ്യോ ജൂൺ മേ ഏക് ഓർ ആയോജൻ ഹുവാ ജിസ്മേ പൂരി ദുനിയ ഭാരത് കേ പ്രയാസോ സേ ജുഡി ഔർ യേ കാര്യക്രം ഥാ അന്തർരാഷ്ട്രീയ യോഗ ദിവസ്. ഇസ് ബാർ ദുനിയ കേ 2500 से अधिक स्थानों पर योग के अनेक विविध कार्यक्रम हुए.
1: ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു.
3: യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ ഒരുമിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയാൽ ഒരു ശക്തിക്കും അവരുടെ ലക്ഷ്യത്തെ തടയാൻ കഴിയില്ല. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യവാനായ ഒരു സമൂഹത്തെയും ശക്തമായ ഒരു രാഷ്ട്രത്തെയുമാണ് വാർത്തെടുക്കുന്നത്.
1: പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാനുള്ള തന്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതായും അതിൽ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരന്മാരോടും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല ആഘോഷങ്ങൾ കൂടിയായി മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇത്തരം ഒരാഘോഷവേളയിൽ മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം 3,500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബം

0: കുടുംബങ്ങൾക്ക് 22,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: സാധ്യോ മഹാരാഷ്ട്രക്ക് നാന്ദേഡ് മേ ഏക് പരിവാർ നെ അപ്നി ഖുഷിയാ ബാട്ടനെ കെ ലിയേ ഐസാ കാം കിയാ ഹൈ ജോ ചർച്ചാ കാ വിഷയ ബൻ ഗയാ ഹൈ.
0: അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അസമിലെ ഹർഗില എന്ന പക്ഷിയോടുള്ള ആളുകളുടെ ധാരണ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. എന്നാൽ ജീവശാസ്ത്രജ്ഞയായ പൂർണിമ ദേവി ബർമന്റെ ഇടപെടലിലൂടെ ഈ തെറ്റിദ്ധാരണ മാറിയതായും ശരിയായ വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളതെന്നും ഇവ ഓരോന്നും രാജ്യത്തെ ജനങ്ങളിൽ പുതിയൊരു ആവേശമുണർത്തുന്നതാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ അധ്യാപകൻ ഡോക്ടർ സി വി ജയമണി പറഞ്ഞു.
2: വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ പ്രഭാഷണ പരിപാടികൾ തുടരുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനവും ആത്മനിർഭര ഭാരതവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നാം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള കഥകളും കുട്ടികളുടെ കാൽപന്ത് കളിയുടെ പ്രാധാന്യവും യുദ്ധകാലത്ത് നാം സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഗണേശ ഉത്സവം കാലങ്ങളിൽ നാം അനുവർത്തിക്കേണ്ട സ്വാശ്രയശീലങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.
0: രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഗാലാന്റ് ബേബി ലീഗ്, നാഗാലാന്റ് വിമൻ ഫുട്സാൾ ലീഗ് എന്നിവ പ്രധാനമന്ത്രി ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നാളന്ദ സർവകലാശാല ഇപ്പോൾ നവഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു.
1: ഹജാറോ സാൽ പുരാനി ഹമാരി നാലന്ദ വിശ്വവിദ്യാലയ അബ് നയ അവതാർ കെ രൂപ മേ ഭാരത് കാ ഭാഗ്യ ഘട രഹി ഹൈ. ദോ സാൽ പഹലേ മുജെ നാലന്ദ വിശ്വവിദ്യാലയ കെ നയ പരിസർ കെ ലോകാർപ്പണ കാ അവസര മിലാ ഥാ.
0: ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് കരീബിയൻ മേഖലയിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് നടത്തുന്ന ഉദ്യമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമല ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പരിശീലിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു.
1: ബ്രഹ്മ കമൽ ഡൊമിനിക്കാന ടീം കെ സദസ്യ മിൽക്കർ വൈദിക സാഹിത്യ കാ അധ്യയൻ കർത്തേ ഹൈ വേ വൈദിക മന്ത്രോ കാ ഉച്ചാരണ ഭീ സീഖ് രഹേ ഹൈ.
0: വൃക്ഷങ്ങളുടെ വേരുകളാൽ പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെടുന്ന മേഘാലയയിലെ വേരുപാലങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ രൂപപ്പെടുത്തുന്ന ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മേഘാലയയുടെ ഇത്തരം വേരുപാലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ഭാരതം അപേക്ഷ നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പതിവ് പോലെ ശുചിത്വത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബിയോറയിൽ നിന്നുള്ള ചില വനിതകളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഉദ്യമം എടുത്തു പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇക്കോ ബ്രിക്കാക്കി മാറ്റുന്ന എല്ലാ സഹോദരിമാരെയും അദ്ദേഹം പ്രശംസിച്ചു. അതുപോലെ ഗണേശോത്സവ വേളയിൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
1: ബഹുത് പഹലെ ശുരു ഹോ ജാതാ ഹൈ മൂർത്തി ബനാനെ വാലെ മൂർത്തിയോ കെ വ്യാപാർ സെ ജുഡേ ലോക് അഭി സെ സക്രിയ ഹോ ജാതേ ഹൈ ഇസ്ലിയെ മേരാ ആപ് സഭി സെ ഏക് ആഗ്രഹ ഹൈ ആപ് പ്രയാസ് കരേ കി ആപ്കെ ഘർ സൊസൈറ്റി യാ ആസ്പാസ് കി ജഗഹോ പർ ഗണപതി ബപ്പ കി ജോ മൂർത്തി സ്ഥാപിത ഹോ വോ ഹമാരെ ദേശ് കി മിട്ടി സെ ബനി ഹോ.
0: ക്യാച്ച് ദ റെയിൻ പ്രചാരണത്തിന് മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്നും ഓരോ തുള്ളി മഴവെള്ളവും നാം സംരക്ഷിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയോടെയുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയുടെ 135-ാം ഭാഗം അവസാനിപ്പിച്ചത്.
1: ക്യാച്ച് ദ റെയിൻ യെ അഭിയാൻ ജരാ ഭീ ഢീലാ നഹീ ഹോനേ ദേനാ ഹൈ തോ മേരാ ഖാസ് ആഗ്രഹ ഹൈ വർഷാ കാ ബുന്ദ് ബുന്ദ് പാനി ഹം മിൽകർ കെ ബചായേ. बहुत बहुत धन्यवाद, नमस्कार।

0: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
1: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് മൈതാനത്തിൽ നടക്കുന്ന 2026 ICC ക്രിക്കറ്റ് വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ.

ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് മൈതാനത്തിൽ നടക്കുന്ന 2026 ICC ക്രിക്കറ്റ് വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഇതുവരെ കേട്ടത്. ദൃക്സാക്ഷി വിവരണം ഇനി വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. സുസ്ഥിര ഭൂമിക്കായുള്ള പ്രവർത്തനങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് ബഹുമതി സമ്മാനിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷങ്ങൾ സെയ്ഷൽസ് ആഘോഷിക്കുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഈ കാലയളവിൽ സൌഹൃദത്തെ വിശ്വാസമായും വിശ്വാസത്തെ സഹകരണമായും സഹകരണത്തെ ജനക്ഷേമവുമായും വളർത്തിയെടുക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞെന്ന് അഭിപ്രായപ്പെട്ടു.
1: മേരി യാത്ര ഐസേ ഐതിഹാസിക് അവസർ പർ ഹോ റഹി ഹേ ജബ് സെയ്ഷൽ അപ്നി സ്വതന്ത്രതാകെ 50 വർഷ് പൂരേ കർ റഹാ ഹേ ഓർ ഹം ഭാരത് സെയ്ഷൽ രാജനൈതിക സംബന്ധോ കി ഭീ 50വീ വർഷഗാണ്ഠ് മനാ റഹേ ഇൻ 50 വർഷോ കി യാത്ര മേ ഹംനെ മിത്രതാ കോ വിശ്വാസമേ വിശ്വാസ കോ സഹയോഗമേ ഓർ സഹയോഗ കോ ജൻ കല്യാണമേ ബദലാ ഹേ ഹിന്ദ് മഹാസാഗർ നെ ഭാരത് ഓർ സെയ്ഷൽ കെ സംബന്ധോ കോ സീഞ്ചാ ഹേ.
0: തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവും മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം വാങ്ങലും വിദേശയാത്രകളും കുറച്ചുകാലത്തേക്ക് ഒഴിവാക്കുന്നതിനുള്ള ആഹ്വാനത്തിന് സജീവ പിന്തുണ നൽകിയ പൌരന്മാർക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം ലോകം മുഴുവൻ കൈകോർത്ത അന്താരാഷ്ട്ര യോഗ ദിനത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയിൽ യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും കൂട്ടിയിണക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നാളന്ദ സർവകലാശാല, ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയവ നിർമ്മിത ബുദ്ധി, ഡാറ്റാ സയൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു.
1: സാധ്യോ ഇത് ടെക്നോളജി കാ യുഗ ഹൈ ഹർ ദിൻ നയി റിസർച്ച് ഹോ റഹി ഹൈ നയേ നയേ AI ഇന്നോവേഷൻ സാമനേ ആ റഹേ ഇസ് ദൌർ മേ ഏക് സവാൽ ബഹുത് മഹത്വപൂർണ ലോഗോ കി ക്രിയേറ്റിവിറ്റി കോ കൈസെ ബചായേ രഖാ ജായേ നയി ടെക്നോളജി കെ സാത്ത് ആഗേ ബഢ്തേ ഹുയേ ഹൈ ഹം അപ്നി ജഡോ സേ കൈസെ ജുഡേ രഹേ ഇൻ സവാലോ കാ സമാധാൻ ഖോജാ നാലന്ദ വിശ്വവിദ്യാലയ ഹജാ.
0: നിർമ്മിത ബുദ്ധി യുഗത്തിൽ ജനങ്ങളുടെ സർഗാത്മകത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള അദ്ദേഹം കാച്ച് ദ റെയിൻ യജ്ഞത്തിന് വേഗത കുറയ്ക്കരുതെന്നാവശ്യപ്പെട്ടാണ് മൻ കി ബാത് പ്രഭാഷണം ഉപസംഹരിച്ചത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ലഹരിമുക്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിൽ നശാമുക്ത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SC.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിപ ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. രാത്രി 12:30 കളി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ജീവൻ മരണ പോർമുഖങ്ങളിലേക്കാണ് ഇന്നു മുതൽ ടീമുകൾ ബൂട്ടുമുറുക്കുന്നത്. തോറ്റാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായ നോക്കൌട്ട് പോരാട്ടങ്ങൾ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുക തന്നെ ചെയ്യും. 16 ആദ്യ നോക്കൌട്ടിൽ 11 അമേരിക്കയിലും 3 കനഡയിലും 2 മെക്സിക്കോയിലും നടക്കും. 12 ഗ്രൂപ്പിലെയും ആദ്യ 2 പുറമെ മികച്ച 8 സ്ഥാനക്കാർ കൂടി ഉൾപ്പെട്ടതാണ് റൌണ്ട് ഓഫ് 32. മത്സരം ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. ജൂലൈ 3 വരെ 5 3 വീതം നടക്കും. ഏഷ്യൻ കരുത്തിലായ ജപ്പാൻ ടൂർണമെന്റിലെ ഏറ്റവും ഫേവറേറ്റുകളൊന്നായ ബ്രസീലിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികൾ വീറിട്ട പോരാളി സംഘമായ കേപ്പ് വർദ്ദയാണ്. പോർച്ചുഗലിന് ക്രൊയേഷ്യയും, ജർമ്മനിക്ക് പരാഗ്വേയും, ഫ്രാൻസിന് സ്വീഡനും, സ്പെയിനിന് ആസ്ട്രിയയുമാണ് എതിരാളികൾ. അതിജീവിക്കാൻ കരുത്തുള്ളവരുടെ വിജയഗാഥകളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ നിന്നും തരംഗമായി പടരുക.
1: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺ നേടിയിട്ടുണ്ട്. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ 2 അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗ് നയിച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അയർലൻഡ് 18 5 142 റൺ എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ വി രാജേഷ്. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കം സ്വാഗതം ചെയ്യുന്നതായും മേയർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ലബനനും ഇസ്രയേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവച്ച കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തി. അതേസമയം കരാറിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള സായുധ സംഘം ജനറൽ സെക്രട്ടറി ഷെയ്ഖ് നയീം ഖാസിം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ 3 അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും. അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
3: ആകാശവാണി തൃശൂർ. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് മൈതാനത്തിൽ നടക്കുന്ന 2026 ICC ക്രിക്കറ്റ് വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം ഇപ്പോൾ തുടർന്ന് കേൾക്കാം. ന്യൂസ് ഓൺ എയർ ആപ്പിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് മൈതാനത്തിൽ നടക്കുന്ന 2026 ICC ക്രിക്കറ്റ് വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. ഗീതാഞ്ജലി എന്ന ചിത്രത്തിനു വേണ്ടി

0: ഗീതാഞ്ജലി എന്ന ചിത്രത്തിനു വേണ്ടി അജ്മൽ, അഭിരാമി അജയ് എന്നിവർ പാടിയ ഗാനമാണ് ഇതുവരെ കേട്ടത്.
1: നിനക്ക് നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ? എടാ, കോളേജ് ദിനങ്ങൾ വിട്, വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു? അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
2: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
1: എന്ത് വഴി?
2: ഉദ്ഗമിലൂടെ. RBI ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ.
1: ഓ,
2: ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സജീവമാക്കൂ.
1: ഇന്ന് തന്നെ സെർച്ച് ചെയ്യും.
2: അപ്പോൾ ഇന്നത്തെ ചായ നിന്റെ വക.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം മുരളി.
5: അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ.
6: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
7: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷം.

മുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് 5 മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിന്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1-ാം സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ എന്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എന്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർപൂളിംഗുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു.
ആളുകൾ

അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്ദേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2,00,000 രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിന്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11,00,000 കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തന്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000 കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ട

ദമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സ് വരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന്
ഇത് സഹായിക്കും.

നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കയ്യെഴുത്ത് പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു.

വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിന്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി.

0: ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിന്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എന്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള

18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

മറ്റൊരറിയിപ്പ്. ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിൻ്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാറിന് സൗജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ വരെ സൗജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, JEE, കീം, മറ്റ് മത്സര പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെൻറ്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ എന്നിവ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന ഐ ടി മിഷൻ്റെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. നമ്പറുകൾ 0471-233-5523, മറ്റൊരു നമ്പർ 252-5442. നമ്പറുകൾ ആവർത്തിക്കാം: 0471-233-5523, മറ്റൊരു നമ്പർ 252-5442. അറിയിപ്പ് കഴിഞ്ഞു.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. തിരുവനന്തപുരം മുരളി.
3: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അശ്വതി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ ബഹുമതി സമ്മാനിച്ചു. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രനിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ ഗണ്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ PM ഫാമിലി കെയർ ട്രാക്കറിന്റെ പൈലറ്റ് പദ്ധതിക്ക് തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. അനീമിയ മുക്ത ഭാരത് അഭിയാനായുള്ള പ്രവർത്തന മാർഗനിർദ്ദേശം

0: നിർദ്ദേശങ്ങൾ യോഗത്തിൽ കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പുറത്തിറക്കും. ഗ്രാമീണ തൊഴിലാളികളുടെ ഉപജീവന സുരക്ഷ ഉറപ്പാക്കുന്നതിനൊപ്പം ഗ്രാമവികസനം ത്വരിതപ്പെടുത്തുന്നതിനായി വികസിത് ഭാരത് ഗ്രാമീൺ പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനങ്ങൾക്ക് 151,000 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൌദി അറേബ്യയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് 14 മരണം. മരിച്ച എല്ലാവരും സൌദി പൌരന്മാരാണെന്ന് സൌദി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. 3 ദിവസത്തെ ജമ്മുകാശ്മീർ സന്ദർശനത്തിനായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ശ്രീനഗറിലെത്തി. തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ ഇടപെടൽ ശക്തിപ്പെടുത്തുന്നതിനും ഫീൽഡ് തലത്തിലുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിനും കൂടുതൽ ജനാധിപത്യ പങ്കാളിത്തവും അവബോധവും പ്രോത്സാഹിപ്പിക്കുന്നതിനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദർശനം. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിക്കുന്നതുവരെ കൈലാസ് മാനസരോവർ യാത്ര ആരംഭിക്കരുതെന്ന് പൌരന്മാർക്ക് നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. നേപ്പാളിൽ യാത്ര നടത്തുന്നതിനിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യൻ തീർത്ഥാടകരിൽ നിന്ന് സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി സഹായ അഭ്യർത്ഥനകൾ ലഭിച്ചതിനെ തുടർന്നാണ് നിർദ്ദേശം. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള 3-ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.Kerala.gov.in. സാങ്കേതിക വിദ്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായതായി പ്രിയങ്കാഗാന്ധി MP. കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിൽ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനം നിർവഹിക്കുകയായിരുന്നു അവർ. തീരദേശ മേഖലയുടെ സമഗ്ര വികസനം ഉറപ്പാക്കുന്ന പദ്ധതികൾ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. നിർമ്മിത ബുദ്ധിയുടെ യുഗത്തിൽ തൊഴിൽ വിപണി അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നുണ്ട്. ഇതിനനുസൃതമായി വിദ്യാഭ്യാസ മേഖലയിലും മാറ്റങ്ങൾ നടപ്പാക്കുമെന്ന് അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. സംസ്ഥാനത്ത് 16.97 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഇന്ന് ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുരുന്നുകൾക്ക് ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും നാളെയും മറ്റന്നാളും വീടുകളിലെത്തി മരുന്ന് നൽകും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി നിയന്ത്രണ വിധേയമായതായി മന്ത്രി കെ മുരളീധരൻ. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് മന്ത്രിമാരുടെ സംയുക്ത പ്രതിജ്ഞാ പരിപാടി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രഭാവർമ്മ എഴുതിയ ശാസ്ത്രീയ സംഗീത കൃതികൾ എന്ന പുസ്തകം സംഗീതജ്ഞൻ TM കൃഷ്ണ പ്രകാശനം ചെയ്തു. കണ്ണൂർ പയ്യന്നൂരിൽ തുരിയം സംഗീതോത്സവ വേദിയിൽ നടന്ന ചടങ്ങ് ദൂരദർശൻ മുൻ ഡയറക്ടർ ജനറൽ സതീഷ് നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ മലപ്പുറം പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 799 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 806 പേർ അറസ്റ്റിലായി. ഇതുവരെ ആകെ 4,925 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 5,277 പേർ അറസ്റ്റിലായി. ലോകത്തിലെ ഏറ്റവും ശക്തവും ചലനാത്മകവുമായ ഒന്നാണ് ഇന്ത്യ UAE ബന്ധമെന്ന് UAE സഹകരണ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ദുബായ് ചാപ്റ്റർ സംഘടിപ്പിച്ച CA ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. ചേർപ്പ ഗവൺമെന്റ് ITIയിലെ 2026 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. NCVT അംഗീകാരമുള്ള 2 വർഷത്തെ മെട്രിക് ട്രേഡുകളായ സർവേയർ, ഇലക്ട്രീഷ്യൻ എന്നിവയിലേക്കാണ് പ്രവേശനം. താൽപ്പര്യമുള്ളവർക്ക് ITI admissions.kerala.gov.in അല്ലെങ്കിൽ DET.kerala.gov.in എന്നീ വെബ്സൈറ്റുകൾ വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. 100 രൂപയാണ് അപേക്ഷാ ഫീസ്. June 30 വൈകിട്ട് 5 മണി വരെ അപേക്ഷ സമർപ്പിക്കാം. ഓൺലൈൻ അപേക്ഷ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിന്റൌട്ട്, ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ എന്നിവയുമായി അപേക്ഷകനോ രക്ഷകർത്താവോ നേരിട്ടെത്തി 3 ജൂലൈ വൈകിട്ട് 5 മണിക്കകം അടുത്തുള്ള ഏതെങ്കിലും സർക്കാർ ITIയിൽ സർട്ടിഫിക്കറ്റ് പരിശോധന നടത്തണം. സർട്ടിഫിക്കറ്റ് പരിശോധന സുഗമമാക്കുന്നതിനായി ITIകളിൽ പ്രത്യേക ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റുകളിലും ITI ഹെൽപ്പ് ഡെസ്കിലും ലഭ്യമാണ്. ഫോൺ നമ്പർ 0487-2966-6031. മറ്റൊരു നമ്പർ 9633-4742-43. നമ്പറുകൾ.

0: ഒരിക്കൽ കൂടി 04872968601, മറ്റൊരു നമ്പർ 9633447243. അസാപ് കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കാറ്റഗറി ഡ്രോൺ പൈലറ്റ് പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഫോട്ടോഗ്രാഫി, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, അഗ്രികൾച്ചർ, ഫിലിം ഇൻഡസ്ട്രി തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാം. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടത്തുന്നത്. 10-ാം ക്ലാസ് വിജയിച്ച 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ 5 ദിവസത്തെ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഈ 30 മാസം വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളൊക്കെ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9495999721. നമ്പർ ആവർത്തിക്കാം, 9495999721. സ്റ്റേറ്റ് റിസോഴ്സ് സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന ഡിപ്ലോമ ഇൻ എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെൻറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 തത്തുല്യ യോഗ്യതയുള്ളവർക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും തിരുവനന്തപുരത്ത് നന്ദാവനം പോലീസ് ക്യാമ്പിന് സമീപം പ്രവർത്തിക്കുന്ന SRC ഓഫീസിൽ നിന്ന് നേരിട്ട് ലഭിക്കും. ഈ 30 മാസത്തിനകം അപേക്ഷകൾ സമർപ്പിക്കണം. SRCCC.in എന്ന വെബ്സൈറ്റിൽ ഫോം ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 04712570471. നമ്പർ ഒരിക്കൽ കൂടി 04712570471. പോസ്റ്റ് ഓഫീസ് RD നിക്ഷേപം, പാസ്ബുക്ക് പരിശോധന നിർബന്ധം. പോസ്റ്റ് ഓഫീസ് RD നിക്ഷേപകരുടെ സാമ്പത്തിക സുരക്ഷിതത്വം മുൻനിർത്തി അക്കൗണ്ട് ഉടമകൾ ജാഗ്രത പാലിക്കണമെന്ന് തൃശൂർ ദേശീയ സമ്പാദ്യ പദ്ധതി ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. നിക്ഷേപങ്ങൾ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി പണം അടയ്ക്കുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. അംഗീകൃത ഏജന്റുമാർ മുഖേനയോ അല്ലെങ്കിൽ നിക്ഷേപകർക്ക് നേരിട്ടോ പോസ്റ്റ് ഓഫീസുകളിൽ തുക നിക്ഷേപിക്കാം. ഏജന്റുമാരുടെ കൈവശം തുക ഏൽപ്പിക്കുമ്പോൾ നിക്ഷേപകർ ഇൻവെസ്റ്റേഴ്സ് കാർഡിൽ ഏജന്റിൻ്റെ കയ്യൊപ്പ് ഉടൻ തന്നെ വാങ്ങി സൂക്ഷിക്കണം. നിക്ഷേപകന് നൽകിയ തുക പോസ്റ്റ് ഓഫീസിൽ കൃത്യമായി ഒടുക്കിയിട്ടുണ്ടെന്നതിൻ്റെ ആധികാരിക രേഖ, പോസ്റ്റ് മാസ്റ്റർ ഒപ്പിട്ട് സീൽ വെച്ച് നൽകുന്ന പാസ്ബുക്ക് മാത്രമാണ്. അതിനാൽ എല്ലാ മാസവും പുതിയ തുക നൽകുന്നതിന് മുൻപ് അടച്ച തുകകൾ പാസ്ബുക്കിൽ യഥാസമയം രേഖപ്പെടുത്തിയിട്ടുണ്ടോയെന്ന് നിക്ഷേപകർ പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതാണെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ? എടാ, കോളേജ് ദിനങ്ങൾ വിട്, വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു. അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
2: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
1: എന്ത് വഴി?
2: ഉദ്ഗമിലൂടെ. RBIയുടെ ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ. ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സജീവമാക്കൂ.
1: ഇന്ന് തന്നെ സെർച്ച് ചെയ്യും.
2: അപ്പോൾ ഇന്നത്തെ ചയനിന്റെ വക.
3: RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ആകാശവാണി തൃശൂർ, സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റും 47 സെക്കൻഡും. ഇനി 8:45 ഹിന്ദിയിലും തുടർന്ന് 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.

ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് മൈതാനത്തിൽ നടന്ന 2026 ICC ക്രിക്കറ്റ് വനിത 2020 ലോകകപ്പിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരത്തിൻ്റെ ദൃക്സാക്ഷി വിവരണവും തുടർന്നുള്ള അവലോകനവുമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ, സമയം 10 മണി കഴിഞ്ഞ് 48 മിനിറ്റ്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. മേഘതീർത്ഥം എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുതഞ്ചേരി എഴുതി, ശരത് സംഗീതം നൽകി പാടിയ ഗാനം.

0: മേഘതീർത്ഥം എന്ന ചിത്രത്തിന് വേണ്ടി ശരത് ഈണം നൽകിയ പാടിയ ഗാനമാണ് ഇതുവരെ കേട്ടത്.
1: ആകാശവാണി തൃശൂർ, സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് CR രവിനമ്പ്യാർ, കുമരനല്ലൂർ.
2: ആ അനാഥാലയത്തിൽ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. ഒരു ദിവസം ഒരാൾ വന്ന് എല്ലാ കുട്ടികൾക്കും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. സാധാരണ ഭക്ഷണത്തിൽ കവിഞ്ഞ് തങ്ങൾക്ക് പ്രിയപ്പെട്ട മധുര പലഹാരങ്ങൾ ലഭിച്ചപ്പോൾ കുട്ടികളെല്ലാം സന്തോഷവാന്മാരായി. എന്നാൽ അതിൽ ഒരു കുട്ടിക്ക് പനി പിടിച്ച് കിടപ്പിലായതിനാൽ മധുരമൊന്നും കഴിക്കാൻ സാധിച്ചില്ല. അവന് സങ്കടം തോന്നി. തനിക്കൊന്നും കഴിക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് കരയുകയും ചെയ്തു. ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ അസുഖം മാറി. അന്നേരം അന്തേവാസികളായ കുട്ടികൾ ഒരു പൊതി അവന് നൽകി. അത് തുറന്നു നോക്കിയപ്പോൾ മധുര പലഹാരങ്ങളായിരുന്നു പൊതി നിറയെ. അവൻ കിടപ്പിലായപ്പോൾ തങ്ങൾക്ക് ലഭിച്ചതിൽ നിന്ന് കൂട്ടുകാരന് കരുതി വെച്ചവയായിരുന്നു അസുഖം മാറിയപ്പോൾ അവർ അവനു നൽകിയത്. അവന് ഏറെ സന്തോഷം തോന്നി. സംതൃപ്തിയോടെ കഴിയുന്ന പലർക്കും ഇല്ലാത്തവരുടെയും നിസ്സഹായരായവരുടെയും വേദന തിരിച്ചറിയില്ല. തിക്ത അനുഭവങ്ങളിലൂടെ അല്പമെങ്കിലും കടന്നുപോയവർക്കേ വേദനിക്കുന്നതിൻ്റെ വേദാന്തം മനസ്സിലാവൂ. ഉള്ളതിൽ മിച്ചമുള്ളത് അവരന് നൽകുന്നവർ യഥാർത്ഥത്തിൽ സഹായിക്കുകയല്ല, കടമ തീർക്കുകയാണ്, അല്ലെങ്കിൽ ഉപചാരം അനുഷ്ഠിക്കുകയാണ്. ഇക്കൂട്ടർ അവരൻ്റെ അവസ്ഥകളെ യഥാവിധി ഉൾക്കൊണ്ട് അവരിലേക്ക് പ്രവേശിക്കുന്നവരല്ല. ഇവർക്ക് അവസരം നഷ്ടപ്പെട്ട് പിറകിൽ കഴിയുന്നവരെ ശ്രദ്ധിക്കാനുള്ള മനസ്സുണ്ടാവണമെന്നില്ല. മാത്രവുമല്ല, എന്തുകൊണ്ടിവർ പിറകിലായി എന്ന് കണ്ടെത്താനുള്ള വ്യഗ്രതയാവും ഉണ്ടാവുക. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറയ്ക്കണമെങ്കിൽ ഭൗതിക നേട്ടങ്ങൾ തുല്യമായാൽ മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. ഇക്കൂട്ടർ ഇല്ലാത്തവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്നില്ല. മാത്രമല്ല, ആൾക്കൂട്ടത്തിൽ ഇല്ലാത്തവനെ തൻ്റെ ഒപ്പമെത്തിക്കാൻ എന്തെങ്കിലും നൽകിയാൽ അതിൻ്റെ മേനി വിളിച്ചു പറയുകയും ചെയ്യും. ഇതിൽ പരം ഒരു അവഹേളനമില്ല. അവനവൻ്റെ മേനി പറച്ചിൽ മറ്റൊരാളെ ഇകഴ്ത്തിയോ അവരുടെ ആത്മാഭിമാനത്തെ ഹനിച്ചോ ആണെങ്കിൽ അതൊരു തരം സ്വഭാവ വൈകൃതം അല്ലാതെ എന്താണ്? ഉള്ളതിൽ നിന്നുള്ള പങ്കുവയ്പ്പിനെ യഥാർത്ഥ സഹായം എന്ന് വിളിക്കാനാവില്ല. അത് ദൈന്യനുള്ള മനസ്സറിഞ്ഞ ദാനവുമല്ല. വയറു നിറഞ്ഞിരിക്കുമ്പോഴും അരവയർ നിറയുമ്പോഴും മറ്റുള്ളവൻ്റെ വിശപ്പറിഞ്ഞ് ഒരുപോലെ സഹായിക്കുന്നവനാണ് വിശുദ്ധൻ. വിശപ്പ് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വില മനസ്സിലാവൂ. എല്ലാമുള്ളവന് എത്ര

0: ലഭിച്ചാലും സംതൃപ്തി വരില്ല. മറ്റുള്ളവൻ്റെ ഇല്ലായ്മയെ യഥാവിധി തിരിച്ചറിയാനും കഴിയില്ല. ഇല്ലായ്മയിൽ കഴിയുന്നവരെല്ലാം മറ്റുള്ളവരോട് സഹായാഭ്യർത്ഥന നടത്തിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടുതന്നെ ഇല്ലാത്തവരെ കണ്ടെത്തി അവരിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് മനുഷ്യത്വം മാതൃകയാവുന്നത്. ഇനി മറ്റൊരു കൂട്ടരെ നോക്കൂ. ഇവർ ഒരുതരം തിരസ്കരണ മനോഭാവം പുലർത്തുന്നവരാണ്. കണ്ണുണ്ടായിട്ടും കണ്ടില്ലെന്നു നടിക്കുന്നവർ. ഇതൊന്നുമല്ലെങ്കിൽ അടുത്തിടപഴകിയാൽ തങ്ങൾക്ക് ബാധ്യതയാവുമോ എന്നു കരുതുന്നവരാണ് ഇക്കൂട്ടർ. തങ്ങൾ ഒപ്പമുണ്ടെന്ന് വരുത്തിത്തീർക്കാൻ ചില കുശലാന്വേഷണം ഇവർ നടത്തും. സഹായം ആവശ്യമുള്ളവരോട് സഹതപിക്കും. അതിലപ്പുറം ഒന്നും ക്രിയാത്മകമായി ചെയ്യില്ല. എല്ലാവരെയും എല്ലാവർക്കും സഹായിക്കാനായി എന്നു വരില്ല. ഒരാളെ എക്കാലത്തും മറ്റൊരാൾക്ക് സഹായിക്കാനായി എന്നും വരില്ല. എന്നാൽ ആവശ്യമുള്ള നേരത്ത് ഒഴികഴിവുകളില്ലാതെ ഒപ്പം സഞ്ചരിച്ച് തന്നാലാവുന്നതിൻ്റെ പരമാവധി എത്തിച്ചു നൽകുന്നവരാണ് യഥാർത്ഥ പുണ്യം ചെയ്യുന്നവർ. സഹാനുഭൂതിയും സന്നദ്ധതയും സദാ സന്നിവേശിപ്പിക്കപ്പെട്ട ജന്മങ്ങൾ എന്ന് ഇത്തരക്കാരെ വിശേഷിപ്പിക്കാം. ഏതൊരു സഹായം നൽകുന്നതും പൊതുവേദിയിൽ വെച്ച് വേണം എന്നാഗ്രഹിക്കുന്നവരാണ് അധികവും. താൻ നൽകുന്നത് നാലാൾ അറിയണം എന്ന ചിന്തയാണ് ഇതിനു പിന്നിൽ. ഇതിൽ തെറ്റൊന്നുമില്ല. ഈ കാഴ്ച മറ്റു പലരിലും സഹായ മനോഭാവം വളർത്തുമെന്നും പറയാം. എന്നാൽ ഇതിൽ നാം കാണാതെ പോകുന്ന വസ്തുതയുമുണ്ട്. അത് സഹായം ലഭിക്കുന്നവൻ്റെ മാനസിക നിലയാണ്. തൻ്റെ ദൈന്യത മറ്റുള്ളവർ അറിയുന്നതിലെ പ്രയാസമാണിവരെ വ്രണിതരാക്കുന്നത്. ഒരു കൈ നൽകുന്നത് മറുകൈ പോലും അറിയരുതെന്ന പൊതുതത്വം ഇവിടെ അപ്രസക്തമാവുകയും ചെയ്യുന്നു. അവനവൻ്റെ വേദനയും വിശപ്പും നിസ്സഹായാവസ്ഥയും നാലാൾ അറിയുമ്പോഴുള്ള മാനഹാനി ഏതൊരു മനുഷ്യനാണില്ലാതിരിക്കുക. സഹായവും സഹാനുഭൂതിയുമെല്ലാം നിസ്വാർത്ഥമാവണമെങ്കിൽ അത് ഫലേച്ഛ കൂടാതെയുള്ള കർമ്മമാവണം.
1: സി ആർ രവിനമ്പ്യാർ കുമരനല്ലൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.